0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഇന്ന് എന്തോ സ്പീഡായി പോയി പറയുന്നതെല്ലാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്നാണ് 2026 ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് നമ്മൾ എത്തിയതല്ലേ. സെപ്റ്റംബർ മാസത്തില് കണ്ണി ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഇനി മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അടുത്ത വർഷത്തിലേക്ക്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത്. ഈ വർഷം ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതുപോലെ ഒന്നും നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യത്തിൽ നടന്നില്ല, നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? നെല്ലും പുല്ലും പല്ലും പറയാൻ പ്രാസമുണ്ട് അല്ലേ. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വാക്കുകൾ കൊണ്ടുവരും. സ്നേഹം എന്നത് നെല്ല് പോലെയാണെന്ന് പറയും. എന്താണ് സ്നേഹവും നെല്ലും തമ്മിൽ? നെല്ല് ഒന്ന് വിതച്ചാൽ മാത്രമാണത് മുളയ്ക്കുക അല്ലേ. നെല്ല് എങ്ങനെയാ മുളയ്ക്കുന്നത്? വിതയ്ക്കണം, അതെ, നിലം സജ്ജമാക്കി വിതച്ച് കാലാവസ്ഥ നോക്കി നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ അത് വിതച്ചാൽ നെല്ല് വിളയുന്നത് കണ്ട് നിൽക്കും നമ്മളല്ലേ. എന്നാൽ വിദ്വേഷമോ? അത് പുല്ലുപോലെയാണ്, അത് വിതയ്ക്കാതെ തന്നെ മുളയ്ക്കും. അതാണ് ആ നെല്ലും പുല്ലും തമ്മിലുള്ള വ്യത്യാസം. അത് സൂക്ഷിച്ച് നമ്മൾ വിതയ്ക്കുക, അതാണ്. മറ്റേത് വിതയ്ക്കാതെ മുള വരും, അപ്പോഴേ പിഴുതു മാറ്റുക. കളയാണത്, മുളയല്ല. ഇതാണ് ഈ രണ്ട് പ്രാസം ഒപ്പിച്ചുള്ള വേർഡിന്റെ ഒരു അർത്ഥാന്തരം. രാവിലെ തന്നെ ഒരു മെസ്സേജായിട്ട് കൊണ്ടുവരാം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി എങ്ങനെ പിന്തുടർന്നു പോകേണ്ട, ഒരു പക്ഷേ ആ ചിന്തയായിരിക്കും നിങ്ങളുടെ വിജയത്തെ ഇല്ലായ്മ ചെയ്യുന്നതെങ്കിലോ. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ, സ്വന്തമായിട്ട് നെല്ല് വിതയ്ക്കണമോ പുല്ല് പറിച്ചു കളയണമോ എന്നുള്ള ചിന്ത കൊണ്ടുവന്ന് നോക്കൂ. കാരണം പലപ്പോഴും നമ്മുടെ വിജ്ഞാനം, അറിവ്, വിവേകം ഇതൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളിലാണ്. എന്ത് പറയണം എന്നുള്ള അറിവ്, അതാണ് വിജ്ഞാനം. എങ്ങനെ പറയണം എന്നതൊരു കഴിവ് തന്നെയാണ്. അത് എത്രത്തോളം പറയണം എന്നത് പക്വതയാണ്. എന്നാൽ അത് പറയണമോ പറയാതിരിക്കണമോ എന്ന് തിരിച്ചറിയുന്നതാണ് തികച്ചും വിവേകമതിയായ ഒരു വ്യക്തി പാലിക്കുന്നത്. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
2: Wake Up Call with Jaya, brought to you by Green Farm, healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: You are listening

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: പുതിയ വഴിത്താരകളിലൂടെ നടന്ന് സഞ്ചരിക്കാൻ ചിലപ്പോൾ നമുക്കൊരു ആശങ്ക തോന്നിയേക്കാം. നമ്മുടെ മുന്നിലേക്ക് പുതിയ പാതകൾ വരുമ്പോൾ ഇതിലൂടെ നടക്കണമോ വേണ്ടയോ, മടി പിടിച്ചിരിക്കണമോ, ഇവിടെ ഞാൻ കംഫർട്ടാണല്ലോ, ഇതിലൂടെ സഞ്ചരിച്ചാൽ പണി കിട്ടുമോ എന്നൊക്കെയുള്ള ചില വേവലാതികൾ, ആശങ്കകൾ എല്ലാവരുടെയും മനസ്സിൽ വരാം. കുട്ടികളും വരാം, മുതിർന്നവർക്കും വരാം. അതുകൊണ്ട് ആ ഒരു ഭയം മാറ്റാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം പഠനത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും പുതിയ വിഷയങ്ങൾ പഠിക്കാനും അതുപോലെ പുതിയ കഴിവുകൾ ആർജിച്ചെടുക്കാനും അതുപോലെ പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ, പാതകൾ എന്നുദ്ദേശിച്ചത് ചില ടാലൻസ് ആവാം, ചില ബന്ധങ്ങളാകാം, അതിലൂടെ സഞ്ചരിക്കാനും ഒക്കെ നമുക്ക് ഭയം തോന്നിയേക്കാം. എന്നാൽ ആ ഭയത്തെ വകഞ്ഞു മാറ്റി ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇത് കൊള്ളാലോ, ഇതൊരു പുതിയ അനുഭവമാണല്ലോ, പുതിയ വാതിൽ തുറന്നു കിട്ടിയല്ലോ എന്നുള്ളൊരു ചിന്ത മുളപൊട്ടുന്നത്. തോൽവികളെ കുറിച്ചുള്ള ആശങ്ക നമുക്ക് വന്നേക്കാം, മറിച്ച് പുതിയ വിജയങ്ങളുടെ സാധ്യത, അത് തരുന്ന സന്തോഷം നമ്മെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ശക്തരാക്കിയേക്കാം. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഓരോ പുതുമയും നമുക്ക് കൂടുതൽ മിടുക്കരാകാനുള്ള ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ന്യായം, ഒരു ചെറിയ ക്ഷണമാണ് എന്ന് വിചാരിച്ചാലോ, ആ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ചു നോക്കിയാലോ ചിലപ്പോൾ തുറന്നു കിട്ടാത്ത സാധ്യതകൾ അവിടെ കണ്ടെത്തിയേക്കാം. പുതിയ സാധ്യതകൾ, മനസ്സിന്റെ വാതിലുകളെല്ലാം തന്നെ തുറന്നു തന്നേക്കാം. കാരണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അവസരങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല. അത് പലപ്പോഴും കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ ചെണ്ടമേളത്തോടെ ഒന്നും ആയിരിക്കില്ല വരുന്നത്, നിശബ്ദമായിട്ടാണ് വരിക. സാധ്യതകൾ എപ്പോഴും അങ്ങനെയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്തൂടെ? വൈ കാൻ്റ് യു ട്രൈ ദിസ് ടാലൻറ്റ് ഓർ ന്യൂ ആർട്ട് ഫോം? പണ്ട് ഞാൻ പാട്ട് പഠിച്ചിരുന്നു, പണ്ട് ഞാൻ നൃത്തം പഠിച്ചിരുന്നു, പിന്നെ മറവിയുടെ മാറാലയിൽ അത് കുടുങ്ങിപ്പോയി. ഇപ്പോൾ എനിക്ക് ഫ്രീ ടൈം ഉണ്ട്, പക്ഷേ തുടങ്ങണമോ, ഈ ഏജിൽ ഇനി അത് വേണമോ എന്ന് എത്രയോ പേർ പറയുന്നത് എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിൽ തന്നെ എനിക്കറിയാം, ആ ചെറുതായിട്ട് എന്തെങ്കിലും നോക്കാം, അവിടെ മതി, ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ. അപ്പോൾ ധൈര്യത്തോടെ പറയാം, ആ ശ്രമിക്കാം, ഞാനൊന്ന് ട്രൈ ചെയ്യാം. ആ ഒരു മറുപടി ഒരു പുതിയ കഴിവിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുന്നത്, ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു പക്ഷെ വലിയ വിജയമൊന്നും കെട്ടിപ്പടുത്തില്ലെങ്കിലും മനസ്സിനൊരു ചെറിയ സന്തോഷം കണ്ടെത്താൻ അത് സഹായിക്കും. ഇതുവരെ ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റെപ്പായിരിക്കാം ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കുന്നത്. ഈ ഒരു പ്രഭാതം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. പുതിയ വഴികളെ ഭയപ്പെടേണ്ട. ആദ്യത്തെ ചുവട് ചെറുതായിരിക്കാം, പക്ഷേ അതിലൂടെ തുറക്കപ്പെടുന്ന ലോകം വലുതായിരിക്കാം.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: എത്ര സമ്പാദിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടോ? 99% ആളുകൾക്കും അങ്ങനെ തോന്നും എന്നാണ് എനിക്കും തോന്നുന്നത്. ശരിയല്ലേ? സാലറി വാങ്ങുന്നു, അതെങ്ങോട്ടോ വാനിഷായി പോകുന്നു. അങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. കയ്യിൽ നിൽക്കുന്നില്ല, ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഈവൻ നമ്മുടെ നിസാരം എസൻഷ്യൽ നീഡ്സിന് പോലുമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷറിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. എത്രയോ നല്ല മോട്ടിവേഷണൽ ടോക്സ് ഉണ്ട് നമ്മൾ പണം സമ്പാദിക്കേണ്ട സാധ്യതകളെ കുറിച്ച് പറയുന്നത്. അതെല്ലാം ട്രൈ ചെയ്തെങ്കിലും കയ്യിൽ പണം ഇല്ല. അവസാനം ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. പണ്ടെങ്ങാണ്ടോ ഉള്ള ആ ഒരു ചെറിയ എമൗണ്ട് തന്നെ അതിലേക്ക് വീണ്ടും വീണ്ടും വന്ന് വീഴാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ടല്ലേ. ചിലർ ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, ചിലർ ഇരിക്കുന്ന ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നു. ഈ ജോലിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ നേടുമെന്ന് പ്ലാൻ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ പുതിയ ജോലി കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇനി കിട്ടിയാൽ തന്നെ ആ നമ്മുടെ പഠിപ്പും എക്സ്പീരിയൻസും കൊണ്ടുള്ള സാലറിയാണ് ഓഫർ ചെയ്യുന്നത്. അതുമില്ല, നേർപകുതി. അതിന് ജൂനിയേഴ്സ് ആരെങ്കിലും മതിയല്ലോ. എന്റെ എക്സ്പീരിയൻസും ടാലന്റും എന്നെ എവിടെയോ എത്തിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ എത്തുന്നില്ല. എവിടെയാണ് ആ ബ്ലോക്ക്? പണം എന്തുകൊണ്ട് എന്നിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നു? ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് പോയിട്ടുണ്ടാവും. ഇത് ബാക്ക് ടു ബാക്ക് എന്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പണത്തെക്കുറിച്ച് ആരും നിങ്ങളെ പഠിപ്പിക്കില്ല, അത് സ്വയം പഠിച്ചെടുക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം എക്സ്പീരിയൻസ്, സ്വന്തം അനുഭവം മാത്രമേ ഉള്ളൂ. എന്റെ ഈ ശമ്പളം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം? ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉപദേശം തരാൻ പറ്റും. വൈഫ് പറയും നമുക്ക് ഈ മാസം ഇങ്ങനെ ചെലവാക്കാം, അല്ലെങ്കിൽ ഭർത്താവ് പറയും ഇപ്രാവശ്യം നീ സൂക്ഷിച്ച് ചെലവാക്കണം എന്നൊക്കെ പറഞ്ഞാലും കയ്യിൽ നിൽക്കാത്തത്ര ചിലവുകൾ വന്നേക്കാം. സമ്പാദ്യം മാത്രം കൊണ്ട് നമ്മൾ ധനികനാകില്ല. അത് നമുക്കറിയാം. ഇൻവെസ്റ്റ്മെന്റ് ഓൺലി വിൽ മേക്ക് യു എ വെൽത്തി പേഴ്സൺ. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടേ ഒരു ഡൗൺ പേയ്മെന്റ്? പൈസ നമുക്ക് വേണ്ടേ? എന്തമാത്രം പരസ്യങ്ങൾ കാണുന്നു, പക്ഷെ ആ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് പൈസ വേണ്ടേ? അതിനൊരു ലോൺ എടുക്കാൻ പോവാം, അതിനു വേണ്ടിയിട്ട് കടം വാങ്ങാൻ പോവാന്ന് വെച്ചാൽ ആ ജീവനാന്തം ആ കടം എങ്ങനെ അടയ്ക്കുമെന്നുള്ള ചിന്തയിലാവും നമ്മൾ. അപ്പോൾ നമ്മുടെ വരുമാനം നമ്മുടെ പഠിപ്പിനെയോ ഡിഗ്രിയോ ആശ്രയിച്ചല്ല, മറ്റ് കഴിവുകൾ നമുക്ക് എന്തൊക്കെയുണ്ട്, ആ ഒരു ടാലന്റ്, ഹൗ ടു മാനേജ് യുവർ മണി. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ഒരുപാട് ത്യാഗങ്ങൾ ആവശ്യമുണ്ട്. ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് പണം നേടാൻ പറ്റില്ല. ത്യജിക്കാൻ തയ്യാറാണോ? നമുക്ക് ലക്ഷറി ഫുഡ്സ് ഈ ഒരാഴ്ച കട്ട് ചെയ്യാം. ഈ ഒരാഴ്ച ഹോംലി ഫുഡ് മാത്രം, എന്താണോ വീട്ടിലുള്ളത് അത് മാത്രം നമുക്ക് കഴിക്കാം. ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കില്ല, റെസ്റ്റോറന്റിൽ പോയി കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ. ഈ മാസം ഞാനൊരു ഒരു സാരി വാങ്ങില്ല, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ബില്ല് എനിക്ക് ഉണ്ടാകില്ല. ബേസിക് ഗ്രോസറി ബിൽസ് മാത്രം, അല്ലെങ്കിൽ അത്യാവശ്യം മെഡിക്കലിന് വേണ്ടി മാത്രമുള്ള ബിൽസ് മാത്രം പാലിച്ചുകൊണ്ട്, പിന്നെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടോ? വൈകിട്ടാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ക്രേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഈ ഒരു തോട്ട് അവിടെ ആ നിമിഷം ഇല്ലാതാവും. അപ്പോൾ ഈ പണച്ചെലവുകൾ വരുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ റെഡിയായാൽ അവസാനം ഒരു 30th ഓഫ് ദ മന്ത് ആവുമ്പോൾ മേ ബി കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ ബാക്കി നിൽക്കും. ഈ ഒരു മാസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സെപ്റ്റംബർ ഇപ്പോൾ തീരാറായി, ആഴ്ച തീരാറായി. എന്നിരുന്നാൽ പോലും ഇനിയുള്ള ബാക്കി വെച്ചിരിക്കുന്ന പൈസ അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? പണച്ചെലവുകൾ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ധനികരായി തുടരുന്നതെന്നും അല്ലാതെ അവർ അമിതമായി പണം ചെലവഴിക്കുന്നില്ലെന്നും ഉള്ള ഒരു ബോധ്യം മനസ്സിലാക്കുക. എപ്പോഴും അങ്ങനെയാണ്. ചെറിയ സമ്പാദ്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മെ വലിയ വലിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. നമ്മൾ പറയുമല്ലോ, ഒരു വലിയ വീട്, വീടിനേക്കാൾ ചെറുതാണ് വാതിൽ, വാതിലിനേക്കാൾ ചെറുതാണ് പൂട്ട്, പൂട്ടിനേക്കാൾ ചെറുതാണ് താക്കോൽ. എന്നാൽ ആ ചെറിയ താക്കോൽ മതി വീട് മുഴുവൻ തുറന്നു കിട്ടാൻ. ചെറിയ ചിന്തകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, ഇല്ലേ? വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: സി എം ആറിൽ എക്സാലോജിക്ക് പിണറായി വിജയന് ഇന്ന് നിർണായക ദിനം. ഉപതെരഞ്ഞെടുപ്പിൽ ഫലമിന്ന്. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റിയാദിലെ ഇന്ത്യൻ എംബസി. നിലവിലെ പ്രത്യേക സാഹചര്യം പൂർണ്ണമായും വിലയിരുത്തിക്കൊണ്ടാണ് എംബസിയുടെ നിർദ്ദേശം. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. വീടുകളിൽ തന്നെ തുടരാനും നിർദ്ദേശം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളോ വാർത്തകളോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. ഇത്തരം ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് പ്രവാസികൾ വിട്ടുനിൽക്കണം. സമൂഹമാധ്യമങ്ങളിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വിഷയങ്ങളിൽ ആകുലപ്പെടരുത്. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ എംബസി സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികളാണ് 10-ാം തീയതി വരെയുള്ള റിയാദ് സർവീസുകൾ നിർത്തിവച്ചതായി അറിയിച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വൻ സമരപരിപാടികളുമായി ഇന്ത്യ സഖ്യം. ഡൽഹിയിലെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ പ്രതിഷേധം നടക്കാൻ പോകുന്നു. രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താൻ നീക്കം. ഉച്ചതിരിഞ്ഞ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എംപിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയടക്കം അണിനിരത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സമരത്തിൽ അണിനിരന്നേക്കും. ഇന്നലെ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ ഇന്ത്യ സഖ്യം എംപിമാർ പ്രാർത്ഥനായോഗം നടത്തിയിരുന്നു. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് നാളെയാണ് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം. ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുമെന്നാണ് സിജെപി നേതാക്കൾ പ്രഖ്യാപിച്ചത്. പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഇടതുപക്ഷ യുവജന സംഘടനകളും NSUA സിജെപിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. ഗ്യാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ കേരളത്തിൽ സമരവുമായി BJP. SIR വഴി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെങ്കിൽ കേരള മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന ആവശ്യം. തിങ്കളാഴ്ച നിയമസഭ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ സഭയ്ക്ക് മുന്നിലേക്ക് തുടർച്ചയായി സമരം നടത്താൻ BJP തീരുമാനം. കോൺഗ്രസും ഇടതു പാർട്ടികളും ഡൽഹിയിൽ ഒരുമിച്ച് സമരം ചെയ്യുന്നതിനെയും രാഷ്ട്രീയമായി നേരിടാനാണ് BJPയുടെ തീരുമാനം. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു. പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. അസമിൽ ലോക്സഭാ മണ്ഡലത്തിലേക്കും. തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നത്. 2 സീറ്റുകളിൽ വിജയിച്ചാൽ വിജയ് സർക്കാരിന് മേൽക്കൈ ലഭിക്കും. ഭരണകക്ഷിയായ TVK നിർണായകമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ആദ്യ ഫലസൂചന TVK അനുകൂലമാണ്. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഒഴിഞ്ഞതിനെ തുടർന്നാണ് നന്ദിഗ്രാമിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. സർക്കാരിന്റെ വിലയിരുത്തലാകും ഫലമെന്ന് സുവേന്ദു അധികാരി. നടൻ നാനാ പടേക്കറുടെ മരണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. പനാജിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്നു. സർക്കാർ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയുമായി കൂടിയാലോചന ഉറപ്പാക്കാൻ AICC നിർദ്ദേശം. സർക്കാർ തീരുമാനങ്ങൾ പലതും അറിയുന്നില്ലെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതി കൂടി കണക്കിലെടുത്താണ് ഇത്. ഏകോപന സമിതി ഉടൻ രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും ഇന്ന് നിർണായക ദിനം. ഇരുവർക്കുമെതിരെ അഴിമതിക്ക് കേസെടുക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്ന്. ED കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് വിധി. കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ട് എന്ന് ED ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയാണ് തങ്ങൾ തെളിവ് കൈമാറിയതെന്നും അതിനുമേൽ വീണ്ടും പ്രാഥമിക പരിശോധന എന്തിനെന്നുമാണ് ED ചോദ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒപ്പ് വിവാദത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന പോലീസ്. കോർപ്പറേഷനിലെ CCTV ക്യാമറകൾ പരിശോധിക്കും. പരിശോധനയ്ക്ക് അനുമതി തേടി അന്വേഷണ സംഘം സെക്രട്ടറിക്ക് കത്ത് നൽകി. കൌൺസിൽ ഹാളിലെ CCTV പരിശോധിക്കാനാണ് കത്ത് നൽകിയത്. എന്നാൽ കൌൺസിൽ ഹാളിലെയും കവാടത്തിലെയും CCTV പ്രവർത്തിക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ. കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുത്തതായി കൌൺസിലർ R സുഗതന്റെ വ്യാജ ഒപ്പിട്ടു എന്നാണ് പരാതി. കാപ്പ കേസിൽ ജയിലിലായിരുന്ന സുഗതൻ അടുത്തിടെയാണ് മോചിതനായത്. കൌൺസിൽ യോഗത്തിലെ രജിസ്റ്ററിൽ സുഗതന്റേതായി വന്ന ഒപ്പ് ഗൂഢാലോചനയുടെ ഫലമെന്നാണ് FIR പരാമർശം. 1-ാം പ്രതി മേയറും 2-ാം പ്രതിയായ നഗരസഭാ സെക്രട്ടറിയും 3-ാം പ്രതി സുഗതനും പരസ്പരം കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നുവെന്നും FIR. ഹോർമുസ് കടലിടുക്കിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട്. ഇറാൻ അംഗീകരിക്കാത്ത ജലപാതകളിലൂടെ സഞ്ചരിച്ച എണ്ണക്കപ്പലുകൾ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന കടൽ മൈനുകളിൽ ഇടിച്ചിരിക്കാമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. യു എസിലെ ഇന്ത്യൻ ഐ ടി ജീവനക്കാർക്ക് തിരിച്ചടി. യു എസ് ഗ്രീൻ കാർഡ് പദ്ധതിയിൽ മുൻനിര കമ്പനികളെ ട്രംപ് ഭരണകൂടം വിലക്കി. ഇൻഫോസിസ്, ടിസിഎസ്, വിപ്രോ ഉൾപ്പെടെ കമ്പനികൾ നടപടി നേരിട്ടു. യുവയിൽ ആത്മഹത്യാ ശ്രമം ഇനി ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല. രാജ്യത്തെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും സംബന്ധിച്ച് നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതിയിലാണ് നിർണായക മാറ്റം. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനു പകരം ചികിത്സ, മാനസികാരോഗ്യ പിന്തുണ, മുൻകരുതൽ, അടിയന്തര ഇടപെടൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. Station clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 55%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു വീക്കെൻഡ്, വെള്ളിയാഴ്ച ഒക്ടോബർ 9, സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ഇന്ന് രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഹ്യൂമിഡിറ്റി ഇല്ല, നല്ല ക്ലിയർ സ്കൈ, നല്ല എന്താ പറയുന്നത്, ട്യൂഡൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക്. ഞാനിന്ന് വണ്ടിയിലേക്ക് കയറാൻ വരുന്ന സമയത്ത് നമുക്ക് മറ്റേത് ആ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു ഹ്യൂമിഡായിട്ടുള്ള ഒരു എയർ ഉണ്ട്. പക്ഷെ ഇന്നതല്ല, നമ്മുടെ ആ വിന്റർ ഹലോ എന്ന് നമ്മളോട് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: വെരി ഗുഡ് മോർണിംഗ്. ചൂടൊക്കെ പതുക്കെ പോകുമ്പോൾ നമ്മൾ ഇനി പൂക്കാലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചെടിയിൽ വിരിഞ്ഞു നിൽക്കും പൂങ്കുളിരേ, ചിരി തൂകി നിൽക്കും പൊൻമുകിലേ, വർണ്ണങ്ങൾ ചാർത്തിടും സുന്ദരികളെ, വണ്ടുകൾ പാടിടും മന്ദസ്മിതങ്ങളെ, രാവിലെ തേനുണ്ണും തുമ്പി വരും, കാറ്റിൽ തലയാട്ടി നമ്മൾ നിൽക്കും, മണ്ണിൽ വീണാലും മണമുള്ളവളെ, മനസ്സിന് ശാന്തി തരും പൂവുകളെ എന്ന കുമാരനാശന്റെ പ്രസിദ്ധമായിട്ടുള്ള പൂക്കാലം എന്ന കവിതയിലെ വരികളാണ് ചൊല്ലിയത്. ഇന്ന് ചൊല്ലാൻ കാരണം എന്താ പറയുക, ദുബായ് മിറക്കിൾ ഗാർഡൻ അങ്ങനെ മിഴി തുറന്നിരിക്കുകയാണ്. പൂക്കളുടെ വലിയ ലോകം ഇന്നലെ സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. ദുബായ് ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ദുബായ് മിറക്കിൾ ഗാർഡൻ അങ്ങനെ വീണ്ടും തുറന്നിരിക്കുന്നു. 2013 ഒരു വാലന്റൈൻസ് ഡേ ദിനത്തിലാണ് ആദ്യമായിട്ട് പൂക്കളുടെ ആ പറദീസ നമുക്ക് മുന്നിൽ കണ്ടത്. ലോകത്തിലുള്ള സഞ്ചാരികൾ മുഴുവനും വന്നു കഴിഞ്ഞാൽ, ദുബായ് കണ്ടുകഴിഞ്ഞാൽ, നിങ്ങൾ ദുബായിലെ മിറക്കിൾ ഗാർഡനിൽ പോയോ? ഇപ്പൊ നാട്ടിൽ നിന്ന് ആൾക്കാർ നിങ്ങൾ അവിടെയാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ മിറക്കിൾ ഗാർഡൻ കണ്ടു, അവിടെ എന്തൊക്കെയാ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് അത്ഭുതം കൊണ്ട് ഇതാവും. അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം നമുക്കറിയാം, എമിറേറ്റ്സിന്റെ എയർബസ് ഉണ്ട്, സ്മർഫ് വില്ലേജ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ലേഡി ഉണ്ട്, ഹാർട്ട് ടണൽ ഉണ്ട്, ഫ്ലോറൽ കാസിൽ ഉണ്ട്, അംബ്രല്ല പാസേജ്. എനിക്കത് വലിയ ഇഷ്ടമാട്ടോ, കൊടകളുടെ നടുവിലൂടെ നമ്മളിങ്ങനെ പൂക്കളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയില്ലേ. അപ്പൊ 15-ാമത്തെ സീസണാണ് തുടക്കം. 200 ദശലക്ഷത്തിലധികം പൂക്കളും ചെടികളും ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 തൊട്ട് രാത്രി 9 വരെ നമുക്ക് കാണാം. ശനി ഞായർ വീക്കെൻഡിൽ പൊതു അവധി ദിവസങ്ങളിലൊക്കെ രാവിലെ 9 മുതൽ രാത്രി 11 മണി വരെ നമുക്ക് പൂക്കളുടെ കൂടെ പൂക്കളെ കാണുകയും പൂക്കളുടെ ഒപ്പം നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറൊരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഈ യുഎയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനിൽ ഒന്നാണ് മിറക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത്. എത്രയോ ഇപ്പൊ നമ്മൾ ആ ഫ്രീ കൊടുത്തായിരുന്നല്ലോ ഒരു ഇടയ്ക്ക്, ഒരു ക്ലോസിംഗിന് മുന്നേ, ആ സമയത്തൊക്കെ എന്തോ ജനമായിരുന്നു വന്നിരുന്നത്.
2: എനിക്ക് ഓർമ്മയുണ്ട് അക്ഷയ്, അത് അതുവഴി പോകുമ്പോ ആ ക്യൂ ഒക്കെ നിന്നിട്ട് അതിന്റെ കാഴ്ചയ്ക്ക്
1: വണ്ടിയിൽ പോകുന്ന സമയത്ത് ക്യൂ അവിടെ ഇപ്പോട്ട്. ഞാൻ പിന്നെ മിറക്കിൾ ഗാർഡൻ അവിടെ വേർഷയില് പോകുന്ന സമയത്ത് പോലും അവിടെ നിറയെ ആളായിരുന്നു. എന്താണെങ്കിലും അടുത്ത സീസൺ ആരംഭിക്കാൻ സമയമായി എന്നുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മൾ ആ ഒരു വിന്ററിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഒരുപാടടുത്ത് പനി വരുന്നുണ്ട് കേട്ടോ, പനിയും ചുമയും, അത് നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെ എടുത്തു പറയുന്നു.
2: ഇന്ന് കലേജ് ടൈംസിന്റെ ആദ്യ പേജിൽ തന്നെ മിറക്കിൾ ഗാർഡൻ തുറന്നതിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോയും അതോടൊപ്പം അത് കാണാൻ ആൾക്കാർ ആദ്യ ദിനം തന്നെ എത്തിയതിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്.
1: അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് ദുബായിലേക്ക് ഈ വിസിറ്റിന് വരുന്നവർക്കും അതുപോലെ തന്നെ എയർ ടിക്കറ്റ് എടുക്കുന്നവർക്കും ഒക്കെ ഒരുപാട് ഓഫേഴ്സ് പല എയർലൈൻസും കൊടുക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കത്തക്ക രീതിയിലാണ് ഇപ്പൊ എല്ലാവരും പ്ലാൻ ചെയ്തേക്കുന്നത്.
2: യെസ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്ത തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം തന്നെയാണ്. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ ഗാന്ധി സ്മൃതിയിലെ രാജ്ഘട്ടിലൊക്കെ ഉപരോധവും പ്രതിഷേധവും പ്രാർത്ഥനാ യോഗവും ഒക്കെ നടന്നിരുന്നു. ഇന്ന് ഒരു പക്ഷെ കുറച്ചുകൂടെ സമരത്തിന് ശക്തി കൂടും. നാളെയാണ് നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും കാത്തിരിക്കുന്ന, എന്തായിരിക്കും സംഭവിക്കുക, പ്രതിഷേധം എങ്ങനെയായിരിക്കും എന്നുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം നടക്കുന്നത്. അതിന് വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ വലിയ പിൻബലമുണ്ട്. അപ്പോൾ ഡൽഹിയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമരമായിരിക്കും ജന്തർ മന്ദറിൽ നടക്കുക. ഇതുവരെ സമരത്തിന് അനുമതി കിട്ടിയിട്ടില്ല അവർക്ക്, പക്ഷെ അനുമതി വാങ്ങിയെടുത്ത് സമാധാനപരമായിട്ട് അവർ സമരം. നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ അങ്ങനെ അക്രമാസക്തമാകാറില്ല, വളരെ പോയിന്റ് ടു പോയിന്റ് ആയിട്ട് അവർ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് സമരം നടത്തുകയാണ് പതിവ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത നമുക്കറിയാം, കുറച്ച് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. തമിഴ്നാട്ടിൽ ടി വി കെ സർക്കാരിന് ഭയങ്കര നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. വിജയ് സുവേന്ദു സർക്കാരുകൾക്ക് പരീക്ഷണമാണ്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, രുചിനഗർ, തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിൽ തട്ടാൻചാവടി എന്നീ നിയമസഭാ മണ്ഡലം, അതുപോലെ അസമിലെ നഗോൻ ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മധുരാന്തകത്തും ധാരാപുരത്തുമുള്ള ഫസ്റ്റ് സൂചന അനുസരിച്ച് ടി വി കെക്ക് പേടിക്കാനില്ല, അവർക്ക് അനുകൂലമായിട്ടുള്ള ആദ്യ ട്രെൻഡ് രൂപപ്പെട്ടു എന്നാണ് വാർത്ത.
1: തീർച്ചയായിട്ടും
2: അനുമതി തേടിയിട്ടുണ്ട്, ഇതുവരെ അത് കിട്ടിയിട്ടില്ല എന്നാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല പ്രസിഡന്റിന്റെ അനുമതി. രാഷ്ട്രപതിയുടെ അനുമതി കിട്ടുന്നതോടുകൂടിയിട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ കാണും എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ കുറച്ച് സമയം എടുക്കും തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി അവർക്ക് രാഷ്ട്രപതിയെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഒരു നടപടിക്രമങ്ങൾ ഇല്ല എന്നാണ് ബി ജെ പി പ്രതിരോധിക്കുന്നത്. അതിന് എന്തായാലും ബി ജെ പിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അക്ഷയ്, ബി ജെ പിയുടെയും നേതാക്കളുടെയും സമൂഹ മാധ്യമ പേജുകളുടെ റീച്ചില് വലിയ ഇടിവ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. രണ്ടാഴ്ചക്കിടെ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് പേജിലല്ലായി വീഡിയോകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വാർത്താ സമ്മേളനത്തിന് 25 ലക്ഷം, ഛാത്രോം കി ഗൂഞ്ച് പരിപാടിക്ക് 18 ലക്ഷം എന്നിങ്ങനെ കാഴ്ചക്കാരുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേജിൽ ഒരു വീഡിയോ മാത്രമാണ് 10 ലക്ഷം തികച്ചത്. ഡൽഹിയിലെ ഭജൻ ക്ലബ്ബിംഗ് പരിപാടിയുടെ ലൈവ് വീഡിയോയാണ് മോദിയുടെ പേജിൽ കൂടുതൽ പേർ കണ്ടത്. കഴിഞ്ഞ വർഷം 507 മില്യൺ കാഴ്ചക്കാരെ ലഭിച്ച വൻതാര ഉദ്ഘാടന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേജിൽ ഏറ്റവും ജനപ്രിയ വീഡിയോ ആയിട്ട് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ യൂട്യൂബ് പേജിൽ ലൈവായി നൽകിയ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് 7 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തോളം കാഴ്ചക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രക്ഷോഭ വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ട്. എന്നാൽ ബി ജെ പി വക്താക്കൾ രണ്ടാഴ്ചക്കിടെ നടത്തിയ വാർത്താ സമ്മേളന വീഡിയോകളിൽ മിക്കതിനും കാഴ്ചക്കാരുടെ എണ്ണം 1 ലക്ഷം പോലും തികഞ്ഞിട്ടില്ല. അങ്ങനെ ബി ജെ പിയുടെ ഒരു സോഷ്യൽ മീഡിയ പേജുകളിൽ ഇടിവുണ്ട്. ഇൻസ്റ്റാഗ്രാം വീഡിയോയിലും കോൺഗ്രസിന്റെ മുന്നേറ്റം ദൃശ്യം. രണ്ടാഴ്ചക്കിടെ കോൺഗ്രസിന്റെ INC ഇന്ത്യ പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ മിക്കതും 10 ലക്ഷം കടന്നു. എന്നാൽ ബി ജെ പി ഇന്ത്യ പേജിന് പകുതി പോലും കാഴ്ചക്കാരില്ല. സി ജെ പിക്ക് 2 കോടി ഇൻസ്റ്റാഗ്രാം ഫോളോവർമാരാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിന് 1.5 കോടിയും ബി ജെ പിക്ക് 99 ലക്ഷവും എന്നാണ്. ബി ജെ പിക്ക് റീച്ച് സോഷ്യൽ മീഡിയയിൽ കുറയുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്.
1: ശരി, അതുപോലെ തന്നെ നമുക്ക് സതീഷിനെതിരെ ഒരു പരാതി കൈപ്പിച്ചത് പ്രകാശിനൊപ്പം ഖാർഗെയുടെ ഫോട്ടോ എന്ന് പറയുന്ന പിന്നിൽ ആരുടെ പിന്തുണ? ദീപെ ഗവനിക്കാതെ മുഖ്യമന്ത്രി കോൺഗ്രസ് മറക്കരുതാ തോൽവി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം?
2: അത് വി ഡി സതീഷിനെതിരായിട്ടുള്ള ഒരു പരാതി അടൂർ പ്രകാശ് UDF കൺവീനർ കൊടുത്തിരുന്നല്ലോ, അത് ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയിട്ടത്. ഇപ്പൊ ഹൈക്കമാൻഡ് സർക്കാരിനും പാർട്ടിക്കിടയിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കാൻ കുറച്ച് പേരെ നിയമിച്ചിട്ടുണ്ട്. അതായത് ഈ അടൂർ പ്രകാശ് പറയുന്നതിൽ കാര്യമുണ്ട്. സർക്കാരിനും പാർട്ടിക്കിടയിൽ കുറെ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അടൂർ പ്രകാശ് പോലെ UDF കൺവീനറായ ഒരാൾക്ക് പൊതുജന മധ്യത്തിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ആ പാർട്ടിക്കുള്ളിലെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പറയേണ്ടി വന്നത്. എന്തായാലും ഹൈക്കമാൻഡ് അടൂർ പ്രകാശിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് വി ഡി സതീശൻ സർക്കാരിന് എന്തെങ്കിലും പാളിച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുമായിട്ട് ഇടപെടുന്നതിൽ എന്തെങ്കിലും പാളിച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വരും കാലത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് ഇടപെടുന്നു. പക്ഷേ ഹൈക്കമാൻഡ് ഇപ്പോൾ മുന്നിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ജ്ഞാനേഷ് കുമാറിന്റെ രാജിയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയും ഇന്ത്യ പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രക്ഷോഭവുമാണ്. അപ്പോൾ അവർക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ പാർട്ടിയും മുന്നണിയും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ചില സൗന്ദര്യ പണക്കങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനിടയിലും അവരൊരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്.
1: നമ്മുടെ GST ഉദ്യോഗസ്ഥർ ഇനിയും അറസ്റ്റ് ചെയ്യില്ല. 5 കോടിയുടെ നികുതി വീഴ്ച കണ്ടെത്തിയാൽ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയത്.
2: ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ GST നിർണായക യോഗത്തിൽ പറഞ്ഞ മുമ്പ് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുമതി കൂടി ഉണ്ടായിരുന്നു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. ഇനി അതൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാം എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു പരിധിവരെ അത് നല്ല കാര്യമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. നിയമ പാലകർ അതിന്റെ ആൾക്കാർ തന്നെ ആ രീതിയിലേക്ക് പോകട്ടെ. GST ഉദ്യോഗസ്ഥർ അവരുടെ കടമകൾ നിർവഹിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ അക്ഷയ, തൃപ്പൂണിത്തുറയിൽ രാവിലെ സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച ദർശന സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഉടമ സുമേഷ് കുമാറിനുള്ള കണ്ണുകളെ വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ലഭ്യമായ ബാലൻസിൽ തിളങ്ങി നിൽക്കുന്ന 3500 കോടിയിലേറെ രൂപ
1: അല്ല
2: തന്നെ നിമിഷ നേരം കൊണ്ട് കോടീശ്വരനായതിന്റെ സന്തോഷത്തെക്കാൾ എന്താണ് സംഭവിക്കുന്നത് എന്ന പേടിയാണ് സുമേഷിനെ പിടികൂടിയ സത്യം. ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവനവന് ലഭിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും തുക കണക്കിൽ കവിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്നതിലുപരി പേടിക്കണം, ഉടനെ പോലീസിനെ അറിയിക്കണം, ഉടനെ ബാങ്കിനെ അറിയിക്കണം, ആ തുക അവിടെ നിന്ന് നീക്കം ചെയ്യണം. സ്വകാര്യ ബാങ്കിലെ അക്കൗണ്ടിലാണ് ഇത്രയും അധികം രൂപ എത്തിയത്. കടയിലെ കാർഡ് സ്വൈപ്പിംഗ് ഇനത്തിൽ തന്നെ 3.5 കോടി രൂപ 2 തവണയായിട്ട് 7 കോടി രൂപ അക്കൗണ്ടിലെത്തിയതായി സന്ദേശവും വന്നു. ഉടനെ തന്നെ ഫോണിൽ വിളിച്ച് ബാങ്ക് അധികൃതരെ അറിയിച്ചു. കഥ കേട്ട് ആദ്യം അമ്പരന്ന് പോയെങ്കിലും സാങ്കേതിക തകരാറാണ് ഈ അപ്രതീക്ഷിത സമ്പന്നതയ്ക്ക് പിന്നിലെന്ന് ബാങ്ക് അധികൃതർ
1: പിന്നീട്
2: 2 പ്രാവശ്യമായിട്ട് ഇട്ടതില് 1 പൂജ്യം അല്ലേ.
1: അല്ല, ഇത് ടെക്നിക്കൽ എറർ വന്നതാണെന്ന് അവർ വൈകിട്ടാണ് സ്ഥിരീകരിച്ചത്. ഈ സത്യത്തില് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് അറിയാത്ത ഏതെങ്കിലും ഫണ്ട് വന്നാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് അതുപോലെ ഇവിടെ 3000 ദിർഹംസ് എന്റെ അക്കൗണ്ടിൽ വന്നു. അപ്പൊ ഞാൻ ഇനി ഏതെങ്കിലും ട്രാൻസാക്ഷൻ ആണോ നമ്മൾ ചെയ്ത എന്തെങ്കിലും വർക്ക്സിന്റെ ആണോ എന്നൊന്നും അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു പിടുത്തം കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബാങ്കിന്റെ മെയിലും എന്തെങ്കിലും കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്, അങ്ങ് ഈ പൈസ താങ്കളുടെ ആണോ എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. ഞാൻ
2: സാറേ,
1: നിങ്ങൾ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അത് എവിടെ പ്രശ്നം ഗൗരവമാവും എനിക്ക് മനസ്സിലാവും അവരുടെ ടോണിൽ നിന്ന്. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട്, അവര് ഇട്ടപ്പോ മാറിപ്പോയതാണ്, അപ്പൊ നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കില്ല, നിങ്ങൾ വേണം ഓട്ടോമാറ്റിക് കട്ട് ചെയ്ത്
2: ഫണ്ട്.
1: അപ്പൊ അത്രയും ഗൗരവമാണെന്ന് ഓർക്കണം. അത് ഞാൻ അത് നേരിട്ട് കണ്ടോണ്ടാണ് എന്നാ പറയുന്നത്. അത് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഡറംസ് നമ്മുടേതല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയുക ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് എന്റേതല്ല എന്താന്ന് വെച്ചാൽ ചെയ്യാം.
2: അതേപോലെ നമ്മൾ അക്കൗണ്ടിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ബാങ്കിന്റെ കൗണ്ടറിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തിട്ട് ഒരാൾ വന്നിട്ട് പറയും എനിക്ക് എമിറേറ്റ്സ് ഐഡി എടുക്കാൻ വിട്ടുപോയി, ഒന്ന് നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡി തരുമോ പൈസ ഇടാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും സ്വന്തം എമിറേറ്റ്സ് ഐഡി ഒരു കാരണത്തിനും ഒരു മനുഷ്യനും കൊടുക്കരുത് എന്നതാണ് നിയമം. കാരണം അതുവഴി പണം വേറെ രീതിയിൽ ഇട്ടിട്ട് അഴിക്കുള്ളിലായി പോയ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയ മനുഷ്യരുണ്ട്. എനിക്ക് അറിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ പിന്നെ ഈ എമിറേറ്റ്സ് ഐഡി ഒരു കാര്യത്തിന് കൂടെ താമസിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അവസാനം ആ കുട്ടിക്ക് ഒരു വർഷം സ്വന്തം നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. കാരണം നിയമ നടപടികൾ ആ രീതിയിലേക്ക് പോയി. കാരണം വലിയൊരു എമൗണ്ടാണ് ഈ ചെക്ക് ഇനത്തിലും മറ്റിനത്തിലും ഒക്കെ ഈ പെൺകുട്ടിയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇരിക്കുന്നത്. അതായത് മറ്റേ പെൺകുട്ടി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ചിട്ട് അവിടുത്തെ അക്കൗണ്ട്സിൽ നടത്തിയ തിരിമറിയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കൂടെ താമസിക്കുന്നവരല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ, നമ്മുടെ ബന്ധുക്കളല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എമിറേറ്റ്സ് ഐഡി ഒരു കാരണവശാലും ചെയ്തത്, അതുപോലെ ടെലിഫോൺ നമ്പർ എടുത്തു കൊടുക്കുന്ന സമയത്ത് അവരവരുടെ ഇതിൽ തന്നെ, ഇപ്പോൾ വിസിറ്റിന് വന്നവർക്ക് അവരുടെ വിസിറ്റ് ഐ ഡി ഉപയോഗിച്ചിട്ട് തന്നെ എടുത്തു കൊടുക്കുക. നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതിലേക്ക് എത്ര അടുത്ത ബന്ധുക്കളായി
1: നാട്ടിൽ ചിലർ പറയും നമുക്കിവിടെ ചിലപ്പോൾ വിസിറ്റിംഗിലായിരിക്കും, അവർക്ക് നാട്ടിലെ കഴിക്കാനായിട്ട് വേർഗില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് അവരുടെ നാട്ടിൽ
2: നിന്നല്ല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ
1: നിങ്ങൾ മേടിച്ചിട്ടുള്ള കാര്യമാണ്. വീണ്ടും വീണ്ടും പറയുന്നത് എന്തായാലും ഒരുപാട് വാർത്തകളോട് ഷോർട്ട് ബ്രേക്കിലേക്ക് പോകുന്നു. സെറ്റ് ബാക്ക് ചെറിയ ബ്രേക്കിൽ എനിക്ക് ഓടി തിരിച്ചെത്തുന്നതാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
3: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40+ വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 0655334244. Ensure your peace. Ensure your future.
0: You are listening to Home 92.2 FM. Home is a feeling. Sand Dunes. Sand Dunes.
2: Sand Dunes with Akshay on Home 92.2 FM.
1: ലോകത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. വേറെ എന്തൊക്കെയാണ് വാർത്തകൾ?
2: നമ്മൾ സോളാർ എനർജിയെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറുണ്ടല്ലോ, അതിന്റെയാണ് PM സൂര്യകർമ്മ മുഫ്ത ബിജ്ലി യോജന പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ പുരപ്പുറ സോളാർ സ്ഥാപിച്ച വീടുകളുടെ എണ്ണം 60 ലക്ഷം കവിഞ്ഞു എന്നതാണ്. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 60,74,000 വീടുകളിൽ പുരപ്പുറ സോളാറുണ്ട്. മൊത്തം സ്ഥാപിത ശേഷി 17 ലക്ഷത്തിൽ മേൽ മെഗാവോട്ടായിട്ട് ഉയർന്നിട്ടുണ്ട്. 2027 മാർച്ചോടെ 1 കോടി വീടുകളിൽ ഈ പുരപ്പുറ സോളാർ സ്ഥാപിക്കുകയാണ് പദ്ധതി ലക്ഷ്യം. 60 ലക്ഷം കടന്നതോടെ ലക്ഷ്യത്തിന്റെ 60% ഇതിനകം എത്തിയെന്നാണ് പറയുന്നത്. ആദ്യം 1 ലക്ഷം ഉപഭോക്താക്കളെ നേടാൻ വേണ്ടിയിട്ട് 118 ദിവസമാണ് എടുത്തത്. ഇപ്പോൾ ഓരോ 6 ദിവസവും 1 ലക്ഷത്തിലധികം പേർ പദ്ധതിയിൽ ചേരുന്നു. എന്ന് ആലോചിച്ച് നോക്കി, ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് 118 ദിവസം 1 ലക്ഷം ആകാം, പിന്നെ ഓരോ 6 ദിവസവും 1 ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർ ഇതിനകത്ത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ പദ്ധതിക്ക് വലിയ ഒരു ജനപിന്തുണയുണ്ട്. സോളാർ മാനുഫാക്ചറിംഗ്, സ്ഥാപനം, മെയിൻ്റനൻസ് തുടങ്ങിയ വിഭാഗങ്ങളായിട്ടും നേരിട്ടും പരോക്ഷമായിട്ടും 17 ലക്ഷം പേർക്ക് പദ്ധതി വഴി ജോലി ലഭിക്കുമെന്ന് കേന്ദ്രം കരുതുകയും ചെയ്യുന്നുണ്ട്. സബ്സിഡി നേട്ടത്തിന് പുറമെ വൈദ്യുതി ബില്ലിൽ വലിയ നേട്ടമുണ്ടാക്കാനും PM സൂര്യഘറിലൂടെ ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞു എന്നാണ് കേന്ദ്രം പറയുന്നത്. മൊത്തം 60 ലക്ഷം വീടുകളിൽ 20 ലക്ഷം വീടുകളിലും ഇപ്പോൾ വൈദ്യുതി ബില്ല് എത്രയാണെന്നറിയോ? 0 0 ആണ്.
1: 20 ലക്ഷം ഇത് കുറെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾ ഇതിന് പിന്നെ ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിന് സർചാർജ് വരും എന്നുള്ള കാര്യം. കാരണം ലക്ഷങ്ങൾ മുടക്കി ആൾക്കാർ വെക്കുന്നതാണ് ഈ സോളാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള മെയിൻ്റെ കാര്യങ്ങളും ഉണ്ട്. വളരെ നല്ലതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ട്രിസിറ്റി ക്ഷാമം വളരെ രൂക്ഷമായിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ എന്റെ പുതിയ വീട് വെക്കുമല്ലോ, അതിന് നല്ലൊരു സബ്സിഡി കൊടുത്ത് മാൻഡേറ്ററി ആക്കാം. പക്ഷെ നിങ്ങൾ നല്ല സബ്സിഡി കൊടുക്കണം. നല്ല സബ്സിഡി കൊടുത്ത് മാൻഡേറ്ററി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈദ്യുതി പ്രശ്നം നമുക്ക് ഒരുപാട് പരിഹരിക്കും.
2: പണ്ടൊക്കെ വീടുകളിൽ മഴവെള്ള സംഭരണം നിർബന്ധമാക്കി വീടുകൾ നിർമ്മിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ സോളാർ പുരപ്പുര സോളാർ കൊടുക്കാൻ നമ്മൾ ഇതാ ഒരു സബ്സിഡി തരും.
1: പഴയ വീടുകളെല്ലാം സ്റ്റൈലല്ലേ പടുത്തേക്കുന്നത്, ആ ഒരു കപ്പാസിറ്റിയോട് ആണ് പടുത്തേക്കുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം സ്ലോ പ്രൂഫ് ആയി മാറ്റി കഴിഞ്ഞല്ലോ.
2: കറക്റ്റ്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകള്, മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായകമാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരാൻ വേണ്ടി പോവുകയാണ്. ഇദ്ദേഹത്തെ പ്രതി ചേർക്കാൻ പറ്റൂ, ഈ കേസിൽ എന്തായിരിക്കും? ഇഡി കൊടുത്തൊരു പരാതിയിൽ പൊതുപ്രവർത്തകനായിട്ടുള്ള കെ എം ഷാജഹാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് ഇവർ രണ്ടുപേരെയും പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിട്ട്, പാർട്ടിയെ സംബന്ധിച്ചിട്ട്, മുന്നണിയെ സംബന്ധിച്ചിട്ട്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസമായിട്ട് ഇന്ന് സി എം ആർ എൽ എക്സാലോജി കേസ് മാറാൻ വേണ്ടി പോവുകയാണ്.
1: നമ്മുടെ നാട്ടില് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വാഹനത്തിന്റെ ടാക്സ്, അതായത് 7 ലക്ഷം ആയിരുന്നു നേരത്തെ വരെയുള്ള വാഹനം അവർക്ക് എടുക്കായിരുന്നു, സീറോ ടാക്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് കൂട്ടി 15 ലക്ഷം രൂപ വരെയുള്ള വണ്ടി എടുത്താൽ സീറോ ടാക്സ് ആണ് അവർക്കുള്ളത്.
2: അതായത് അത്യാവശ്യം നല്ലൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് സീറോ ആയിട്ട് തന്നെ കിട്ടും.
1: ഇത് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമ്മൾക്കിപ്പം മിലിറ്ററിക്കാർക്കൊക്കെ ഓൾറെഡി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു തവണ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാജ്യത്ത് സേവനം ചെയ്യുന്നവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്.
2: തീർച്ചയായിട്ടും. പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വീണ്ടും പി എം മനോജ് എത്തുന്നു എന്ന വാർത്ത. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ മൊറായിക്ക് പകരമായിട്ടാണ് ഇദ്ദേഹം ചുമതല ഏൽക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്കൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിനെ. ദേശാഭിമാനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വീണ്ടും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു. ഇനി എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം നടത്തുന്ന വാർത്തകളുടെ തുടർ വാർത്തകൾ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പശ്ചിമേഷ്യയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത എന്നത് റിയാദിലെ എംബസി അവിടുത്തെ ഇന്ത്യക്കാർക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിലെ പല വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് യാത്ര ചെയ്യരുത്, അനാവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കരുത് എന്ന് റിയാദിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള വീഡിയോയോ ഫോട്ടോയോ ദൃശ്യങ്ങളോ വാർത്തകളോ സൗദിയിലിരുന്ന് നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടി പറയാണ്, അനാവശ്യമായിട്ട് നിങ്ങൾ അത് പ്രചരിപ്പിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ വാട്സാപ്പ് വഴിയോ ഒരു വഴിയും നിങ്ങളത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഇന്ത്യൻ എംബസി ആ രാജ്യം നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അതിനനുസരിച്ച് മാത്രം പിന്നെ പ്രവർത്തിക്കുക. ഇത് കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് റിയാദിലേക്കുള്ള വിമാന സർവീസുകൾ കുറേ എണ്ണം നിർത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട പല വിമാന കമ്പനികളും ഇപ്പൊ സർവീസ് നടത്തുന്നില്ല. അതിനർത്ഥം ഇനി അങ്ങോട്ട് സർവീസ് ഇല്ല എന്നല്ല, നാളെ വരേക്കും സർവീസ് ഇല്ല. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തീർച്ചയായിട്ടും സർവീസുകൾ ഉണ്ടാവും.
1: നമ്മുടെ ഈ വ്യാജ ഒപ്പ ആരോപണം, നമ്മുടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സുഗതന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബി ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്.
2: അത് വലിയ വാർത്തയായിട്ട്, കാരണം മേയർ ഒന്നാം പ്രതി, സുഗതൻ മൂന്നാം പ്രതി, കോർപ്പറേഷൻ സെക്രട്ടറി രണ്ടാം പ്രതി ഒക്കെ ആയിട്ടുള്ള ഒരു കേസ്, കാപ്പ കേസിൽ അകത്തുള്ള ഒരു പ്രതി അല്ലെങ്കിൽ ആ ഒരു കുറ്റത്തിലുള്ള ഒരു പ്രതി, അദ്ദേഹം എങ്ങനെയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിന് എത്തുന്നത്? അപ്പോൾ വ്യാജ ഒപ്പല്ലേ ഇട്ടത് എന്ന് സി പി എമ്മിന്റെ കൗൺസിലർ പരാതി കൊടുക്കുന്നു. എന്തായാലും മേയർ തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു മാനനഷ്ടത്തിന് 5 കോടി കൊടുത്തിട്ടുണ്ട്. എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്നെ പ്രതി ചേർക്കുന്ന രീതിയിൽ കേസ് കൊടുത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും സി സി ടി വി പരിശോധിക്കാൻ വേണ്ടിട്ട് പോലീസ് സംഘം എത്തുമ്പോൾ എന്താണെന്നറിയോ പറയുന്നത്, ഇവിടെ സി സി ടി വി ഇല്ല, അത് പ്രവർത്തിക്കുന്നില്ല എന്ന്. അപ്പൊ ആലോചിച്ചോക്ക്, ഒരു കോർപ്പറേഷൻ ഓഫീസിൽ, ഒരു നഗരസഭയ്ക്കകത്ത് ഒരു സി സി ടി വി പ്രവർത്തിക്കുന്നില്ല, നിർണായകമായിട്ടുള്ള തെളിവിന് അന്വേഷണ സംഘം പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരം ഇതൊന്നും ഇല്ലാന്ന്, പിന്നെ എന്തിനാണ് ഈ ഇത് വെക്കാൻ മാത്രമാണ്? ഇത് പരിപാലിക്കുക, അതിൽ ദൃശ്യങ്ങൾ ഉറപ്പ് വരുത്തുക. ഇതിൽ അന്വേഷണത്തിനും ഇതൊക്കെ ഒരുപക്ഷെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കിയതാണ്. പല കേസുകളിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന്. ഇടതുപക്ഷം എന്തായാലും ശക്തമായിട്ട് ആരോപിക്കുന്നുണ്ട് ഈ സുഗതന്റെ ഒപ്പ് വ്യാജമായിട്ട് ഇട്ടതാണ്, ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇത് തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? സി സി ടി വി വേണം. അതല്ലെങ്കിൽ സുഗതൻ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു, പ്രവർത്തന മേഖല എങ്ങനെയായിരുന്നു, ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: കൊല്ലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അധ്യാപികയുടെയും സഹപാഠികളുടെയും ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന മറ്റൊരു വാർത്ത കേട്ടോ. ഇതിപ്പോ നമ്മൾ ഇത്രയും ഈ മോർഫിംഗ് ഒക്കെ അത് കണ്ടുപിടിച്ച സമയത്തായിരുന്നു ഇതൊക്കെ വലിയ ഹരവായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇതൊക്കെ തുടർന്ന് പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ തന്നെ അതൊരു വലിയ, എനിക്കൊന്ന് സ്കൂളിലാണ്,
2: പുനലൂരാണ്, പുനലൂരിലെ പുനലൂർ നെല്ലിപ്പള്ളി സർക്കാർ പോളിടെക്നിക് കോളേജ് ആണ്. കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി എസ് അച്യുതന്റെ പേരിൽ 22 വയസ്സാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട്. ഇതിന് സമാനമായിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ അക്ഷയ്, കുറച്ചു ദിവസം മുമ്പ് നമ്മള് കൊച്ചിയിലെ ഭാരത് മാതാ കോളേജിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹപാഠികളുടേത്, അധ്യാപികമാരുടേതൊക്കെയുള്ള നഗ്ന ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിലിട്ട് വിറ്റു ആ കുട്ടി. ഒന്ന് ആലോചിച്ചോക്ക്, സ്വന്തം പഠിപ്പിക്കുന്ന അധ്യാപികമാർ, സ്വന്തം ക്ലാസ്സിലും സ്വന്തം കൂട്ടുകാരായിട്ടിരിക്കുന്ന പെൺകുട്ടികൾ, നമ്മളൊക്കെ നമ്മുടെ ആൺസുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ വിശ്വസിച്ചിട്ട് എന്തോരം അല്ലേ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രത്തോളം യാത്ര ചെയ്ത്, എത്രത്തോളം സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വേറെ രീതിയിൽ ഒരു കുട്ടി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുനലൂരിൽ നിന്ന് വരുന്ന വാർത്തയായാലും കൊച്ചി ഭാരത് മാതാ കോളേജിൽ നിന്ന് വരുന്ന വാർത്ത വളർത്തിയായാലും പുതിയ സാങ്കേതിക വിദ്യകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഈ ലൈംഗിക വൈകൃതങ്ങളിലേക്കും ടെലഗ്രാമിലേക്കൊക്കെ ഈ ഫോട്ടോ ഇടുമ്പോൾ പിടിയിലാവുന്ന കുട്ടികൾ വിചാരിക്കുന്നില്ല. കേരള പോലീസാണ് നിങ്ങൾ നമ്മളോട് കളിക്കേണ്ട കുട്ടികൾ, നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല പോലീസിനെ. അവർ തമാശയിടും, ട്രോളിടും, ചിലപ്പോൾ അവർക്ക് പഴി കേൾക്കും. പക്ഷേ കേരള പോലീസ് നമ്പർ വൺ ആണ് ലോകത്തിൽ.
1: ഇതൊക്കെ പണ്ടായിരുന്നു, നമ്മുടെ ചോക്ലേറ്റ് ഇറങ്ങിയ സാധനം സമൃദ്ധയുടെ പൃഥ്വിരാജിന്റെ ഫോട്ടോ ആ സിനിമയ്ക്ക് അത് കാണിക്കുന്നത്. അതൊക്കെ പഴയ പഴയ മോഡാണ്, പുതിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
2: ഈ പുതിയ ഈ കുട്ടികൾക്ക് ഇത് ജെൻസി കുട്ടികളല്ലേ, എല്ലാം അറിയുന്ന എന്നുള്ള ഒരു ധാർഷ്ട്യവും എല്ലാം ഒരു ഇതൊക്കെ ഉള്ള ഒരു കുട്ടികളല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇവർ തന്നെ ഈ ഒരു കുഴിയിൽ വീഴുന്നത്? ഇതാണ് ലഹരിയുടെ ഒരു സ്വാധീനവും കൂടി ഉണ്ടാവും. ഓപ്പറേഷൻ തൂഫാൻ എന്തായാലും ശക്തമായിട്ട് നടക്കുമ്പോൾ ഈ ലഹരി പതുക്കെ പതുക്കെ തുടച്ചു നീക്കുമ്പോൾ ഇതുപോലുള്ള വൈകൃതങ്ങളും പതിയെ പതി പോകുന്ന വിചാരിക്കും.
1: തമിഴ്നാട്ടിൽ എന്താണ്, തമിഴ്നാട്ടില് ചോരപ്പുഴ ഷൂട്ടിംഗ് മോഡ് അവസാനിപ്പിച്ച് പ്രവർത്തിച്ചു തുടങ്ങാൻ വിജയോട് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ട്.
2: അത് ശരി, ഞാൻ ആ വാർത്ത നോക്കിയിട്ടില്ല.
1: അതെനിക്ക് ഇപ്പൊ ഒന്നാണെന്ന് തോന്നുന്നു. ആ ഒരു വാർത്ത അത്തരത്തിലാണ്, രണ്ടുപേരുടെയും ചിത്രങ്ങളോട് അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കത് വിശദമായിട്ട് നോക്കിട്ടേ പറയാം കേട്ടോ.
2: തീർച്ചയായിട്ടും. എന്തായാലും സ്റ്റാലിനും പിന്നെ ടി വി കെയുടെ വിജയും, അതായത് അവിടുത്തെ പിന്നെ ചീഫ് മിനിസ്റ്ററും തമ്മിൽ കുറെ നാളായിട്ട് ആശയക്കുഴപ്പവും ആശയ പോരാട്ടവും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു ഇദ്ദേഹം ഒരു സിനിമ പോലെ റീല് പോലെയാണ് സർക്കാരിനെ കൊണ്ടുപോകുന്നതെന്നുള്ള ആരോപണം ഡി എം കെ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൂടി സിനിമാ സ്റ്റൈലില് ഒരു സർക്കാരിനെ കൊണ്ടുപോകുന്നതിനെ കളിയാക്കിയതും ആകാം.
1: അല്ല, അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തമിഴ്നാട്ടിൽ വിവിധ ഭാഗങ്ങളായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ചൂണ്ടിക്കാട്ടിയാണ്
2: സ്റ്റാലിൻ
1: ഈ ഒരു പ്രസ്താവന കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസ് ആവശ്യമായ രീതിയിൽ പെട്രോളിംഗ് നടത്താൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സ്റ്റാലിൻ വിജയ്ക്ക് നിർദ്ദേശം പോലെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്.
2: എന്തായാലും സ്റ്റാലിന്റെ ഒന്നും പേരെ കേൾക്കാനില്ല. ഇത്രയും വലിയ സമരം ഇന്ത്യ സഖ്യത്തിന്റെ അവിടെയൊക്കെ നടക്കുമ്പോൾ ആ സഖ്യത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും ശബ്ദമൊക്കെ ആയിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ എന്താണ് കോൺഗ്രസ് ഡി എം കെയോട് ചെയ്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒന്നിച്ചിരുന്നിട്ടൊരു മത്സരത്തിനെ നേരിടുക, മറ്റേ പാർട്ടിക്ക് അധികാരം കിട്ടുമ്പോൾ ഈ രണ്ടുപേരുടെ പിന്തുണ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ആ സർക്കാരിന്റെ ഭാഗമാകുക. അപ്പോൾ ഒരു മര്യാദക്കേട് കോൺഗ്രസ് തമിഴ്നാട്ടിൽ കാണിച്ചു എന്ന് ഡി എം കെക്ക് ഉണ്ട്. ഡി എം കെ എന്നെ സമ്മതിച്ചു, നിങ്ങൾ കൊടുത്തോളൂ, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എതിർക്കുന്നില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് എടുക്കണമായിരുന്നു. ഞങ്ങൾ ആ സഖ്യത്തിൽ ഒരു വിള്ളൽ വരുത്താൻ ആഗ്രഹിക്കില്ല, നമ്മൾ ഡി എം കെയുടെ കൂടെ തന്നെ നിൽക്കുന്നു. അത് നടത്തിയില്ല, അത് സ്റ്റാലിന് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്.
1: തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നാനാ പടേക്കറിന്റെ എന്തോ ഒരു പേരായിരുന്നു ട്രിബ്യൂട്ട് നൽകിയത്. കാരണം അതേ ഇപ്പൊ ഏതൊരു ഇതെടുത്താലും ട്രോളിൽ അദ്ദേഹത്തിന്റെ ഒരു ചിരി, അത് കാണാത്തൊരു ദിവസം പോലും നമ്മൾ ഉണ്ടാവില്ല അല്ലെ. അത്രയും നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ട്രിബ്യൂട്ട് ആയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ പറ്റിയിട്ട് വന്നത്.
2: ശരിക്കും നാനാ പടേക്കറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗൗരവമുള്ള വേഷങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ വെൽക്കം പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കോമഡി വളരെ നന്നായിട്ട് ചെയ്ത ഒരു വ്യക്തിയും കൂടിയായിരുന്നു. മാത്രമല്ല ആദ്യകാലത്ത് ഇദ്ദേഹം ഉണ്ടല്ലോ സമാന്തര സിനിമകളിലൂടെ ഭയങ്കര ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ്. പിന്നീടാണ് അദ്ദേഹം മുഖ്യധാര സിനിമയിലേക്ക് പോകുന്നത്. മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഒരുപാട് കർഷക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ട വ്യക്തിയാണ്. സംഘപരിവാറുമായിട്ട് ചായവുണ്ടായിരുന്നു, ആ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർക്ക് നാനാ പടേക്കറോട് ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും രാജ്യം 3 തവണ ഒരു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അല്ലേ, അത് ആ രീതിയിൽ ദേശീയ പുരസ്കാരം തേടിയ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുന്നു. 2013 പത്മശ്രീ നൽകിയിട്ട് നമ്മുടെ രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു ആക്ടർ തന്നെയായിട്ടാണ് നാനാ പടേക്കർ. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. കാരണം രാവിലെ 4 മണിക്ക് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ചിട്ട് എന്തോ സംസാരം നടത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ആ സമയത്ത് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസ് ഒരു ഒരു നടപടിക്രമം എന്ന രീതിയിൽ ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. പ്രധാന വാർത്ത കലീസ് ടൈംസിൽ എന്താണ് വേറെ വാർത്ത എന്തെങ്കിലും നാട്ടിൽ നിന്നുള്ള പ്രധാന
2: നാട്ടിൽ നിന്നുള്ളതിനേക്കാൾ നമുക്ക് പിന്നെ 220 സീറ്റുകളുമായിട്ട് പുതിയ കോച്ച് 10 എണ്ണം മാറ്റി ബാക്കി നീക്കും. വയനാട് എക്സ്പ്രസിൽ പുതിയ കൂടുതൽ സീറ്റുള്ള കോച്ചുകൾ വരുന്നു എന്ന് പറയുന്നത്. ട്രെയിനിൽ എപ്പോഴും വൃത്തിയുള്ള സീറ്റുകളും കോച്ചുകളൊക്കെ കാണുന്നത് വരുന്നത് കാണുമ്പോൾ ഇപ്പോൾ പുതിയ ട്രെയിൻ കുറച്ച് ദിവസം കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. ഈ ട്രെയിനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എപ്പോഴും ആ രീതിയിൽ വന്നാലും കുറച്ചുകൂടെ നന്നായിരിക്കും.
1: ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ ഇതൊരു ഒരാളുടെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന ഒരു ചിത്രം ഇട്ടു. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എത്തിഹാദ് റെയിലിൽ ട്രാവൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സ് കിടക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ട്രെയിനൊക്കെ ഇതുപോലെ ആയിക്കൂടാ എന്നുള്ള ഒരു വലിയൊരു ചോദ്യം തന്നെ. അതിന് ഒന്ന് നിയമം കർശനമാക്കണം, ആര് കയറിയാലും വൃത്തി അത് കളയാൻ പാടില്ല എന്നുള്ളൊരു നിയമം കർശനമാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് റിസർവ്ഡ് കമ്പാർട്ട്മെന്റ്സ് എന്നുള്ളത് അത് ഇന്ന് AC എന്ന് പറയുന്നത് അത് കോമൺ ആണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ 2-2 ഓടുന്നത് അതാണ് വേറൊരു വലിയൊരു വിഷയം. അപ്പൊ അത് അതിനൊക്കെ ഒരു സ്ട്രീം ലൈൻ ആയിട്ട് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതാണ്. പണ്ട് ഈ വേനാട് പരശുരാമം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ ഇടപെട്ടാണ്. ഗവൺമെന്റ് ജോലിക്കാർക്ക് എല്ലാവരുടെ ഒരു ആശ്വാസമാണ് ഈ സംഭവം. എങ്ങാണം ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ തീർന്ന് എല്ലാം.
2: എന്റെ നാട്ടിലൊരു 4 മണിക്കോ പുലർച്ചെ 4 മണിക്കോ മറ്റാണ് ഈ പരശുരാമം വരിക. മിക്കവാറും കണ്ണൂർ കോഴിക്കോടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് മിക്കവാറും ഈ ഇതിലാണ് പോയത്. പരശുരാമൽ പുലർച്ചെ അച്ഛൻ എണീറ്റിട്ട് എന്നെ വണ്ടിയിൽ അവിടെ കൊണ്ടാക്കും സ്റ്റേഷനിൽ. നമ്മൾ ആ വണ്ടി പോകുന്നവരെ അച്ഛൻ അവിടെ നിൽക്കും, തിരിച്ചു പോകും. ഒരു ഒരാഴ്ചത്തെ ഇടവേളയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാത്തിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യനിരിക്കണം. അതൊക്കെ നമുക്ക് നമ്മുടെ ട്രെയിൻ യാത്രയിൽ ഏറ്റവും. പിന്നെ ചില ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കൂട്ടോ, മുല്ലപ്പൂവിന്റെ മണമുള്ള ട്രെയിൻ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വേണമെങ്കിൽ കണക്ഷനോടുകൂടി ആ മുല്ല ആ ട്രെയിൻ ഈ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അത് തമിഴ്നാട്ടിൽ നിന്നുള്ള മുല്ലപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതിന്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഒരു ഒരു ഉന്മാദത്തിലേക്ക് എത്തിക്കും. ആ ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കുറേ സമയമാണ് അതിൽ മുല്ലപ്പൂകളൊക്കെ ആക്കിയിട്ട് ചില ചേച്ചിമാരൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ, ചില പാട്ടിമാരൊക്കെ മൂക്കുത്തി രണ്ടു ഭാഗത്തൊക്കെ ഇട്ടിട്ട് ഒരു രസമുള്ള കാഴ്ചയായിരുന്നത്. ആ ട്രെയിൻ ഇങ്ങനെ നീങ്ങുമ്പോൾ ആ മണവും ഇങ്ങനെ പോവും, അതൊക്കെ ഒരു വല്ലാത്ത നൊസ്റ്റാൾജിയാണ്. ഇതെന്ന് മാറിയിട്ട് കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടിട്ടില്ലേ, ഫ്ലൈറ്റിനകത്ത് അതൊരു ട്രെയിൻ പോലെയും വീട് പോലെയും ഒക്കെ ആളുകൾ അങ്ങോട്ട് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. ഒരു ട്രെയിനിലും ഒരു ഫ്ലൈറ്റിലൊക്കെ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദയില്ല, അതൊന്നും പാലിക്കാതെ നമ്മളെ ഇന്ത്യക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചിലർ യാത്ര ചെയ്യുന്നു. അത് ലോകം മുഴുവനും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഇന്ത്യയിൽ ഒരു ഫ്ലൈറ്റിൽ സംഭവിച്ചത്. അതൊക്കെ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതാണ്, ട്രെയിനിലും ഇതുപോലെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. പക്ഷെ ചില അമ്മമാരൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പിന്നെ ബോംബെയിലും മുംബൈയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സബർബൻ ട്രെയിനിലൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്.
1: ബോംബെ ട്രെയിൻ ടോട്ടലി ഡിഫറന്റ് ആണ്, അത് എന്താ പറയുന്നത്,
2: ആ സൈഡിലൊക്കെ അള്ളി പിടിച്ച് നിൽക്ക. എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം. നമ്മൾ ഇവിടെ നോക്ക്, ഒരു മെട്രോയിൽ അധികം തിരക്ക് കൂടിയാൽ തന്നെ നമ്മൾ കേറില്ല, നമ്മൾ അടുത്ത ഒരു 3 മിനിറ്റിൽ വരും, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ അവിടെ അതല്ല, തിക്കി തള്ളി ആൾക്കാർ വീണ് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ. എനിക്ക് കേരളം, തമിഴ്നാട്, നമ്മുടെ സദൺ സ്റ്റേറ്റിലൊക്കെ വളരെ
1: നീറ്റായിട്ടാണ് കേരളം. ഏതൊരു നമ്മുടെ കൊച്ചി ആണെങ്കിലും അല്ലെ കോട്ടയം ആണെങ്കിലും ഈ നമ്മുടെ ഇന്റർചേഞ്ച് വരുന്ന രണ്ട് സ്റ്റേഷനുകളിൽ ഒന്നാണല്ലോ. വേറെ
2: അങ്ങോട്ടുണ്ടോ ട്രെയിൻ ഇങ്ങനെ മാറി മാറി ഇന്റർചേഞ്ച് വരുന്നത്?
1: അവിടെ ആണെങ്കിൽ പോലും ജനങ്ങൾ അത്രയും ക്ഷമയോടെയാണ് നിൽക്കുന്നത്. എന്നാലും അങ്ങനെ ഒരു പുതിയ കോച്ചുകൾ അതിലേക്ക് വന്നിട്ടുണ്ടോന്നുള്ള കാര്യം കൂടെയാണ്.
2: ഇനി യു എസ് വരുന്ന ഒരു വാർത്ത ഉണ്ടല്ലോ, H1B വിസയിൽ ജോലി ചെയ്യാനെത്തുന്ന വിദേശികളായിട്ടുള്ള ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് സ്ഥിര താമസ അനുമതിയായ ഗ്രീൻ കാർഡ് അപേക്ഷിക്കാൻ തടസ്സമാകുന്ന സുപ്രധാന നീക്കമാണ് US ഭരണകൂടം ഇപ്പൊ നടത്തുന്നത്. മൈക്രോസോഫ്റ്റ്, അഡോബ്, ക്യാപ്ജനെ എന്നിവയ്ക്ക് പുറമെ കോഗ്നിസൻ, ഇൻഫോസിസ്, TCS, വിപ്രോ ഈ കമ്പനികളെയും പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ നിന്ന് US ഭരണകൂടം സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷന് പുറത്തുള്ള കമ്പനികൾക്ക് അവരുടെ ജീവനക്കാർക്കായിട്ട് ഗ്രീൻ കാർഡിന് വേണ്ടിയിട്ട് ഇനി അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. അമേരിക്കക്കാർക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുക്കുന്നു എന്ന് ആരോപിച്ചാണ് ഈ 8 കമ്പനികൾക്കെതിരെയുള്ള നടപടി വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സാന്നിധ്യത്തിൽ ലേബർ സെക്രട്ടറി കേറ്റ് സോൺട്ലിംഗ് ആണ് ഇത് പ്രഖ്യാപിച്ചത്. അവർക്ക് കിട്ടേണ്ട ജോലി നമ്മൾ തട്ടിയെടുക്കുന്നത്, ഇപ്പൊ ഇത്രയും കാലം നിങ്ങൾ വളരാനും നിങ്ങളുടെ ബുദ്ധി കേന്ദ്രമായിട്ട് മാറാനും ഒക്കെ ഞങ്ങളുടെ തല തന്നെ വേണ്ടി വന്നു, ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയി വന്നപ്പോ നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട അല്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചോദ്യം. സിഇഒമാരുടെ നമ്മൾ ഒരു ദിവസം സംസാരിച്ചില്ലേ, ലോകത്തിലെ എല്ലാ സിഇഒമാരുടെ എല്ലാം എടുക്കണേ എല്ലാം
1: ഞങ്ങളാണ്,
2: ഞങ്ങള് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തീരും, ഞങ്ങളെ കൊണ്ട് കടുത്ത തീരുമാനം നിങ്ങൾ എടുപ്പിക്കരുത്.
1: നമ്മുടെ ഈ സർചാർജ് കൂട്ടി എയർ ഇന്ത്യ ആകാശം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആകാശത്തെ യാത്ര ഇനിയും പൊള്ളുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സർചാർജ് കൂട്ടിക്കുന്നുണ്ട് ഇവിടെ എത്തിഹാദും അതുപോലെ തന്നെ എയർ അറേബ്യ ഒക്കെ, അതിലും റേറ്റ് കുറഞ്ഞാണ് ഇപ്പൊ വാഹനം അവിടെ കിടക്കുന്നത്. കാരണം 400-500 ഒക്കെ എയർ അറേബ്യ കിടപ്പുണ്ട്, അബുദാബിക്ക് പോകാൻ എത്തിഹാദ് കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. ഈ എയറിന്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 700 ആരും കയറാൻ പോകുന്നില്ല, ഒന്നാം സമയത്തെ പോകുന്നില്ല എന്നുള്ള ഒരു പരാതി പലർക്കുണ്ട്. സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഇത്രയും നല്ല ഫ്ലൈറ്റ് ഒരു 100 അല്ലെ 150 ദിർഹംസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതേ ഓപ്ഷനുള്ളൂ.
2: ഒരു വിമാന കമ്പനി നമ്മുടെ കൺമുന്നിൽ തകർന്നില്ലാതാവുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ടിൽ വരുന്നത് ഓയിൽ സർജസ് ഓവർ 5% ഓൺ റിപ്പോർട്ട്സ് ഓഫ് ലൈക്ലി ഫ്രഷ് US സ്ട്രൈക്സ് ഓൺ ഇറാൻ എന്ന് പറയുന്ന വാർത്തയാണ്. കലേഷ് ടൈംസിന്റെ ആദ്യ പേജിലെ വാർത്ത UAE കണ്ടംസ് ഹൂതി അറ്റാക്സ് ഓൺ 2 എയർപോർട്ട്സ് ഇൻ സൗദി അറേബ്യ എന്ന് പറയുന്ന വാർത്തയും കലേഷ് ടൈംസിന്റെ തലക്കെട്ട് വാർത്തയായിട്ടുണ്ട്. അതുപോലെ UAE ഡീക്രിമിനലൈസസ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ഇൻ മൂവ് ടു എൻഷുർ പീപ്പിൾ ഇൻ ക്രൈസിസ് ടു ഗെറ്റ് ഹെൽപ്പ് ദേ നീഡ് എന്ന് പറഞ്ഞ വാർത്ത. UAE ഇനി മുതൽ അങ്ങോട്ട് ആത്മഹത്യ ഒരു ക്രിമിനൽ കുറ്റമല്ല എന്ന് വെച്ചിട്ട് ആർക്കും അങ്ങനെ ഒരു തോന്നലിന്റെ പുറത്ത് ചെയ്യാമെന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചവരെ ഒരിക്കലും ക്രിമിനൽ നടപടിക്ക് വിധേയമാക്കില്ല, മറിച്ച് നല്ല മാനസികമായിട്ടുള്ള പിന്തുണയും ചികിത്സ വേണമെങ്കിൽ അവർക്ക് അതൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു നല്ല വാർത്തയായിട്ടാണ് തോന്നുന്നത്. നമുക്കറിയാം ഈ ക്രിമിനൽ കുറ്റമാണ് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് UAE ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ നിയമ ഭേദഗതിയിലൂടെ UAE പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല, പക്ഷേ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരെന്ത് ഒരാൾ എങ്ങനെയാണ് അവനവൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്, ഏറ്റവും കടുത്ത തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. നമ്മൾ പറയും ആത്മഹത്യ ചെയ്യാൻ എളുപ്പമാണെന്ന്, പക്ഷേ ഏറ്റവും ധീരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അത് പറ്റൂന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. എന്ത് ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞാലും നാളത്തെ ഒരു സുപ്രഭാതം നമുക്കുള്ളതാണ്, നമ്മൾ വിജയിക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. യു ഇവയുടെ ഈ ഒരു തീരുമാനത്തെ, ഈ പീനൽ കോഡിൽ വരുത്തിയ വലിയ മാറ്റത്തെ നമ്മൾ കൈയടിക്കണം. കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചവർ അഴിക്കുള്ളിലല്ല ഇടേണ്ടത്, അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അഴിക്കുള്ളിലൊക്കെ തുറന്നിട്ട് പുതിയ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ. ചിലർക്ക് ചികിത്സയാണ്, ചിലർക്ക് എന്നല്ല, ഇങ്ങനെ വരുന്നവർക്കൊക്കെ ചികിത്സ കൊടുക്കണം. കാരണം ഇതൊരു മാനസിക വിഷയം കൂടിയാണ് ആത്മഹത്യ. അപ്പോൾ അതിനാദ്യം ചികിത്സ കൊടുക്കുക, ചേർത്ത് പിടിക്കുക, അവരെ പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് രാജ്യം പറയുന്നത്. നല്ലൊരു തീരുമാനം.
1: നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയുമെന്നുള്ള പറയുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനമാണ്. അതായത് വ്യാപാര മാർജിൻ പരമാവധി 30% കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുണ്ട്.
2: സുപ്രീം കോടതി ഈ വിഷയത്തിലൊക്കെ ഭയങ്കര ഇടപെടുന്നുണ്ട്. ഇത് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മരുന്ന് എങ്ങനെയാണ് സ്വകാര്യ ആശുപത്രികൾ നിങ്ങൾ ഇങ്ങനെ കൊള്ള ലാഭം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി എടുത്തിട്ട് കഴിഞ്ഞ ദിവസം കുടഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങൾ. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിൽ മരുന്ന് ക്ഷാമം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ചോദിച്ച കുറെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുകളുടെ കാര്യത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച. ഈ 5-star ഹോസ്പിറ്റലുകളുടെ പ്രൈസിംഗിന്റെ കാര്യത്തിൽ അത് ഒരു, അതായത് തോന്നിയ ബില്ലുകളാണ് ഓരോ ട്രീറ്റ്മെന്റ് വിടുന്നത്. ഇനിയിപ്പോ ഒരു ഇൻഷുറൻസ് ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് 3-4 ബില്ലുകളാണ് വരുന്നത്, നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് നാട്ടിൽ നിന്ന്, എന്തായാലും ഇത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു.
2: ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും, പശ്ചിമേഷ്യയിൽ നിന്നും, നമ്മുടെ ഇന്ത്യയിൽ നിന്നും, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വിജയ് സുബേന്ദ്ര സർക്കാരുകൾക്ക് നിർണായകം. അങ്ങനെ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ തമിഴ്നാട്ടിലെ മധുരാന്തകത്ത് നിന്നും ധാരാപുരത്ത് നിന്നും വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്.
1: ഓൾറൈറ്റ്, അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിൽ തന്നെ എത്തുന്നതാണ്. അപ്പൊ എന്തായാലും അടിപൊളി വീക്കെൻഡ് ആവട്ടെ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നല്ല അടിപൊളി സോങ്ങ്.
2: അത് മറന്നു, വീക്കെൻഡ് ആയിരുന്നു അല്ലേ?
1: വീക്കെൻഡ് അപ്പൊ എന്തായാലും നിനക്ക് വേണ്ടി നല്ലൊരു സോങ് ലൈനപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രസ് ക്ലബ്ബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടേയിരുന്നത്.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Traffic update.
4: Traffic update.
0: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. എനിക്ക് രാവിലെ അത്യാവശ്യം നല്ല എന്താ പറയുക ഫ്രീ ആയിട്ടുള്ള റോഡായിരുന്നു കിട്ടിയത്. അധികം ഞാൻ സിഗ്നൽസിലൊന്നും വെയിറ്റ് ചെയ്യേണ്ട അധികം സിറ്റുവേഷൻ വന്നില്ല. റോഡ് ഇപ്പം ഞാൻ നോക്കുന്ന സമയത്തും നല്ല ശാന്തമായിട്ടുള്ളൊരു ഇത്. ഈ ഷാർജ വീക്കെൻഡ് എനിക്ക് തോന്നുന്നു വളരെ കാര്യമായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അത്യാവശ്യം ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. എമിറേറ്റ്സ് റോഡ് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ്. നമ്മുടെ ദേയ്ത്, വാച്ചസ് സ്ക്വയർ ആ ഭാഗങ്ങളൊക്കെ തന്നെ ഫുള്ളി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. ഷെയ്ഖ് സായിദ് റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. അൽഖേൽ റോഡിൽ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അലിത്തേറ്റ് ഓൾഡ് റോഡും ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ഷാർജ ദുബായ് റോഡ് തന്നെയാണ് അത്യാവശ്യം ട്രാഫിക് ഇപ്പം ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് തോന്നുന്നത്. എവിടെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
0: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 എൻ ജി സി സി ടി എൻ സി അപ്ലൈ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 92 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ല,
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഹൂതി ആക്രമണ ഭീഷണി, സൗദിയിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. വിമാന സർവീസുകൾ റദ്ദാക്കി. സി എം ആർ ലെക്സാലോജിക് പിണറായിക്കുന്ന നിർണായക ദിനം. ഉപതെരഞ്ഞെടുപ്പിൽ ഫലം പുറത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് എംഎൽഎയ്ക്കും ഇന്ന് നിർണായക ദിനം. ഇരുവർക്കുമെതിരെ അഴിമതിക്ക് കേസെടുക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ഇ ഡി കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് വിധി പറയുക. കേസെടുക്കാൻ പര്യാപ്തമായ

0: തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ നിലപാടറിയിച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധന നടത്തിയാണ് തങ്ങൾ തെളിവ് കൈമാറിയതെന്നും അതിനുമേൽ വീണ്ടും പ്രാഥമിക പരിശോധന എന്തിനെന്നും ഇ ഡിയുടെ ചോദ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒപ്പ് വിവാദത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ്. കോർപ്പറേഷനിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കും. പരിശോധനയ്ക്ക് അനുമതി തേടി അന്വേഷണ സംഘം സെക്രട്ടറിക്ക് കത്ത് നൽകി. കൌൺസിൽ ഹാളിലെ സി സി ടി വികൾ പരിശോധിക്കാനാണ് കത്ത് നൽകിയത്. എന്നാൽ കൌൺസിൽ ഹാളിലെയും കവാടത്തിലെയും സി സി ടി വികൾ പ്രവർത്തിക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ. കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുത്തതായി കൌൺസിലർ ആർ സുഗതന്റെ വ്യാജ ഒപ്പിട്ടു എന്നാണ് പരാതി. കപ്പാക്കേസിൽ ജയിലിലായിരുന്ന സുഗതൻ അടുത്തിടെയാണ് മോചിതനായത്. കൌൺസിൽ യോഗത്തിലെ രജിസ്റ്ററിൽ സുഗതന്റെ ഇതായി വന്ന ഒപ്പ് ഗൂഢാലോചനയുടെ ഫലമെന്നാണ് എഫ്ഐആറിലെ പരാമർശം. ഒന്നാം പ്രതിയായ മേയറും രണ്ടാം പ്രതിയായ നഗരസഭാ സെക്രട്ടറിയും മൂന്നാം പ്രതി സുഗതനും പരസ്പരം കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നുവെന്നും എഫ്ഐആറിൽ ഉണ്ട്. പ്രതിസന്ധി കണക്കിലെടുത്ത് കൂടുതൽ വൈദ്യുതി വാങ്ങാൻ ടെൻഡറുകൾ ക്ഷണിച്ച കെ എസ് ഇ ബി. 300 മുതൽ 1300 മെഗാവോട്ട് വൈദ്യുതി വരെ ലഭ്യമാക്കാനാണ് കെ എസ് ഇ ബിയുടെ ശ്രമം. 2027 ജനുവരി 1 മുതൽ 2027 മെയ് 15 വരെയുള്ള കാലയളവിലേക്ക് ഹ്രസ്വകാലാടിസ്ഥാനത്തിലാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത്. ഈ വർഷത്തെ വൈദ്യുതി പ്രതിസന്ധി വരും കാലങ്ങളിലും വരാതിരിക്കാനാണ് കെ എസ് ഇ ബിയുടെയും സർക്കാരിന്റെയും കരുതൽ നീക്കം. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യു എസ് മുൻ പട്ടാള മേജറിന്റെ വധശിക്ഷ പരസ്യമായി നടപ്പാക്കുമെന്നും പുടിൻ. യുക്രൈനിൽ 2 ബസുകൾ ആക്രമിച്ചിരിക്കുകയാണ് റഷ്യ. യമൻ സൗദി സംഘർഷം അതിരൂക്ഷം. സൗദി വ്യോമാക്രമണം നടത്തിയതായി ഹൂതികൾ. യമനിൽ 59 ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടെന്ന് ഹൂതികൾ. ഹൂതി വിമതർ സൗദി അറേബ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായ 3ാം ദിവസവും സൗദി വിമാനത്താവളങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൗദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റിയാദിലെ ഇന്ത്യൻ എംബസി. നിലവിലെ പ്രത്യേക സാഹചര്യം പൂർണ്ണമായും വിലയിരുത്തിക്കൊണ്ടാണ് എംബസിയുടെ നിർദ്ദേശം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വാർത്തയോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത്. ഇത്തരം ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് പ്രവാസികൾ വിട്ടുനിൽക്കണം. സമൂഹമാധ്യമങ്ങളിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വിഷയങ്ങളിൽ ആകുലപ്പെടാൻ പാടില്ല. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ എംബസിയുണ്ട്. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസുകൾ നാളെ വരെ റദ്ദാക്കി. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികളാണ് ഒക്ടോബർ 10 വരെയുള്ള തങ്ങളുടെ റിയാദ് സർവീസുകൾ നിർത്തിവച്ചതായി അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് സിപിഐ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ നേതൃയോഗത്തിനില്ലെന്ന് സിപിഐ. പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് സിപിഐ നിയമസഭാ കക്ഷി നേതാവാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വൻ സമരപരിപാടികളുമായി ഇന്ത്യ സഖ്യം. രാജ്യതലസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിലായിരിക്കും പ്രതിഷേധം. ഇന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താൻ നീക്കം. ഉച്ചതിരിഞ്ഞ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എം പിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയടക്കം അണിനിരത്തി കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സമരത്തിൽ. ഇന്നലെ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ ഇന്ത്യ സഖ്യം എംപിമാർ പ്രാർത്ഥനായോഗം നടത്തിയിരുന്നു. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം. ജന്തർ മന്ത്രിൽ പ്രതിഷേധിക്കുമെന്ന് സി ജെ പി നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഇടതുപക്ഷ യുവജന സംഘടനകളും NSUA സി ജെ പിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റംഗ, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് റാഠിയും സമരത്തിനെത്തും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചിനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ആക്ടിവിസ്റ്റും കോക്രോച്ച് ജനതാ പാർട്ടി വക്താവുമായ സൌരവ് ദാസിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിക്കാൻ അനുമതി തേടി സുപ്രീംകോടതി അഭിഭാഷകൻ കൌശിക് ചാറ്റർജി. അനുമതി തേടിക്കൊണ്ട് കേന്ദ്ര അറ്റോർണി ജനറലിന് ചാറ്റർജി അപേക്ഷ നൽകിയിട്ടുണ്ട്. ധാരാപുരത്തെ എ ഡി എം കെ സ്ഥാനാർത്ഥി ഭാനുമതി 2ാം റൌണ്ടിൽ മുന്നിൽ നിൽക്കുന്നു. ടി വി കെ ധാരാപുരത്ത് 2ാം സ്ഥാനത്ത്. ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മധുരാന്തകത്ത് ഭരണകക്ഷി തമിഴക വിക്ടറി കഴകം ലീഡ് ചെയ്യുന്നു. ഈ മണിക്കൂറിൽ 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നു. ബംഗാളിൽ 2ഇടത്ത് ബി ജെ പിയുടെ മുന്നേറ്റം. നന്ദിഗ്രാമിലും റജിനഗറിലും ബി ജെ പിയുടെ മുന്നേറ്റമാണ് കാണുന്നത്. അസമിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ. ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ ഇടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 2 സീറ്റുകളും വിജയിച്ചാൽ വിജയ സർക്കാരിന് മേൽക്കൈ ലഭിക്കും. ഭരണകക്ഷിയായ ടി വി കെയ്ക്ക് നിർണായകമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം. പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം ഉപതെരഞ്ഞെടുപ്പ് ഫലവും വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഒഴിഞ്ഞതിനെ തുടർന്നാണ് നന്ദിഗ്രാമിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 റൗണ്ടിൽ ധാരാപുരത്ത് ഇപ്പോൾ AIADMK സ്ഥാനാർത്ഥി ഭാനുമതി മുന്നിൽ AIADMKക്ക് പ്രതീക്ഷ കൊടുക്കുന്നു. ടി വി കെ ധാരാപുരത്ത് 2 സ്ഥാനത്ത്, മധുരാന്തകത്ത് ടി വി കെ ലീഡ് ചെയ്യുകയാണ്. 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒരിടത്ത് AIADMK 2 റൗണ്ടിൽ ലീഡ് ചെയ്യുന്നു. തമിഴ്നാട്ടിലെ വോട്ടെണ്ണലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മധുരാന്തകത്ത് വീണ്ടും ടി വി കെ മുന്നിലെത്തിയ വാർത്തയാണ്. 2 റൗണ്ടിലും മധുരാന്തകത്ത് ടി വി കെ. ധാരാപുരത്ത് പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് AIADMK ലീഡ് ചെയ്യുന്നു എന്നതാണ് വാർത്ത. ഈ 2 സീറ്റുകളിലും ലഭിക്കാനായി കഴിഞ്ഞാൽ വിജയ് സർക്കാരിനത് അനുകൂല ഘടകമാകും. തമിഴ്നാട്ടിൽ 2 വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. നാനാ പടേക്കറുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. പനാജിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്നലെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സർക്കാർ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയുമായി കൂടിയാലോചന ഉറപ്പാക്കാൻ AICC നിർദ്ദേശം. സർക്കാർ തീരുമാനങ്ങൾ പലതും അറിയുന്നില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതി കൂടി കണക്കിലെടുത്താണ് ഇത്. ഏകോപന സമിതി ഉടൻ രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി US. ഇറാനിൽ നിന്ന് ഇന്ധന ഇറക്കുമതി നടത്തിയെന്നാരോപിച്ചാണ് US ഉപരോധം. മുംബൈ ആസ്ഥാനമാക്കിയുള്ള 2 ഇന്ത്യൻ കമ്പനികൾക്കും 5 വ്യക്തികൾക്കും ഉപരോധം. SSPL സൊല്യൂഷൻസ്, സമുദ്ര മറൈൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾക്കാണ് ഉപരോധം. 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 5 വ്യക്തികളെ അവരുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്ന് തടഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട്. ഇറാൻ അംഗീകരിക്കാത്ത ജലപാതകളിലൂടെ സഞ്ചരിച്ച എണ്ണക്കപ്പലുകൾ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന കടൽ മൈനുകളിൽ ഇടിച്ചിരിക്കാമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. US ഇന്ത്യൻ IT ജീവനക്കാർക്ക് തിരിച്ചടി. US ഗ്രീൻ കാർഡ് പദ്ധതിയിൽ നിന്ന് മുൻനിര കമ്പനികളെ ട്രംപ് ഭരണകൂടം വിലക്കി. ഇൻഫോസിസ്, TCS, വിപ്രോ ഉൾപ്പെടെ കമ്പനികൾ നടപടി നേരിട്ടു. H1B വിസ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്തെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം. മൈക്രോസോഫ്റ്റ്, അഡോബ് തുടങ്ങി ആഗോള ഭീമന്മാർക്കെതിരെ നടപടി. ഇതിൽ US ഇന്ത്യ പ്രതിഷേധം അറിയിച്ചേക്കും. യുഎയിൽ ആത്മഹത്യാ ശ്രമം ഇനി ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല. രാജ്യത്തെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും സംബന്ധിച്ച നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതിയിലാണ് നിർണായക മാറ്റം. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനു പകരം ചികിത്സ, മാനസികാരോഗ്യ പിന്തുണ, മുൻകരുതൽ, അടിയന്തര ഇടപെടൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്.
1: FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. Station clock ഇപ്പോൾ സമയം 8:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33°C, അന്തരീക്ഷ ഈർപ്പം 45%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Good morning, welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshayana. Brand new day. It's a weekend morning. Oru coffee okke kayil undengil enne pole ithra nalla energy okke kittum. Njanoru thikinja coffee lover kuda ayidond enikku raavile indikku oru coffee okke aayundallo. Sugar venda. Namukku black coffee nalla endha parayane madhiram illade kadikkan adu ningal padichu kaniyundu. Njanoru rendu varshamayittu njan randalla adhe koodalayittu njan black coffee endha angana madhiram illade njan kudikkan padichu. Adukonde innu enikku അത് മതി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് ബ്ലാക്ക് കോഫി നല്ല മധുരമായിട്ടായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. കട്ടൻകാപ്പി രാവിലെ തൊട്ട് നമ്മുടെ ഒരു ശീലമാണ് നമ്മുടെ നാട്ടിൽ. കേരളത്തിലൊക്കെ എല്ലാവർക്കും നമ്മുടെ ഒരു കട്ടൻകാപ്പിയിൽ കട്ടനിലാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ മധുരം എല്ലാം ശീലിക്കുക, അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. നമ്മളെ ഈ കൊല്ലത്ത് കണക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് എത്ര പേരറിഞ്ഞാൽ അറിയില്ല. എത്ര പേര് നമ്മുടെ എന്താ പറയണേ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനത്ര വലിയ ഫേമസ് ആയിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കേരള ഗവൺമെൻറ് നടത്തുന്ന നമ്മുടെ വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലാണ് 2026 അഷ്ടമുടിയിൽ നടക്കുന്ന വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ. നിങ്ങൾ എന്താണേലും ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, കാരണം ഇതിന് ഞാൻ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ പരിപാടികളൊന്നും ആരും പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പോലും ഇത് അറിഞ്ഞത് ഒരു ഏതോ ഒരു പെർഫോമൻസ് കണ്ട്. ആ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ തിരക്കി പോയപ്പോഴാണ് ഞാൻ ഇതാണ് കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത്. അതായത് മംഗനിയർ ഷോ എന്ന് പറയുന്ന, മംഗനിയർ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്. നിങ്ങളതൊന്ന് കാണണം. അത് ജസ്റ്റ് യൂട്യൂബിൽ ജസ്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മംഗനിയാർ സെലക്ഷൻ ഷോ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഇൻ്റർനാഷണലി എന്താ പറയുന്നത് ഒരു പ്ലേ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ്. രാജസ്ഥാനി ഒരു മ്യൂസിക് ഷോ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഇവർ എന്താന്ന്, ഇപ്പം ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്താന്ന് വെച്ചാൽ കുറേയധികം ആളുകൾ ഒരു എന്താ പറയുന്നത് നമ്മുടെ സ്ക്വയർ സ്ക്വയർ സ്ക്വയർ ബോക്സ് പോലെ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണി കോം ബോക്സ് പോലെ, അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ മറ്റേ മുള കൊണ്ടുണ്ടാക്കുന്ന ഇതില്ലേ, നമ്മൾ പിന്നെ പെയിൻറ് അടിക്കാൻ വേണ്ടി നമ്മളത് ഉണ്ടാക്കുക, സ്കഫോൾഡിങ്സ് ഉണ്ടാകത്തില്ല മുള കൊണ്ട്, അതുപോലെ എക്സാം ഇമാജിൻ ചെയ്യുക. അതിൽ മുഴുവൻ റെഡ് തുണികളിട്ട് മൂടി, അപ്പോൾ ഓരോ ബോക്സിനകത്ത് ഓരോരുത്തരാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ കംപ്ലീറ്റ് ബോക്സിന്റെ ഔട്ടർ ഏരിയ മുഴുവൻ നമ്മുടെ മറ്റേ ബൾബ് കൊണ്ട് ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് വിഷുവലുണ്ട്, ഇത് എവിടെയാണ് ഈ സംഭവം എന്നുള്ളതാണ് ഞാൻ നോക്കി. അപ്പോൾ വല്ല ഇനി വിദേശ രാജ്യത്ത് വല്ല ഒരു പഞ്ചാബീസ് വല്ലതും ചെയ്യുന്നതാണോ എന്നൊക്കെയാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ബോക്സിനകത്തും ഞാൻ ഇതിനെ കൂടുതൽ എന്താ പറയുന്നത് തിരക്കിയ സമയത്ത് ഈ മാംഗനിയർ സെലക്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഏകദേശം ഒരു 36 to 38 ഇലൂമിനേറ്റഡ് റെഡ് ഡ്രേപ്പ് സ്ക്വയർ ക്യൂബ്സ് ആണുള്ളത്. ഈ ഓരോ ക്യൂബിനകത്തും ഓരോരുത്തരിയിരിക്കും. എന്നിട്ട് ഈ ഓരോരുത്തർ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലെ കർട്ടൻ മാറിപ്പോയിട്ട് അവരുടെ പെർഫോമൻസ് ചെയ്യുന്ന ആ ക്യൂബിൽ മാത്രം ലൈറ്റ് വരും. അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് അടുത്ത ക്യൂബിലെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഈ കർട്ടൻ അടഞ്ഞ് അടുത്ത ആരാണോ വരുന്നത് അവരുടെ കർട്ടൻ തുറന്ന് അവിടെ ലൈറ്റ് വരും. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ഈ എന്താ പറയുന്നത് മാംഗനിയർ സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കാണുക. ഇന്ത്യയിലെ ഒരു കലാരൂപം, ലോക പ്രസിദ്ധമാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്ത് വന്നിരുന്നു. അപ്പോൾ പി സി വിഷ്ണുനാഥൊക്കെ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ഹിന്ദി സ്പീക്കിംഗ് ആളുകളൊക്കെ തന്നെ നമ്മുടെ കൊല്ലത്ത് ഈ വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന് തന്നെ അവിടെ വന്ന ആയിട്ടും വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും ഈ ഒരു പരിപാടി നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടി, ഇതൊരു നമ്മൾ എന്താ പറയുന്നത് ഇതൊരു എന്തുകൊണ്ട് ഇത് മേലിലേക്ക് വന്നില്ല, എന്തുകൊണ്ട് ആരും പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ, ഒന്ന് മെസ്സേജ് അയക്കുക. കാരണം ഞാനിത് ഫസ്റ്റാണ് അറിയുന്നത്. ഞാനല്ലേ ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേനെ, ഒക്ടോബർ 7 ഈ മംഗനിയർ സെലക്ഷൻ നടന്നിരുന്നത്. ഇനി ഒക്ടോബർ 8, 9, 10, 11 തീയതികൾ വരെ ഈ പരിപാടികൾ, പല പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നമ്മുടെ വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് kerala tourism.org അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വാട്ടർ ഗേറ്റ് ഫെസ്റ്റിവൽ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലോ, നിങ്ങൾക്ക് നമ്മുടെ അങ്ങനെ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട് കേരള ടൂറിസത്തിനെ സംബന്ധിച്ച്. അതിനകത്ത് ആയുർവേദം, ഈവൻസ്, ആർട്ട് ഫോംസ്, ക്വിസിൻ, ഫോട്ടോ ഗാലറി, ഈ ബ്രൗഷോസ്, അങ്ങനെ പറഞ്ഞ്
0: ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇന്നാണ് കാണുന്നത്. ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട സാധനം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻ്റെ ടൂറിസം ഇത്ര നല്ല രീതിയിൽ അവർ ചെയ്തേക്കുന്ന ഒരു സംഭവം. എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു കലാരൂപം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ കൊല്ലത്ത് കിടക്കുന്ന ഈ ഒരു സംഭവം. മാംഗനിയർ MANGANIYAR, മാംഗനിയർ സെലക്ഷൻ എന്നാണ് ഈ ഒരു പെർഫോമൻസ്, ആർട്ട് പെർഫോമൻസിൻ്റെ പേര്. കണ്ടു നോക്കിയിട്ട് എൻ്റെ അടുത്ത് വരാം.
4: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40+ വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553 3424. Ensure your peace. Ensure your future.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravugal, Nalayude Aarogyam, Dubai Investment Park 1-il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഈ ഒരു പാട്ടിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ തനിയേ എന്ന് പറയുന്ന സൂരജിന്റെ ഈ വോയിസിൽ വരുന്ന ഈ ഒരു സോങ്, പ്രത്യേകിച്ച് ഞാനിപ്പോഴും നല്ല ഒരു തണുത്ത പ്രഭാതം നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ ഓടിച്ചു പോകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സൊക്കെ ഒന്ന് കാമാക്കി നല്ലൊരു ഡേക്ക് വേണ്ടി നമുക്ക് ആകാംക്ഷിക്കാം കേട്ടോ. സിറ്റ് ബാക്ക് എനർജി ഹൂം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കാം. നമുക്ക് റോഡുകളിൽ രാവിലെ നല്ല രീതിയിലുള്ള സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു പൊതുവെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു സമയത്ത് ഇച്ചിരി രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കൂടുന്നതായിട്ട് നമ്മൾ അലിത്തേറ്റ് ഓൾഡ് റോഡിൽ തന്നെ കാണുന്നു. ആൽക്കിൽ റോഡിലും സെയിം ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എബ്രിഡ്ജ് റോഡും അതുപോലെ തന്നെ ഷേഖ് സായ റോഡും കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാമെന്നാണ്. പക്ഷേ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി ആശ്വാസമുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്തായാലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ അറിയാലോ 0585829220 വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഫ്രീ മെസ്സേജ് തരാം. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം ഡ്രൈവ് സേഫ്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. Number 1 NGCC TNC apply.
1: You are listening to Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Good morning once again. Welcome back. Home 92.2 FM. Swagatham. എന്റെ കൂടെ ഇപ്പോൾ ലൈനിൽ ഒരാൾ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കോളേജ് മെമ്മറീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടുണ്ടാകും. കോളേജ് അലൂമിനീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടുണ്ടാകും. അത് നമ്മൾ പ്രവാസത്തിലേക്ക് വരുമ്പോൾ അലൂമിനികളുടെ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം നാട്ടിലെ അലൂമിനീസ് അസോസിയേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിലൊക്കെ കൂടാനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരായിട്ട് കൂടാൻ പറ്റും. പക്ഷെ നമ്മൾ നാട് വിട്ട് വെളിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അലൂമിനി അസോസിയേഷൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാടാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കുട്ടിക്കാനം മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് ക്രിസ്ത്യൻ കോളേജിൻ്റെ അലൂമിനി അസോസിയേഷൻ്റെ ഒരു അംഗമായ അരുൺ ആണ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ. നമസ്കാരം.
3: ഗുഡ് മോർണിംഗ് അക്ഷയ്.
2: ഹായ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
2: എം ബി സി കോളേജ് കുട്ടിക്കാനം അതിന്റെ അലൂമിനി പ്രോഗ്രാമാണ് ഈ വരുന്ന ഞായറാഴ്ച നടക്കാനായിട്ട് പോകുന്നത് അല്ലേ?
3: അതെ അതെ.
2: എന്താണ് ഒരുക്കി വെച്ചേക്കുന്ന പരിപാടികളൊക്കെ?
3: പരിപാടികള് ആദ്യം തന്നെ ഹോം ഓഫ് ഹോം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എന്റെ പേര് അരുൺ. ഞാൻ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടമയുടെ ഒരു മെമ്പറാണ്.
2: ശരി.
3: പേര് എം ബി സി സി ടി അലുമിനി അസോസിയേഷൻ യു എ ചാപ്റ്റർ എന്നാണ്. എനിക്ക് പറയാനുള്ളത്, 2001 പ്രവർത്തനം ആരംഭിച്ച കോളേജാണ്. ഇപ്പൊ 2026 എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ വിവിധ അലുമിനി ചാപ്റ്ററുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് നമ്മളുടെ എം ബി സി സി ടി അലുമിനി അസോസിയേഷൻ യു എ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ അസോസിയേഷൻ ഇവിടെ യു എയിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അപ്പുമായിട്ട് ചേർന്ന് തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും മറ്റുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ പങ്കാളിത്തത്തോടു കൂടി സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ടീമാണ്.
2: ശരി.
3: ഇത്തവണത്തെ ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ പരിപാടി ഓണത്തകൃതി 2K26 എന്ന പേരിലാണ് ഞങ്ങൾ അത് നാമകരണം ചെയ്തിരിക്കുന്നത്.
2: ഓണത്തകൃതി 2016
3: ശരി. അപ്പം വരുന്ന ഞായറാഴ്ച ഒക്ടോബർ 11 ഷാർജയിൽ അൽനാദയിലുള്ള മിയാ മോളിലെ സ്കൈ ഹോളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്.
2: ശരി.
3: അപ്പം പരിപാടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഓണപ്പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്തപ്പൂക്കളമുണ്ട്, കുട്ടികൾക്കും മുതിർന്നതുമായിട്ടുള്ള വിവിധ കലാ മത്സരങ്ങളും ഗെയിമുകളും ഒക്കെ ആഘോഷ പരിപാടി. അതിന്റെ അവസാനത്തോടുകൂടി ഒരു മാവേലി എല്ലാവർക്കും വന്ന് ആശംസകൾ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാനുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഓണം എന്ന് പറയുന്നത് നമുക്കൊരു ആഘോഷമല്ലല്ലോ, നമ്മുടെ ഒരു മലയാളികളുടെ ഒരു
2: വികാരം.
3: പ്രവാസത്തിലും കൂടെ ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടെ മാറ്റി കൂടും.
2: തീർച്ചയായിട്ടും. അപ്പം ഈ പരിപാടിക്ക് എന്നെ വിളിക്കുന്നില്ലേ?
3: തീർച്ചയായിട്ടും. പരിപാടിയുടെ മെയിൻ പറയാനുള്ളത് കോളേജിന്റെ ഒരു അലുമിനി കൂടാണ്.
2: തീർച്ചയായിട്ടും എന്റെ കോളേജ് കൂടെയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ അരുടിഗ്രഹം പറയുന്നത്. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുമ്പോ എന്റെ നമ്മളെ അല്ല. അരുണേ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എം ബി സി കോളേജ് എന്ന് പറയുന്ന സമയത്ത് അത് എല്ലാവർക്കും അതൊരു സ്പെഷ്യലാണ്. കാരണം ഒന്നാമത് അത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും അല്ലേ?
3: അപ്പൊ എന്ന് പറയുമ്പോ തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്ന ഒരു തണുപ്പും കുളിർമയും ഒക്കെയാണ് എല്ലാ ഇപ്പൊ മലയാളികളുടെ മനസ്സിലോട്ട് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി വയനാട് എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലോട്ടൊരു കുളിർമയും തണുപ്പും മഞ്ഞും ഒക്കെയാണ് വരുന്നത്. അപ്പൊ ആ മഞ്ഞും മഴയും ഒക്കെ 4 ആഘോഷിച്ച് പഠിക്കാൻ മറ്റേ അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ് നമ്മള്.
2: തീർച്ചയായിട്ടും. എന്തായാലും കോളേജിനെ പറ്റി പറയുമ്പോ എന്താണ്, ഞാൻ ഒരു പാട്ടിടാം, ആ പാട്ടിന് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താണ് ഓക്കെ കോളേജിന്റെ മെമ്മറീസ് എന്താണ് മനസ്സിൽ നിൽക്കുന്നത്?
3: കോളേജിന്റെ ആദ്യം തന്നെ കോളേജിന്റെ ആ ഒരു പ്രകൃതി മനോഹരിതയാണ് എന്റെ മനസ്സിലോട്ട് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴയുടെ നടുവിലുള്ള ഒരു കോളേജ്, വെള്ളക്കാട്ടമുള്ള കോളേജ്, മഞ്ഞ്, മഴ, അതാണ് പ്രകൃതി മനോഹരിതമാണ് ആദ്യം തന്നെ കോളേജിലോട്ട് വരുന്നത്. പിന്നെ കോളേജിലുള്ള നമ്മുടെ സൗഹൃദങ്ങള്, നമ്മുടെ അവിടുത്തെ നമ്മൾ അവിടെ ചെയ്ത ഓരോരോ നല്ല കാര്യങ്ങള്, നമ്മുടെ കൂട്ടായ്മകൾ, ഇന്നും അത് തുടർന്ന് കൊണ്ടുപോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്.
2: തീർച്ചയായിട്ടും.
3: അപ്പം ആ കോളേജിലുള്ള ഒരുപാട് നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിൽ തന്നെ നല്ല അനുഭവങ്ങൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുമിച്ച്.
2: തീർച്ചയായിട്ടും നമ്മുടെ കോളേജിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കുട്ടിക്കാനത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയാം. നമുക്ക് കോളേജ് കഴിഞ്ഞാൽ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു പ്രതിഥിയാണ്. നമുക്ക് 365 ദിവസമാണ് 4 കൊല്ലം കുട്ടിക്കാനത്ത് ഈ MBC പഠിച്ചവരാണെങ്കിൽ പിന്നെ കുട്ടിക്കാനത്തോട് തോന്നുന്ന ഒരു പ്രണയം അത് വല്ലാത്തൊരു പ്രണയം തന്നെയാണ്.
3: തീർച്ചയായിട്ടും അതെ അതെ അതെ.
2: അപ്പൊ എന്താണേലും ഞായറാഴ്ച നടക്കാൻ പോകുന്ന പരിപാടി ഗംഭീരമാട്ടെ. എന്തായാലും ഒരുപാട് മെമ്മറീസ് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഉള്ള പരിപാടികളാവട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. അപ്പൊ എന്താണേലും എല്ലാ മെമ്പേഴ്സും ഉണ്ടാവോ ഈ വട്ടം?
3: ഈ ഏകദേശം നമ്മളൊരു 300+ ഫാമിലിയാണ് പരിപാടിക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രോഗ്രാംസും എല്ലാം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടി. അപ്പൊ എല്ലാ അലുമിനി അസോസിയേഷൻ മെമ്പേഴ്സിനെ അവരുടെ ഫാമിലി അടക്കം ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമായിട്ട് ക്ഷണിക്കുകയാണ്.
2: അപ്പോ
3: 11 ഒക്ടോബർ ഞായറാഴ്ച മിയാ മോളിലെ സ്കൈ ഹാളിൽ വെച്ചിട്ടാണ് ഓണപ്രകൃതി നടക്കുന്നത്. എല്ലാവരും
2: ഗംഭീരം. അപ്പൊ എന്താണെങ്കിലും MBC കുട്ടിക്കാനത്ത് പഠിച്ച എല്ലാവർക്കും ചേർന്ന് ഇതൊരു ഗംഭീര പരിപാടിയാക്കാം. എല്ലാ കോളേജിന്റെയും അലുമിനി അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും എല്ലാ പരിപാടികൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. പക്ഷെ ഈ പരിപാടി നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ തന്നെയാണ് പറയുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് അരുൺ ലൈനിൽ നമ്മളോട് ജോയിൻ ചെയ്തതിന്. അപ്പോൾ എന്താണേലും ഈ വരുന്ന ഞായറാഴ്ചയാണ് MBC കോളേജിന്റെ അലുമിനി അസോസിയേഷൻ ദുബായിൽ വെച്ച് ഹോണപരിപാടി നടത്താനായിട്ട് പോകുന്നത്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർ എക്സാലോജി കേസ് പിണറായി വിജയന തിരിച്ചടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർ കേസിൽ ഹൈക്കോടതിയുടെ വിധി വരികയാണ്. സർക്കാരിനും പിണറായി വിജയനും തിരിച്ചടി നൽകിക്കൊണ്ടുള്ള വിധിയാണ്. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പിണറായി വിജയന് വലിയ തിരിച്ചടി നേരിട്ടൊരു വാർത്തയാണ് വരുന്നത്. സിഎംആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ FIR ഇടാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ അഴിമതിക്ക് കേസെടുക്കണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. കത്തിൽ കേസ് വൈകുന്നതിൽ ഇഡി കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് ഇഡി ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയാണ് തങ്ങൾ തെളിവുകൾ കൈമാറിയതെന്നും അതിനുമേൽ വീണ്ടും പ്രാഥമിക പരിശോധന എന്തിനെന്നുമായിരുന്നു ഇഡിയുടെ നിലപാട്. സിഎംആർ എക്സാലോജിക് കേസിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തിരിച്ചടി. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന കേരള ഹൈക്കോടതിയുടെ വിധി. സിഎംആർ എക്സാലോജിക് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. നിയമ നടപടിയാണ് ആദ്യമായി ഉണ്ടായിരിക്കുന്നത്. പിണറായി

0: ഐ വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന കോടതിയുടെ നിർദ്ദേശം. മറ്റ് വാർത്തകളിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തുവരുമ്പോൾ ബംഗാളിൽ BJP തമിഴ്നാട്ടിൽ TVK ലീഡ്. ബംഗാളിലെ രണ്ട് സീറ്റുകളിലും BJP ലീഡ് ചെയ്യുന്നു. BJP നന്ദിഗ്രാമിൽ 1900+ വോട്ടിന്റെ ലീഡുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇതുവരെ കിട്ടിയത് 18 വോട്ടുകൾ മാത്രം. കൂടാതെ റിജ്നഗറിൽ BJP 900 വോട്ടിന്റെ ലീഡുമായി കുതിക്കുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് മമതയുടെ തൃണമൂൽ കോൺഗ്രസ്. ബംഗാൾ കൂടാതെ അസമിലും BJP ആണ് മുന്നിലുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. വിജയുടെ TVK രണ്ട് മണ്ഡലങ്ങളിലും മുന്നിലായിരുന്നുവെങ്കിലും നിലവിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. മധുരാന്തകത്ത് TVK ലീഡ് ചെയ്യുന്നു. ധാരാപുരത്ത് AIADMK ആണ് ഇപ്പോൾ രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ 6 മണ്ഡലങ്ങളിലെ ജനവിധിയാണ് പുറത്തുവരുന്നത്. തമിഴ്നാട്, പശ്ചിമബംഗാൾ സർക്കാരുകൾക്ക് ഫലം നിർണായകം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലായി 5 നിയമസഭാ സീറ്റിലേക്കും അസമിലെ ഒരു ലോക്സഭാ സീറ്റിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. TVK അധികാരത്തിലെത്തിയ ശേഷമുള്ള നിർണായക ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിനുശേഷം BJP അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാളിൽ നന്ദിഗ്രാം, രജ്നഗർ ഫലങ്ങൾ പ്രധാനം. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിലും അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംയുക്ത നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളി CPI. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ യോഗത്തിനില്ലെന്ന് CPI. മറുപടി രേഖാമൂലം അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയെ ചൊല്ലി തദ്ദേശ വകുപ്പിൽ IAS ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമെന്ന വാർത്തകൾ തള്ളി വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. ആരുമായിട്ടും മത്സരമില്ല, പോരും ഇല്ലെന്ന് സമൂഹമാധ്യമങ്ങളിൽ ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വകുപ്പ് സെക്രട്ടറി TV അനുപമയും ദിവ്യ എസ് അയ്യരും രണ്ട് പദ്ധതികളുമായി എത്തിയതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒപ്പ് വിവാദത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന പോലീസ്. കോർപ്പറേഷനിലെ CCTV ക്യാമറ പരിശോധിക്കും. ഇതിനായി അനുമതി തേടി. കൌൺസിൽ ഹാളിലെ CCTV പരിശോധിക്കാൻ കത്ത് നൽകിയെന്നാൽ ഇവിടങ്ങളിൽ CCTV പ്രവർത്തിക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. യമൻ സൌദി സംഘർഷം അതിരൂക്ഷം. സൌദി വ്യോമാക്രമണം നടത്തിയതായി ഹൂതികൾ. യമനിൽ 59 ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടെന്നും ഹൂതികൾ. ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായ ദിവസങ്ങളിലും സൌദി വിമാനത്താവളങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് റിയാദിലെ ഇന്ത്യൻ എംബസി. നിലവിലെ പ്രത്യേക സാഹചര്യം പൂർണ്ണമായും വിലയിരുത്തിക്കൊണ്ടാണ് എംബസിയുടെ നിർദ്ദേശം. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കാൻ വേണ്ടി നിർദ്ദേശം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളോ വാർത്തകളോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. അതിനിടെ സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രധാന ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. നാളെ വരെയാണ് റിയാദ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വൻ സമരപരിപാടിയുമായി ഇന്ത്യ സഖ്യം. രാജ്യതലസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ പ്രതിഷേധം നടന്നേക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് MPമാരോട് എത്തിച്ചേരാൻ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയടക്കം അണിനിരത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം. ജന്തർ മന്ദർ കേന്ദ്രീകരിച്ചാകും സമരം. യുഎയിൽ ആത്മഹത്യാ ശ്രമം ഇനി ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല. രാജ്യത്തെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും സംബന്ധിച്ച നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതിയിലാണ് നിർണായക മാറ്റം. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നതിന് പകരം ചികിത്സ, മാനസികാരോഗ്യ പിന്തുണ, മുൻകരുതൽ, അടിയന്തര ഇടപെടൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പിണറായി വിജയന് തിരിച്ചടി. കേസെടുക്കാം, FIR ഇടാമെന്നിപ്പോൾ ഹൈക്കോടതി. CMR കേസിൽ സർക്കാരിനും തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ED വാദം ശരിവച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. പിണറായി വിജയനെതിരെ FIR രജിസ്റ്റർ ചെയ്യാം. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 42%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആൻഡ് ഫ്രൈഡേ മോർണിംഗിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിലെ ഈ നിങ്ങളുടെ വണ്ടികൾക്കൊക്കെ ഈ എന്തെങ്കിലും രീതിയിലുള്ള ചെല്ലാനുകൾ കിട്ടിയിട്ടുണ്ടോ? ഒന്നെങ്കിൽ ഫൈൻ ആയിരിക്കാം, നമ്മുടെ സ്പീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർക്കിംഗ് ടിക്കറ്റ് ആകാം, വാട്ടെവർ. നിങ്ങൾ എന്ത് കാര്യമുണ്ടല്ലോ, ആക്ച്വലി സുപ്രീം കോടതി വരെ വാഹനങ്ങളിലെ അടയ്ക്കാതെ കിടക്കുന്ന ചെല്ലാനുകളുള്ള വണ്ടിക്ക് കർശന നടപടി എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പോൾ കേരള സർക്കാർ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് പെൻഡിങ് ചെല്ലാനുകൾ. നിങ്ങളുടെ വാഹനത്തിന് എത്ര എമൗണ്ട് ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് 10,000 ആയിക്കോട്ടെ അല്ലെങ്കിൽ 15,000 ആയിക്കോട്ടെ, ഈ പെൻഡിങ് ഇത് രജിസ്ട്രേഷൻ സമയത്ത് റീരജിസ്ട്രേഷൻ സമയത്തൊക്കെ വലിയ വിഷയമാണെന്നാണ്. ആ സമയത്ത് വലിയൊരു എമൗണ്ട് ആയിരിക്കും, പക്ഷേ നമുക്കൊക്കെ ദുബായിലൊക്കെ കിട്ടുന്നത് പോലെ ഇപ്പോൾ ഒരു 50% റിഡക്ഷൻ ആണ് കേരള സർക്കാർ ഈ ഒരു പെൻഡിങ് ചെല്ലാനുകൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് 2026 മാർച്ച് 31 വരെയുള്ള ചെല്ലാനുകൾക്ക് മാത്രമേ ഇത് ബാധകമാകത്തുള്ളൂ കേട്ടോ. മാർച്ച് 31, 2026, അതിന് മുന്നേ കിട്ടിയേക്കുന്ന, അതായത് അതുവരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചെല്ലാനുകൾ, ഇപ്പം 10,000 രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് 50,000 രൂപ ആയിക്കോട്ടെ, നേർപകുതി 50% മാത്രമേ നിങ്ങൾക്ക് അടച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് നവംബർ 1 തൊട്ട് ജനുവരി 31 വരെ, നവംബർ 2026 2027 ജനുവരി 31 വരെയാണ് ഇത് അടയ്ക്കാനായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പം ഇതിനകം നിങ്ങൾക്ക് അടയ്ക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50%, 10,000 ഉള്ളവർക്ക് 5,000 കൊടുത്താൽ മതി, 1,000 ഉള്ള ആൾക്ക് 500 കൊടുത്താൽ മതി. ഇപ്പം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇല്ലെങ്കിൽ കാരണം ആക്ച്വലി ഇത് കേരള സർക്കാരിൻ്റെ ഒരു അമ്നിസ്റ്റി ആയിട്ടാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കർശന നടപടിയായിരിക്കും ഒരുപക്ഷെ അതിന് കഴിഞ്ഞ് പോകാനായിട്ട് പോകുന്നത്. അപ്പം ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ആരുടെയൊക്കെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല എവിടെയാണ് ഈ ബിരുദം വീണിട്ടുണ്ടോ. ഇപ്പം നമ്മൾ ക്യാമറയിലൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ വന്നെങ്കിൽ വീട്ടിൽ ഇരിക്കും, നമ്മളിതൊന്നും അറിയത്തില്ല. പണ്ടൊക്കെ നമുക്ക് പെറ്റി അടിച്ച് പോകേണ്ട ഒരു കേസ്, ഇപ്പോൾ പെറ്റി ഉണ്ട്, പക്ഷെ എന്നാലും പഴയപോലെ അത്രയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ആർക്കെങ്കിലും ചലാൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ നവംബർ 1 കേരളപ്പിറവീട് അന്ന് തൊട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ് എന്ന് മാത്രം പറയുന്നു.
3: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് സിറ്റുവേഷൻ നല്ല കുറവാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷേഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ സ്ലോ മൂവിങ് ട്രാഫിക് ഏകദേശം ഒരു മുഹേസന കഴിയുന്നതോടെ നിൽക്കുകയാണ്. പിന്നെ എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആലിത്തെ ടോൾ റോഡിലും കുറച്ച് രീതിയിലുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ബാക്കി എല്ലാ റോഡുകളും ഫ്രീ ആണ്. അൽക്കേൽ റോഡ്, അലൈൻ റോഡ്, ദുബായ്, നമ്മുടെ എന്താ പറയുന്നത്, എമിറേറ്റ്സ് റോഡ്, പിന്നെ ഷേഖ് സായിർ റോഡ്, ഇതെല്ലാം, അതായത് ഷേഖ് മുഹമ്മദ് ബിൻ സായിർ റോഡും അലിത്തേ ടോൾ റോഡും ആ ഒരു റൂട്ട് മാത്രം ഇച്ചിരി കൺജഷൻ കാണുന്നു. എന്തായാലും ഡ്രൈവ് സേഫ്. നല്ലൊരു വെതറിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എവിടെയില്ല, അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകനും ഇവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Good morning, welcome back home. 92.2 FM ലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ ഈ ഇനിയിപ്പം നമുക്ക് വിന്റർ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇനിയും കുറേ അധികം ക്യാമ്പിങ്ങിനും കാര്യങ്ങളും ഒക്കെ പോകും. ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഹത്ത എന്ന് പറയുന്നത്. പലരും ഈ ഹത്തേനെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഫിറ്റ്നസ് ചലഞ്ചും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പോകുമ്പോഴായിരിക്കും പാഡിലിംഗ് തൊട്ട് അതുപോലെ തന്നെ അവിടുത്തെ പല ആക്ടിവിറ്റീസും ഹത്തയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞാനിത് പറയാൻ കാരണമുണ്ടല്ലോ, നമ്മുടെ ദുബായ് പോലീസിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ വിങ് ഉണ്ട്, ഹത്ത ബ്രേവ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞാൻ അവരുടെ എക്യുപ്മെൻസും അവരുടെ രീതികളും ഒക്കെ കാണായിരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില ടൂറിസ്റ്റുകളൊക്കെ ഹൈക്കിങ്ങിന് പോയി ഹത്തയുടെ ഏതെങ്കിലും ഒരു മൗണ്ടനിൽ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്ന സമയത്ത് അവിടെ ഹെലികോപ്റ്ററിൽ അവരെ രക്ഷകനായിട്ട് ദുബായ് പോലീസൊക്കെ എത്തിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് നോക്കുന്ന സമയത്ത് ഈ യൂണിറ്റിന് വേണ്ടി മാത്രമുണ്ടല്ലോ അവർ ഹെലികോപ്റ്റേഴ്സ്, ചോപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളും. ഇനി ഇവരുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയുണ്ട്. ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് 4x4 വെഹിക്കിൾസിന് ചെല്ലാവുന്ന ഏരിയ വരെ ആ വണ്ടി ചെന്നതിന് ശേഷം ആ വണ്ടിയിൽ രണ്ട് സൈക്കിൾ യൂണിറ്റും ഉണ്ട്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മൗണ്ടൻ സൈക്കിളാണ്. ആ സൈക്കിൾ ഉൾപ്പെടെ, അതായത് സി നമ്മൾ ഒരു എന്താ പറയുന്നത്, ഈ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവി കാണത്തില്ലേ റെസ്ക്യൂ ഓപ്പറേഷന്, അതുപോലെ തന്നെ ഒരു വിങ് മാത്രം ഹത്ത ബ്രേവ്സ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത്. 2018 തൊട്ടാണ് ഈ ഒരു എന്താ ഒരു എമർജൻസി റെസ്പോണ്ടിങ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പം എന്ത് സംഭവം മൗണ്ടൻ ട്രെയിൽസിലോ വാലീസിലോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലോ എന്ത് വന്നാലും ഹത്തയിൽ ഈ ഹത്ത ബ്രേവ്സ് ദുബായ് പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഹത്ത ബ്രേവ്സിന്റെ കൈകളിൽ സുരക്ഷിതം എന്നാണ് പറയുന്നത്.
1: You are listening

0: You're listening to Home 92.2 FM. Home is a feeling.
1: നമ്മൾ രാവിലെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ ട്രെയിൻ നാട്ടിൽ വേനാടിന് ഇനിയും ഇരട്ടി ആളുകൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇന്നലെ മുതലാണ് ഈ ഒരു മികച്ച മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പം പഴയ ഒരുപാട് എനിക്കൊന്നൊരു 10 കോച്ചുകളാണ് ഇതോടെ ഇന്നലെ തന്നെ ഇതായിട്ട് മാറി പുതിയതിലേക്ക് വന്നുകൊണ്ട്. ഇതോടെ 108 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനും 42 പേർക്ക് നിന്ന് യാത്ര ചെയ്യാനും ഒരു കോച്ചിനകത്ത് ഇനിയും നമുക്കിനിയും അവസരം ആയിട്ടാണ് ഇപ്പോൾ ഇത് ഒരുക്കിയേക്കുന്നത്. ഇത് എനിക്കൊന്നും വലിയൊരു നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഈ ട്രെയിന് സാധാരണമായി തിരക്കുള്ളതെന്ന് പറയുന്നത് എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം ഈ ഒരു റൂട്ടിലാണ്. പുതിയ ട്രെയിൻ ആരംഭിക്കുന്നതോടെ അത് ഇപ്പം ഇതിൻ്റെ ഇച്ചിരി ഒന്ന് കുറയാൻ, തിരക്ക് കുറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ്. കാരണം പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ വീട് ചെങ്ങന്നൂർ ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ട്രെയിനിൽ എന്താ തിരക്ക്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവർ നമ്മുടെ അവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. അതേസമയം ഈ നമ്മുടെ ജനശതാബ്ദി ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ നേരത്തെ ഈ പുഷ് ബാക്ക് സീറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതും എന്തായാലും തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്താണേലും നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ ശൃംഖലകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള എ സി ട്രാവൽ ചെയ്യാത്തക്ക, കാരണം നല്ല ചൂട് കൂടി വരികയാണ്. നമുക്ക് ഈ നോൺ എ സി ട്രാവലിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം പറ്റുന്നൊരു കാര്യമല്ല. കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ അവർക്ക് ഡെയിലി അവർക്ക് ഈ അധികം ടയർഡാവാതെ എന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ 9 മണിക്ക് നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ആവശ്യമായിട്ട് ചെല്ലും, അദ്ദേഹം ഈ ചൂടും കൊണ്ട് ടയർഡായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും. അതിനെക്കാട്ടിലും നല്ല ഫ്രഷായിട്ട് രാവിലെ അദ്ദേഹം കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ഫ്രഷായിട്ട് യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആയിരിക്കും. നമ്മൾ പണ്ട് തൊട്ടേ പറയും ബസ്സിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ക്ഷീണം കുറവാണ് നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാർ അതിനൊക്കെയുള്ള ഒരു കാര്യം ചെയ്യുമായിരിക്കാം. ഒരു പക്ഷെ അങ്ങനെ വന്നാൽ വലിയൊരു ചരിത്ര നേട്ടമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ഘട്ടംഘട്ടമായിട്ടാക്കിയാൽ മതി, ഒരു ജില്ല സോറി ഒരു സംസ്ഥാനം അടിസ്ഥാനത്തിലുള്ള രീതിയിലാക്കിയാലും വളരെ നല്ലതായിരിക്കും. അതേ മീൻസ് ഏറ്റവും കൂടുതൽ തിരക്ക് കൂടുതലുള്ള ട്രെയിനുകൾക്ക് എന്താണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു മാറ്റം നല്ല രീതിയിലാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ തന്നെ എന്താ പറയുന്നത് പോകാനും വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസ്സും മിനിമം തൊട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ പേർക്ക് ഇരിക്കാമെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 220 പേർക്ക് ഇരിക്കാൻ 50 മുതൽ 70 പേരിൽ നിന്ന് യാത്ര ചെയ്യാമെന്ന തരത്തിലൊക്കെയുള്ള പുതിയൊരു കോച്ച് സംവിധാനം കൂടെ എന്നുള്ള രീതിയിലും കൂടെ വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ലെറ്റ്സ് സീ അല്ലേ, പുതിയ കോച്ചുകളും പുതിയ സീറ്റുകളും ഒക്കെ വരുമ്പോൾ സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ പറ്റട്ടെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സി എം ആറിൽ സാമ്പത്തിക ഇടപാടിൽ കേസെടുക്കാമെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായ മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇഡി കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സി എം ആറിലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇഡി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാട് കോടതി തള്ളിയിരിക്കുകയാണ്. കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ സർക്കാരും CPM പ്രതിരോധത്തിൽ. കേസിൽ പിണറായിക്കും റിയാസിനുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെയാണ് പ്രതിരോധം. ഇഡി കണ്ടെത്തിയ തെളിവുകളിൽ നേരിട്ട് കേസെടുത്താൽ വൻ ഡീൽ ആരോപണം കോൺഗ്രസിനെതിരെ വരും എന്ന വിലയിരുത്തലുണ്ട്. കൂടാതെ ശശിധരൻ കർത്തയുടെ ഡയറിക്കുള്ളിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുമുണ്ട്. അതുകൊണ്ട് ഡയറിക്കുറിപ്പ് വെച്ച് അഴിമതി കേസ് എടുക്കാനാകില്ലെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് ഇഡി ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. പ്രാഥമികമായ പരിശോധന നടത്തിയാണ് തങ്ങൾ തെളിവ് കൈമാറിയതെന്നും അതിനുമേൽ വീണ്ടും പ്രാഥമിക പരിശോധന എന്തിനെന്നും ഇഡി നിലപാടെടുത്തിരുന്നു. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞുവെന്ന BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. നിയമപരമായും രാഷ്ട്രീയപരമായും CPM ഇതിനെ നേരിടുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കോടതിയെല്ലാം പരിശോധിക്കണം. ഷോൺ ജോർജ് പുറത്തുവിട്ട ലിസ്റ്റിൽ BJP തലതൊട്ടപ്പന്മാരുമുണ്ട്. അപ്പോൾ അതെല്ലാം കോടതി പരിശോധിക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. ഇഡി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിടുകയാണ്. CMRL സാമ്പത്തിക ഇടപാടിലെ ഇഡി റിപ്പോർട്ട് പുറത്ത്. മുഹമ്മദ്

0: വ്യാസിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഹവാല ഇടപാടെന്ന് ഇ ഡി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സി എം ആർ എൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് സി എം ആറിന്റെ ഇ ഡി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക് സി എം ആർ എല്ലിന് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് ഇ ഡി. വീണയ്ക്ക് സി എം ആർ എൽ നൽകിയ 50 ലക്ഷത്തിന് ഇൻവോയ്സ് ഇല്ലെന്നും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. ഇ ഡി നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും എതിരായ രേഖകളാണ് പുറത്തുവരുന്നത്. സി എം ആർ എൽ വീണയ്ക്ക് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ ആയതിനാലെന്ന് ഇ ഡി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇ ഡി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെയും റിയാസിനെയും വീണാട്ടിയെയും കുറ്റക്കാരാക്കിക്കൊണ്ടുള്ള ഇ ഡി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് കൈക്കൂലിക്ക് പണം കിട്ടി എന്ന രീതിയിലാണ് ഇ ഡി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. പിണറായിക്കുള്ള പണം വീണാട്ടി കൈപ്പറ്റിയെന്നാണ് ഇ ഡി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് ഇ ഡി സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ. മറ്റ് വാർത്തകളിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തുവന്നു തുടങ്ങുമ്പോൾ ബംഗാളിൽ ബി ജെ പിക്കും തമിഴ്നാട്ടിൽ ടി വി കെയ്ക്കും ലീഡ്. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നവ്ഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ തുടരുകയാണ്. ബി ജെ പി ലീഡ് ചെയ്യുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് സി ജെ പി ഉയർത്തിയ ആരോപണം തള്ളി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യു ഡി എഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും സണ്ണി ജോസഫിന്റെ ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, എസ് ഐ ആർ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എൽ ഡി എഫ് തോൽവി എസ് ഐ ആർ അട്ടിമറിയുടെ ഫലം എന്നായിരുന്നു സി ജെ പിയുടെ ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാനാകില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയും. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അനധികൃതമായി വോട്ട് ചേർക്കാനും യു ഡി എഫ് എസ് ഐ ആറിനെ ഉപയോഗിച്ചു. എന്നാൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ജാഗ്രത കാട്ടിയതിനാൽ വലിയ അട്ടിമറി നടന്നില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഭരണമാറ്റത്തിന് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ് ഐ ആർ കാരണമായി എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് തീപ്കെയുടെ പരാമർശത്തോടാണ് കെ കെ ശൈലജയുടെ പ്രതികരണം. സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളി സി പി ഐ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ യോഗത്തിനില്ലെന്ന് സി പി ഐ മറുപടി രേഖാമൂലം അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയെ ചൊല്ലി തദ്ദേശ വകുപ്പിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമെന്ന വാർത്തകൾ തള്ളി വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യായ സയ്യർ. ആരുമായിട്ടും മത്സരമില്ല പോരുമില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യായ സയ്യരുടെ പ്രതികരണം. പ്രതിസന്ധി കണക്കിലെടുത്ത് കൂടുതൽ വൈദ്യുതി വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ച കെ എസ് സി ബി 300 മുതൽ 1300 മെഗാവോട്ട് വൈദ്യുതി വരെ ലഭ്യമാക്കാനാണ് കെ എസ് സി ബിയുടെ നീക്കം. യമൻ സൌദി സംഘർഷം അതിരൂക്ഷം. സൌദി വ്യോമാക്രമണം നടത്തിയതായി ഹൂദികൾ. ഹൂദി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. വിമാന സർവീസുകൾ റിയാദിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ളത് നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വൻ സമരപരിപാടികളുമായി ഇന്ത്യ സഖ്യം. രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താൻ നീക്കം. ഉച്ചതിരിഞ്ഞ് സെൻട്രൽ ഹാളിലേക്ക് എം പിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Very good morning. Dubai-ile ippozhathe taapanila 35 degree Celsius, antariksha eerpam 38%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Good morning, once again, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരു വീക്കെൻഡ് എനിക്ക് ഒരുപാട് പരിപാടികളുള്ള ഒരു വീക്കെൻഡ് കൂടിയാണ്. പ്രത്യേകിച്ച് മുന്നേ വിളിച്ച പോലെ കോളേജ് അസോസിയേഷൻ്റെ ഒക്കെ തന്നെ പരിപാടികൾ, അലൂമിനി അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ ഒരുപാടിടത്താണ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ഞാൻ നാട്ടിൽ നിന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വാർത്ത കേൾക്കായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് സ്കീമുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വാഹനത്തെ സംബന്ധിച്ച് എനിക്കൊന്ന് നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീമാണ് നല്ലൊരു വീട്, നല്ലൊരു വാഹനം. ഇത് ഏതൊരു മലയാളിയുടെയും ഡ്രീമാണ്. ഇപ്പം ഞാൻ കാണുമായിരുന്നു, അതായത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയില്ലേ, നമ്മുടെ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ മേടിക്കുന്നവർക്ക് 30,000 രൂപ സബ്സിഡിയാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് നാട്ടിലിപ്പം എന്താ പറയുന്നത്, ആദ്യത്തെ 1,000 പേർക്ക്, രജിസ്റ്റർ ചെയ്യുന്ന 1,000 പേർക്കാണ് ഈ ഒരു സബ്സിഡി കിട്ടാനായിട്ട് പോകുന്നത്. അത് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓൺലൈനിലാണ് അപേക്ഷിക്കാന്ന്. അപ്പം അതിനകത്ത് സ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു കൺസിഡറേഷനും വെച്ചിട്ടുണ്ട്. 1,000 പേരിൽ 100 പേർക്ക് സ്ത്രീകൾക്ക് ആദ്യം അപേക്ഷിക്കാം, അവർക്ക് കിട്ടുന്നതാണ്. ഇനി അത്രയും സ്ത്രീകൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജനറൽ വിഭാഗമായിട്ട് തന്നെ കൊടുക്കുമെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ പറയായിരുന്നു ഇതുപോലെ നോർമലി നമ്മുടെ ഇലക്ട്രിക് കാർ എടുക്കുന്നവർക്കും ഇപ്പം എന്താ പറയുന്നത്, ഇത് പാസഞ്ചർ ഓട്ടോയ്ക്കാണ് പറഞ്ഞത് കേട്ടോ. നോർമലി നമുക്കൊരു കൊമേഴ്ഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏത് വിധേനെ, ഇപ്പം നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്ഥാപനങ്ങളിലേക്കോ അങ്ങനെ ഇലക്ട്രിക് വാങ്ങുന്നവർക്കും കൂടെ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം ഈ പൊല്യൂഷൻ നമുക്ക് നാട്ടിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും. കാരണം അത്രയും സബ്സിഡി കിട്ടുന്ന ഒരാൾ ടാക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇളവുകൾ കൊടുത്തു വന്നതാണ്ടല്ലോ. ഒരു 1,00,000 രൂപ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, വലിയൊരു കാര്യമല്ലേ. ഒരു വാഹനം എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ലോൺ അമൗണ്ടിൽ നിന്ന് ഒരു 1,00,000 കുറയാന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം എന്തായാലും ഈ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത പോലെ അത് നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം, ശരി, നല്ലത് ആര് കാണിച്ചാലും നമ്മൾ നല്ലതെന്ന് പറയണം കേട്ടോ. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഒന്ന് ആഗ്രഹിച്ച് പോകുന്നു. ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇലക്ട്രിക് വാഹനം കൂടെ കുറച്ചുകൂടെ നമ്മുടെ നാട്ടിൽ വരണം, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ വരണം. ഞാൻ പറഞ്ഞിട്ട് എല്ലാ ഫ്യൂവൽ സ്റ്റേഷനുകളിലും ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അല്ലാതെ പുതിയ സ്ഥലമെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നതിനെക്കാട്ടിലും നല്ലത്, നമ്മുടെ എത്രയോ പമ്പുകളുടെ സൈഡുകളിൽ ഒരുപാട് സ്ഥലം കിടപ്പുണ്ട്. നമ്മുടെ ഈ കാറ്റടിക്കാനുള്ളതും നമുക്ക് വെള്ളവും ഒക്കെ കിട്ടുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുറേ ഇടത്തുണ്ട്. ഒരു ആദ്യം ഒരു 2-3 വണ്ടികൾക്ക് ചാർജ് ചെയ്യത്തക്ക രീതിയിൽ വരട്ടെ, പിന്നത് മാറ്റി 5-10 അങ്ങനെ ഒരു ബേ, ഒരു എന്താ ഒരു ചാർജിങ് ബേ തന്നെ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതൊക്കെ അധികാരപ്പെട്ട ആരെങ്കിലും ഒക്കെ കേൾക്കും. ഞാൻ എന്തായാലും ഇലക്ഷനിൽ നിന്ന് ജയിക്കാത്തതുകൊണ്ട് ഇരിക്കുന്നതെന്ന് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണല്ലോ എന്നെ ആരെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും നേതാക്കളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. നമുക്കും കുറച്ചുകൂടെ സ്മാർട്ടായിട്ട്, ഓൾറെഡി സ്മാർട്ടാണ്, കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.

0: ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ റൈറ്റ്, ട്രാഫിക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോടും അല്ലത്തെ ടോൾ റോഡിലും നല്ല എന്താ ഇങ്ങനെ തുടച്ച് നീക്കിയ ട്രാഫിക് സിറ്റുവേഷൻ പോലെയാണ് കാണുന്നത്. ജുമയോടെ ഉണ്ട്. അപ്പോൾ എന്താണേലും ഇനി അതിനെ നേരത്തെ ഓഫീസിലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ജുമയ്ക്ക് ഇറങ്ങേണ്ടതുകൊണ്ടാണ് തോന്നുന്നു. റോഡ് നല്ല ശാന്തമായിട്ടുള്ള സിറ്റുവേഷനാണ് ഈ ഒരു മണിക്കൂർ കാണുന്നത് കേട്ടോ.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ എൻ ജി സി സി ടി എൻ സി അപ്ലൈ.
4: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടി.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?

0: Good morning once again. Nithya, namaskaram.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്.
0: ഹാപ്പി വീക്കെൻഡ്. വീക്കെൻഡിന് വേണ്ടി ഒരുപാട് പരിപാടികൾ എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പൊ
0: എന്താണെങ്കിലും എല്ലാവരുടെ പരിപാടികളൊക്കെ അടിപൊളിയാവട്ടെ. എന്താണ് നിത്യ, ഈ ആഴ്ച സിനിമ എന്തെങ്കിലും വീട്ടിൽ നെറ്റ്ഫ്ലിക്സിലിട്ട് കാണാൻ പ്ലാൻ ഉണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോ ഞാൻ ഒരെണ്ണം കണ്ടോണ്ടിരിക്കുകയാണ്, ഒരു സീരീസ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും പ്ലാൻ ചെയ്യണം. ഇപ്പൊ എനിക്കൊന്നു, നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആക്ച്വലി ഇപ്പം നെറ്റ്ഫ്ലിക്സിലാണോ ഏതൊക്കെയോ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുണ്ട്, പല ആൾക്കാരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
0: ശരി. അല്ല, ഒരുപാട് സിനിമകൾ ഒ ടി ടിയിൽ നേരത്തെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെത്ലഹേമിന്റെ കാര്യം 300 കോടി ക്ലബിലേക്ക് കയറിയ ഒരു ചരിത്രം കൂടെ ബെത്ലഹേം ഇപ്പൊ നേടി നിൽക്കുകയാണ്. എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ഓ വാവുലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓ വാവുൽ ഇന്ന് സംതിങ് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള രുചി.
1: അതെ അതെ. അപ്പൊ വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഡെലിക്കസീസിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ബ്ലാക്ക് ഐവറി കോഫിയാണ്.
0: ബ്ലാക്ക് ഐവറി കോഫി, ശരി.
1: ഇത് തായ്ലൻഡിലുള്ള ആനകൾക്ക് അറബിക്ക എന്ന് പറയുന്നൊരു കോഫിയുടെ കുരുക്കൾ നൽകി അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും പ്രോസസ് ചെയ്തെടുക്കുന്ന വില കൂടിയ കോഫിയാണ് ഈ ബ്ലാക്ക് ഐവറി കോഫി.
0: ശരി.
1: ഇതിന്റെ വില എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ദിറംസ് നോക്കുകയാണെങ്കിൽ 5,500 ദിറംസ്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് എടുക്കുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ. പിന്നെ അടുത്തത് സാഫ്രോൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഫ്രൺ. ഇതിന്റെ പ്രത്യേകത 1 കിലോ കുങ്കുമപ്പൂവ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ലക്ഷം, നമ്മുടെ കൈകൊണ്ട് നുള്ളിയെടുക്കുന്ന 1 ലക്ഷം പൂക്കൾ വേണം.
0: ഓയ്യോ, അത്രയാണ്.
1: അല്ല,
0: സാഫ്രന്റെ വില നമുക്കറിയാം. സാഫ്രൺ ഒറിജിനൽ ഏതാ, ഫേക്ക് ഏതാന്ന് അറിയാൻ പറ്റാത്ത, പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് സാഫ്രോൺ. ഇട്ട ഒരു ചായ 2 അല്ലി മതി,
1: അതിന്റെ ടേസ്റ്റ് ലെവലാണ്. പക്ഷെ നല്ല ഒറിജിനലിന്റെ കാര്യമായിട്ടോ നമ്മൾ പറയുന്നത് അല്ലേ. അതിന് ഏകദേശം ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ 35,000 ദിറംസ് ആണ്, അതായത് 8 ലക്ഷം രൂപ.
0: അപ്പൊ സാഫ്രോൺ ആണോ എന്നുള്ളത്.
1: പിന്നെ ഉള്ളത് ഓരോ പണികൾ വരുന്നേടെ.
0: നിത്യ ഇതൊരു ഹെഡ്സെറ്റ് വെക്കാണ് സംസാരിച്ചത്. അപ്പൊ ഞാനിപ്പോ ഹെഡ്സെറ്റ് എടുത്ത് കാണിച്ച സമയത്താണ് നിത്യ ഇത് ഓർമ്മ വരുന്നത്.
1: ഓക്കെ. എന്തായാലും പിന്നുള്ളത് വാഗ്യു ബീഫാണ്.
0: വാഗ്യു ബീഫ്,
1: വാഗ്യു ബീഫ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന ടെക്സ്ചർ ഉള്ള നമ്മുടെ ജപ്പാനിലെ ഒരു പ്രീമിയം ബീഫാണ്.
0: ശരി. ജപ്പാനിലെ ഈ പറയുന്നത് എന്ന് വെച്ചാല് അത്രയും ലോകത്തിൽ അത്രയും ഫേമസ് ആയിട്ടാണ് വാഗ്യു ബീഫ് കാണുന്നത്. പ്രത്യേകിച്ച് അവരുടെ സ്പെഷ്യൽ ബ്രീഡ് ഓഫ് പശുക്കളെയാണ് ഈ വാഗ്യു ആയിട്ട് എടുക്കുന്നത്, വാഗ്യുവിന് വേണ്ടി എടുക്കുന്നത്. ലാലേട്ടനൊക്കെ ഇതിന് ഭയങ്കര ഫാനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദുബായിലുണ്ട് ഒരുപാട് വാഗ്യു കിട്ടാണ്ട്, 2,500 ഒക്കെയാണ്
1: ഇതിന്. സത്യം പറഞ്ഞ ഇതിന്റെ കിലോയ്ക്ക് 1,600 മുതൽ 2,000 ദിറംസ് വരെ. അപ്പൊ അതായത് നമ്മുടെ നാട്ടിലൊരു 35,000 മുതൽ 45,000 വരെയുള്ള റേറ്റ് ആണ്. ദെൻ ഫോർത്ത് വൺ ഈസ് പ്യുലേ ചീസ്.
0: ചീസ്, ഓക്കെ.
1: അത് അപൂർവ ഇനം ഡോങ്കീസിന്റെ 25 ലിറ്റർ പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന 1 കിലോ ചീസ് ആണിത്. കിലോയ്ക്ക് വില എന്ന് പറയുമ്പോൾ 3,500 ദിറംസിൽ അധികം, അതായത് ഒരു 80,000 രൂപ അടുപ്പിച്ചു വരും. അതാണ്. അപ്പം അതാണ് ഒരു പ്രത്യേക തരത്തിലുള്ള കഴുതകളെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ ഫിഫ്ത് വൺ ഈസ് വൈറ്റ് ആൽബാ ട്രഫിൾസ്,
0: ഓക്കെ.
1: അതായത് ഇറ്റലിയിലെ കാടുകളിൽ മാത്രം വളരുന്ന ഒരു അപൂർവ ഇനം കൂണുകളാണിത് കേട്ടോ. കിലോയ്ക്ക് 24,000 ദിറംസിൽ അധികമാണ് വില, ഏകദേശം ഒരു 5.5 ലക്ഷം ഇന്ത്യൻ മണിയെങ്കിലും പ്രതീക്ഷിക്കാം. ദെൻ സിക്സ്ത് വൺ ഈസ് യുബാരി കിങ് മെലൻസ്. എനിക്ക് ഈ ഫ്രൂട്ട്സിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ മെലൻസ് എന്ന് പറയുന്നത്. യെസ്. എന്തായാലും ജപ്പാനില് കടുത്ത മേൽനോട്ടത്തിൽ വളർന്ന പ്രത്യേക ഇനം മെലൻസ് ആണ് ഇത്. അതിന് ഒരു സ്പെഷ്യൽ സ്വീറ്റ്നെസ് ആണ് അതിനുള്ളത്. അതായത് ജോഡിക്ക് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 95,000 ദിറംസ് വരെ, അതായത് നമ്മുടെ നാട്ടിലൊരു 95 എന്ന് പറയുമ്പോൾ 20 ലക്ഷത്തിന് മുകളിലേക്കായിരിക്കും വില. ഇനി ഏഴാമത്തതാണ് അൽമാസ് കാവിയാർ. എല്ലാവർക്കും അറിയാലോ എന്തൊരു മോസ്റ്റ് എക്സ്പെൻസീവ് ഡെലിക്കസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ സാഫ്രണും അതുപോലെ തന്നെ കാവിയാറും വരും. അതായത് കാസ്പിയൻ കടലിലെ വളരെ അപൂർവ സ്റ്റാർജൻ എന്ന് പറയുന്ന മത്സ്യങ്ങളുടെ മുട്ടയായത്.
0: ഓ ശരി.
1: ആ 1 കിലോയ്ക്ക് വില 130,000 ദിറംസിൽ അധികം, അതായത് 30 ലക്ഷം രൂപ വരും.
0: അത്രയും വരുന്നുണ്ട്. ലോകത്തെ രുചികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ, എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ള, രുചികൾക്കും മണങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രൈസ്. നമുക്ക് പ്രൈസ് പറയാൻ പറ്റത്തില്ല. നല്ല രുചികൾക്കും നല്ല മണങ്ങൾക്കും നമുക്ക് പ്രൈസ് ഒരിക്കലും പറയാൻ പറ്റില്ല.
1: ഈ മണം ഒരു നിമിഷം കൊണ്ട് തീരും, ഈ രുചിയാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് തീരും. പക്ഷെ ആ ഒരു നിമിഷം നമ്മൾ എത്രത്തോളം അത് ആസ്വദിക്കുന്നു എന്ന്
0: റിക്കളക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള രുചികളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഓ വാവുൽ പറഞ്ഞിരുന്നത്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ശങ്കർ മഹാദേവൻ ചെയ്തേക്കുന്ന ഒരു രീതി, നെഞ്ചിലി എന്ന് പറയുന്ന ഒരു സോങ്ങിന്റെ ഹൈപ്പ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം 2.2 ഓഫ് യുവിലേക്ക് സ്വാഗതം. 200 മില്യൺ ഫ്ലോസ് ആണ് നമ്മുടെ ദുബായ് മിറാക്കിൾ ഗാർഡനിൽ. ഇപ്പൊ പുതിയ സീസൺ ഓപ്പൺ ആക്കിയേക്കാണ്. ഓരോ ആഴ്ചയിലും തീം മാറ്റുന്നത്, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇതുപോലെ വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് കേട്ടോ. എന്താണേലും 31 May 2027 വരെയാണുള്ളത്. കഴിഞ്ഞ ദിവസം 8 October 2026 ഓപ്പൺ ആയിക്കിട്ടുണ്ട്. പോവുക, ആസ്വദിക്കുക. ആ ഒരു ബ്ലൂമിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ലോകത്ത് പല ഭാഗത്ത് പൂക്കൾ വിടർന്നിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, ഉണ്ടടാ ഞങ്ങളുടെ ദുബായിൽ ഉണ്ടടാ, വന്ന് നോക്ക്, എമിറേറ്റ്സ് പോലൊരു വലിയ വിമാനം പൂക്കൾ കൊണ്ട് സൃഷ്ടിച്ച് വെച്ചേക്കുകയാണെന്നൊക്കെ നമുക്ക് അഭിമാനത്തോടെ പറയാം. 200 മില്യൺ ആണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഒരു ഗംഭീര സീസണ് തുടക്കം കുറിക്കുകയാണ്. അടുത്ത ആഴ്ച ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം, പ്രത്യേകിച്ച് ആ ഒരു ഫെബ്രുവരിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്ലോബൽ മിറാക്കിൾ ഗാർഡൻ ഫ്രീ എൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോവുക, ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർഎൽ കേസിൽ പിണറായി വിജയന് തിരിച്ചടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാൽ വിജയ്ക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇഡി കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആർഎല്ലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനവുമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിനുശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയിരിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ ടീക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലിപ്പണമെന്ന് ഇഡി റിപ്പോർട്ടിൽ പറയുന്നു. ഐടി കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആർഎൽ ആകെ 2.78 കോടി രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക്കിന്റെ സൊല്യൂഷൻസുമായി പ്രതിമാസം 3 ലക്ഷം രൂപ റീട്ടെയ്നറായി ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ ഐടി മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ സർക്കാരും സിപിഎമ്മും പ്രതിരോധത്തിൽ. കേസിൽ പിണറായിക്കും റിയാസിനുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെയാണ് പ്രതിരോധത്തിലായത്. ഇഡി കണ്ടെത്തിയ തെളിവുകളിൽ നേരിട്ട് കേസെടുത്താൽ വൺ ഡീൽ ആരോപണം കോൺഗ്രസിനെതിരെ വരും എന്ന വിലയിരുത്തലുണ്ട്. കൂടാതെ സിഎംആർഎൽ എം ഡി ശശിധരൻ കത്തയുടെ ഡയറിക്കുള്ളിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറിക്കുറിപ്പ് വെച്ച് അഴിമതി കേസ് എടുക്കാൻ കഴിയില്ലെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. സിഎംആർഎൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ സിപിഎമ്മിന്റെ വാദങ്ങൾ പൊളിഞ്ഞെന്നും ഷാജഹാൻ. ഷാജഹാന്റെ പൊതുതാൽപര്യ ഹർജി ഫയലിലെടുത്തുകൊണ്ടാണ് കേസിൽ FIR ഇടാനുള്ള കോടതി ഉത്തരവ്. ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. കേസിൽ തന്റെ ഹർജി തള്ളിയ അതേ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന നിർദ്ദേശം നൽകിയത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി താൻ കാണുകയാണെന്ന് കുഴൽനാടൻ. പിണറായി കുറ്റക്കാരനെന്ന് കോടതി

0: ിൽ നിന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഷോൺ. കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. കോടതി എല്ലാം പരിശോധിക്കണം. ഷോൺ ജോർജ് പുറത്തുവിട്ട ലിസ്റ്റിൽ ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാരുമുണ്ട്, അപ്പോൾ അതെല്ലാം കോടതി പരിശോധിക്കേണ്ടേയെന്നും ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തുവന്ന് തുടങ്ങുമ്പോൾ ബംഗാളിൽ ബി ജെ പിക്കും തമിഴ്നാട്ടിൽ ടി വി കെയ്ക്കും ലീഡ്. ബംഗാളിലെ രണ്ട് സീറ്റുകളിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിലെ തട്ടാൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ തുടരുന്നു. ബി ജെ പിക്കാണ് ലീഡ്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് മണ്ഡലങ്ങളിലും ടി വി കെയുടെ മുന്നേറ്റമാണ്. അണ്ണാ ഡി എം കെയുടെ സിറ്റിംഗ് സീറ്റുകളാണിവ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ധാരാപുരത്ത് 2026 ഏപ്രിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ടി വി കെ മൂന്നാം സ്ഥാനത്തായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് സി ജെ പി ഉയർത്തിയ ആരോപണം തള്ളി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യു ഡി എഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ ചോദ്യം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അനധികൃതമായി വോട്ട് ചേർക്കാനും യു ഡി എഫ് എസ് ഐ ആറിനെ ഉപയോഗിച്ചുവെന്ന് കെ കെ ശൈലജ. സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളി സി പി ഐ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ യോഗത്തിനില്ലെന്ന് സി പി ഐ. രേഖാമൂലം മറുപടി നൽകാൻ തീരുമാനമായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉപ്പ് വിവാദത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. കോർപ്പറേഷനിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാൻ സെക്രട്ടറിക്ക് കത്ത് നൽകി, എന്നാൽ കൌൺസിൽ ഹാളിലും കവാടത്തിലും സി സി ടി വികൾ പ്രവർത്തിക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ മറുപടി നൽകി. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരത പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. യമൻ സൌദി സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. സൌദി വ്യോമാക്രമണം നടത്തിയതായി ഹൂതികൾ. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റിയാദിലെ ഇന്ത്യൻ എംബസി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വൻ സമരപരിപാടികളുമായി ഇന്ത്യ സഖ്യം. രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് നീക്കം. ഉച്ചതിരിഞ്ഞ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എം പിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയെ അടക്കം അണിനിർത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് നാളെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചിനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ആക്ടിവിസ്റ്റും കോക്രോച്ച് ജനതാ പാർട്ടി വക്താവുമായ സൌരവ് ദാസിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കാൻ അനുമതി തേടി സുപ്രീംകോടതി അഭിഭാഷകൻ. അനുമതി തേടിക്കൊണ്ട് കേന്ദ്ര അറ്റോർണി ജനറലിന് അപേക്ഷ നൽകിയിട്ടുണ്ട്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. അങ്ങനെ നമ്മുടെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക്, ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഇതാ എത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ കാര്യം. അപ്പോൾ ഒരാൾ മെസ്സേജ്, ശരിയാണ്, പ്രൈമിലാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും വീക്കെൻഡിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോ, നല്ല സിനിമയാണ്. എന്തായാലും ശരി, നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഒക്ടോബർ 9 വെള്ളിയാഴ്ച ഈ ഒരു ദിവസം എത്തുമ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി ഒബ്സർവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇന്ന് വേൾഡ് പോസ്റ്റ് ഡേ ആണ്. അതായത് ലോക തപാൽ ദിനവും വേൾഡ് മുട്ട ദിനവും, ലോക മുട്ട ദിനവുമാണ്, വേൾഡ് എഗ് ഡേയും ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ പഴയ വരികളിലേക്ക് അല്ലെങ്കിൽ ആ എഴുത്തുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു കത്ത് വരാനായി കാത്തിരുന്നൊരു കാലമില്ലേ, നമ്മൾ ഓർക്കാറില്ലേ ആ കാലത്തെക്കുറിച്ചൊക്കെ. നമ്മൾ 90s ആൾക്കാരൊക്കെ അത് കടന്നു വന്നവരാണ്, ഒരുപാട് ഓർമ്മകളുണ്ടാവും. പ്രവാസ ലോകത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എഴുത്തുകളിലൂടെ മാത്രം പോയിരുന്നൊരു നല്ല കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വേറൊരു തരത്തിലാണ് കാലം മാറി വന്നപ്പോൾ നമ്മൾ ഈ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ശരിയാണെങ്കിലും കഴിഞ്ഞ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നത് ഈ എഴുത്തുകളിലൂടെ നമ്മൾ പങ്കിട്ട ചില നല്ല നിമിഷങ്ങളായിരുന്നു എന്ന് പ്രവാസ ലോകത്തിന് ഓർക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഒരു ലെറ്റർ ബോക്സിൽ ഒരു ചുവന്ന പെട്ടി കാണുമ്പോൾ എന്താ പറയുക, നെഞ്ചിൽ കൊളുത്തുന്ന ഒരു കാത്തിരിപ്പിൻ്റെ സുഖമുള്ള എത്രയോ പ്രവാസികളുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഒരു പോസ്റ്റ്മാൻ വരുമ്പോൾ ആ കയ്യിലുള്ള ഒരു ചെറിയ കടലാസ് കഷ്ണത്തിന് ഒരു കുടുംബത്തിൻ്റെ ആകെ സന്തോഷത്തെയോ അല്ലെങ്കിൽ സങ്കടത്തെയോ തീരുമാനിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അല്ലേ, കത്തുകൾക്ക് എഴുത്തുകൾക്ക്. എന്തായാലും 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലൻഡിലെ ബേണിൽ വെച്ച് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളെല്ലാ വർഷവും ഈ ദിവസം, അതായത് ഒക്ടോബർ 9 വേൾഡ് പോസ്റ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കൈകളിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഒരു ഇൻസ്റ്റന്റ് മെസ്സേജ് അയച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ റിപ്ലൈ വരും. എങ്കിലും ഒരു പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആ അക്ഷരങ്ങൾക്കുണ്ടായ ഒരു പേഴ്സണൽ ടച്ച് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലെ ഒരു ചാറ്റിന് നൽകാൻ കഴിയില്ല എന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഡേയുമായിട്ട് ബന്ധപ്പെട്ട്, ലോക തപാൽ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങൾക്കൊരിക്കലും മറക്കാനാകാത്ത എഴുത്ത് കാലം ഓർമ്മയുണ്ടെങ്കിൽ അയക്കാം. ഏതെങ്കിലും ഒരാളെ നമ്മൾ ഓണറിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ആ നല്ല മെമ്മറീസ് പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് മീ 0508582920 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ ദൂരെയുള്ള നാടുകളിൽ, അപ്പോൾ അത് എവിടെ ആയിക്കോട്ടെ, നമ്മൾ കേരളത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കുന്നവരോ അല്ലെങ്കിൽ പ്രവാസ ലോകത്തോ എവിടെയാണെങ്കിലും നമ്മളെ വിട്ട് ദൂരെ കഴിയുന്ന നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ, അങ്ങനെ ആ കാലങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിലേക്ക് അയച്ചിരുന്ന കത്തുകളും അതുപോലെ ഈ മഷി പടർന്ന എന്താ പറയുക പ്രണയ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആദിത്യത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച മനോഹരമായ പോസ്റ്റ് കാർഡുകൾ, അങ്ങനെ എത്രയെത്രയോ കടലാസ് ഓർമ്മകളാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും സാങ്കേതികമായി നമ്മൾ എത്ര കണക്ട് ചെയ്യപ്പെട്ടാലും ആ പഴയ തപാൽ ഓർമ്മകൾ തരുന്ന ആ മനോഹരമായ നൊസ്റ്റാൾജിയ എന്നും നമ്മളിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഓർമ്മകളെയൊക്കെ നമുക്കിന്ന് വളരെ റെസ്പെക്റ്റോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പിടിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേകതയിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ വേൾഡ് എഗ് ഡേ കൂടി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. 1996 വിയന്നയിൽ വെച്ച് സ്ഥാപിച്ചതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ 30th ആനിവേഴ്സറിയാണ് നമ്മൾ ഈ ഒരു ഡേയിൽ ഒക്ടോബർ 9 സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഒഫീഷ്യൽ തീം എന്താണെന്ന് അറിയാമോ, പ്രോട്ടീൻ ദാറ്റ് പവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു എനർജി കൊടുക്കാനും നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു മുട്ട എന്ന് പറയുന്ന ആ ഒരു ആഹാരത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീന് വളരെയധികം പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ മുട്ടയിൽ ഏകദേശം 6 മുതൽ 6.3 grams കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന്, ഇമ്മ്യൂൺ സിസ്റ്റം ശക്തിപ്പെടുത്താനൊക്കെ ആവശ്യമായിട്ടുള്ള പല വൈറ്റമിൻസും, ഇപ്പോൾ വൈറ്റമിൻ D, B12, സെലനിയം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഈ ദിനത്തിന് കുറച്ച് മാറ്റു കൂട്ടാനായിട്ട് എഗ്വിൻ എന്നുപേരുള്ള ഒരു പുതിയ ആനിവേഴ്സറി മസ്കറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവനുമുള്ള 40s രാജ്യങ്ങളിൽ ഇന്ന് ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ അതുപോലെ പലവിധ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ വീക്കെൻഡിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ചെയ്യാൻ ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ വേൾഡ് എഗ് ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഒരു വീക്കെൻഡിന് തുടക്കം എന്ന പോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വേൾഡ് എഗ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം എഗ് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് രണ്ട് എഗ് വൈറ്റോട് കൂടി, അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് ഓർമ്മകളുണ്ടാവും അല്ലെങ്കിൽ കഥകളുണ്ടാവും നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എഴുത്ത്, ലോക തപാൽ ദിനമായതുകൊണ്ട് തന്നെ എഴുത്തുകളെ കുറിച്ചുള്ള ആ നല്ല നിമിഷങ്ങൾ ഓർത്തിരിക്കുന്ന പ്രവാസ ലോകം ഇന്നിവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഓണെയർ വരാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി വീക്കെൻഡ് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: मिड मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 എഫ് എമ്മിൽ മിഡ് മോർണിംഗ് നിത്യയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് വേൾഡ് എന്താ പറയുക, നമ്മുടെ തപാൽ ഡേ ആണെന്ന് പറഞ്ഞു അല്ലേ, ലോക തപാൽ ദിനമാണിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് മെസ്സേജുകൾ, അവരുടെ ഓർമ്മകളൊക്കെ വോയിസ് മെസ്സേജായിട്ടും അത് ടെക്സ്റ്റ് ചെയ്തൊക്കെ അയച്ചിരുന്നു. ഒരാളെ തിരികെ വിളിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് ഓണറിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും കൂടെ ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ല. എനിവേ, എന്തായാലും എല്ലാവരും തിരക്കുകളിലാണെന്നറിയാം. ഇന്നിപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ, നമ്മളെയൊക്കെ ശരിക്കും തൊട്ടുണർത്തുന്ന അല്ലെങ്കിൽ ഒരു അമ്മയുടെ അതിശയിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും അടിയറവ് പറയാത്ത പോരാട്ടത്തിൻ്റെ ഒരു കഥ കേട്ടോ. അത് മനസ്സിന് വലിയൊരു ഇൻസ്പിറേഷൻ തരുന്ന നമ്മുടെ യു എ മണ്ണിൽ നിന്ന് തന്നെയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ദുബായിയുടെ ഈ വിശാലമായിട്ടുള്ള മരുഭൂമിയിലൂടെ ഈ കത്തുന്ന വെയിലിനെയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ കാറ്റായിരിക്കാം, ചിലപ്പോൾ പൊടിക്കാറ്റായിരിക്കാം, അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥകളെ കൂടി എന്താ വകവയ്ക്കാതെ 15 ദിവസം കൊണ്ട് 150 കിലോമീറ്ററുകൾ ഒരമ്മ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു. വെറുമൊരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് ആവേശത്തിന് വേണ്ടിയൊന്നും അല്ല അവരത് ചെയ്തത്. ആഞ്ചൽമാൻ സിൻഡ്രോം എന്നൊരു അപൂർവമായ ജനിതക രോഗാവസ്ഥയെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് കേട്ടോ. അപ്പോൾ യു എയിൽ അധ്യാപികയും കായിക താരവുമായ റിയാൻ ആദംസ് എന്നൊരു അമ്മയാണ് ഈ വേറിട്ട ദൗത്യത്തിന് പിന്നിലുള്ളത്. അവരുടെ 6 വയസ്സുകാരനായ മകൻ സാംസന് വേണ്ടിയാണ് ഈ ഒരു പോരാട്ടം നടത്തിയത്. സാംസന് വെറും 10 മാസം പ്രായമുള്ളപ്പോഴായിരുന്നു ഈ രോഗാവസ്ഥ കുടുംബം അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അവൻ ഒരിക്കലും സംസാരിക്കില്ല എന്നും നടക്കില്ല എന്നും ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ അവരുടെ ലോകം തന്നെ നിലച്ചുപോയ നിമിഷം. നമ്മൾ ആറ്റുനോട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് അത്തരത്തിലുള്ള വൈകല്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കുടുംബം അല്ലെങ്കിൽ ആ അമ്മ ഒരുപാട് വേദനിക്കും അല്ലേ. അത്തരത്തിലൊരു വേദനയിലൂടെയാണ് അവരും കടന്നുപോയത്. പക്ഷേ റിയാൻ ആ എന്താ അവിടെയും തളർന്നു പോയില്ല എന്നുള്ളതാണ്. ഇന്ന് സാംസന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ ചിത്രങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ടച്ച് ബട്ടൺസ് ഒക്കെ വഴി ആള് കൃത്യമായിട്ട് കാര്യങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മ്യൂസിക്കും അതുപോലെ ഗെയിമുകളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കനാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ 25 തവണ കുട്ടീനെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട്. കുട്ടി 1 മാസം ICU കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ അപസ്മാരം, ഉറക്കമില്ലായ്മ ഒക്കെ, ഭക്ഷണം ഇറക്കാൻ പ്രയാസം നേരിടുന്നൊരവസ്ഥ, അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴും തുടർച്ചയായ ശ്രമങ്ങളിലൂടെ ഡോക്ടേഴ്സിൻ്റെ വിധിയെഴുത്തുകൾ തെറ്റിച്ചുകൊണ്ട് ആ കുട്ടി പിന്നീട് നടക്കാൻ പഠിച്ചു എന്നാണ്. 2014 ഫിറ്റ്നസ് മേഖലയിലെ അവസരങ്ങൾ തേടി യു എയിൽ എത്തിയ റിയാൻ ഇവിടുത്തെ മികച്ച എഡ്യൂക്കേഷൻ സൗകര്യങ്ങളെയും പിന്തുണയും ഒക്കെ അവർക്ക് ഒരു വലിയ ആശ്വാസമായെന്നു പറയുന്നുണ്ട്. മരുഭൂമിയിൽ നടത്തുന്ന ഈ ഒരു 15 ദിവസത്തെ ഒട്ടക യാത്രയുടെ ഓരോ ദിവസവും അവർ ഈ ഒരു സിൻഡ്രം അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥയുടെ ഓരോ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിനോട് മുഴുവനും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം സംസാരിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്ന് കരുതരുത് എന്നാണ് ആ അമ്മ പറയുന്നത്. അവരെ എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തണം. അപ്പം ഈ ഒരു യാത്രയുടെ പ്രധാന മെസ്സേജും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ച് പഠനങ്ങൾ നടക്കാനും കൂടുതൽ ചികിത്സാ രീതികൾ കണ്ടെത്താനും ഈ ഒരു ബോധവൽക്കരണം സഹായിക്കും എന്നാണ് ആ ഒരു വലിയ പ്രതീക്ഷയാണ് ശരിക്കും ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ അറിയാനുള്ളത്. അപ്പോൾ ഒട്ടകപ്പുറത്തുള്ള യാത്ര വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ് അതിൽ. പക്ഷേ അതിലൊരു ശീലമാക്കിയവർക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ ആദ്യമായിട്ടൊരു സ്ത്രീ ഒട്ടകപ്പുറത്ത് 150 കിലോമീറ്ററോളം സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി വേ അല്ല അല്ലേ. അപ്പോൾ അതിനായിട്ട് അവർ മാസം നീണ്ട കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആണ് നടത്തിയത്. സ്വന്തം മകൻ്റെ ആ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒപ്പം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് മറ്റു കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവുമാണ് റിയാന് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കരുത്ത് കൊടുത്തത്. അപ്പോൾ എന്താ ഒരു എന്താ മദർഹുഡ് അല്ലെങ്കിൽ ഒരു മാതൃത്വത്തിൻ്റെ അതിരുകളില്ലാത്ത ശക്തി എന്താന്ന് ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു അമ്മയാണ് ഇവർ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കുട്ടിയുടെ ആ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് ലോകത്തിന് മുന്നിൽ അതിനൊരു അവയർനെസ് കൊടുക്കാനായിട്ട്, കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ള പല അമ്മമാരും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഇതിനെ പൊത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പുറം ലോകം പോലും കാണിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക പൈസയ്ക്ക് ബുദ്ധിമുട്ട് ജീവിക്കുന്നവർ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ടാവും. അവർക്കൊരു വലിയ അവയർനെസ്സാണ്, വലിയൊരു ഇൻസ്പിറേഷനാണ് റിയാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. 150 കിലോമീറ്ററാണ് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചത് ഈ ഒരു രോഗത്തെക്കുറിച്ച് ലോകം മുഴുവനും അവയർനെസ് എത്തിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് വൈബിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ എവിടെയെങ്കിലും ട്രാഫിക് കാര്യങ്ങളും അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാൻ മറക്കരുത്. 0585829220 എന്ന നമ്പറിലേക്ക്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: மார்னிங் வித் நித்யா.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഹാപ്പി വീക്കെൻഡ് മൂഡിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിശേഷം വീക്കെൻഡ് മൂഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തെ പ്ലാൻ അല്ലെങ്കിൽ നാളത്തെ പ്ലാനിങ്ങുകൾ അങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നുള്ളത് ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുമല്ലേ. ഇപ്പൊ ഈ പ്രവാസ ലോകത്തെ സംബന്ധിച്ച് ഓണമായതുകൊണ്ട് തന്നെ പല പല പല പല പരിപാടികളാണ്. ശനി ഞായറൊന്നും ആർക്കും വീട്ടിലിരിക്കാൻ നേരമില്ല. അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറേയധികം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ അപ്പുറമൊക്കെ ആയിട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഒരാളും വെറുതെ ഇരിക്കാറില്ല ഈ വീക്കെൻഡുകളിൽ അല്ലേ. എന്തായാലും യുഎഇ പ്രവാസികൾക്കൊക്കെ ഒരുപോലെ സന്തോഷം തരുന്ന നമ്മളെല്ലാവരെയും വളരെ ഈഗർലി വെയിറ്റ് ചെയ്തിരുന്ന ആ വലിയ വാർത്ത ഇന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും കഴിഞ്ഞ മണിക്കൂറിലുള്ള പരിപാടിയിലൂടെ അക്ഷയ് പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ സീസൺ 31 തുടക്കമാകുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് October 14 വെനസ്ഡേ മുതൽ ഗ്ലോബൽ വില്ലേജ് എല്ലാവർക്കുമായിട്ട് അതിന്റെ വാതിലുകൾ തുറക്കുകയാണ്. ഒപ്പം ഇത്തവണത്തെ ടിക്കറ്റ് റേറ്റുകളും അധികൃതർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ സീസണിലെ അതേ ടിക്കറ്റ് റേറ്റുകൾ തന്നെയാണ് ഇത്തവണ അവർ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു വലിയ റിലീഫ് അല്ലേ. അപ്പം ഞായർ മുതൽ വ്യാഴം വരെയുള്ള വീക്ക് ഡേയ്സിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ടിക്കറ്റ് അതിന്റെ പ്രൈസ് വെറും 25 ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള വീക്കെൻഡിലും പബ്ലിക് ഹോളിഡേയ്സിലും വരുന്ന ആൾക്കാർക്കാണ് ടിക്കറ്റ് പ്രൈസ് 30 മുതൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ 30 ആയിരിക്കും. അപ്പൊ ഗ്ലോബൽ വില്ലേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്ന പുതിയ സീസണിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലേ. ടിക്കറ്റ് റേറ്റുകൾ ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടുകാരുമായിട്ടാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകും. പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ഓരോ സീസണിലും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ ഇത്തവണ 29 പവലിയൻസിലായിട്ട് ലോകത്തെ 90 അധികമുള്ള രാജ്യങ്ങളുടെ കൾച്ചർ ആണെങ്കിലും ഷോപ്പിംഗ് ഫുഡ് ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെ. അത് മാത്രമല്ല അഡ്രിനാലിൻ കുറച്ചുകൂടി റഷാക്കാൻ ടോക്കിയോ റഷ് എന്ന് പറയുന്ന പുതിയൊരു റോളർ കോസ്റ്റർ ഉൾപ്പെടെ 200 റൈഡുകളും അട്രാക്ഷൻസും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ October 14 ഓപ്പണിംഗ് ഡേ അന്ന് വൈകുന്നേരം 6:00 മുതലായിരിക്കും നമുക്കവിടെ എൻട്രി ഉണ്ടാവുക. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതായത് ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെയും വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ രാത്രി 1 വരെ ആയിരിക്കും ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങൾ പതിവ് പോലെ ഫാമിലീസിനും കപ്പിൾസിനും ലേഡീസിനും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ October 14 മുതൽ നമ്മുടെ കുടുംബത്തോടും കൂട്ടുകാരോടൊപ്പം ഈവനിങ് ഔട്ടിങ്സ് കൂടുതൽ കളർഫുൾ ആക്കാൻ എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്യുക. ഇതുവരെ ഈ രാജ്യത്ത് വന്നിട്ട് എല്ലാ വർഷങ്ങളിലും ഗ്ലോബൽ വില്ലേജൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മൾ മറന്നിട്ടേയില്ല. അങ്ങനെ ഒരു തവണ പോലും വിസിറ്റ് ചെയ്യാത്തവരുണ്ടോ ഇത്രയും എത്ര കാലമാണെങ്കിലും അത് മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 30 സീസൺ വരെ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തവർ കൂടുതലായിട്ടും കാണും. ഒരിക്കൽ പോലും മിസ്സാക്കാത്ത ആൾക്കാരുണ്ടാവും, ഒരിക്കലും പോകാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് ഇനി ഇപ്രാവശ്യം ആദ്യമായിട്ട് പോകുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ. നമുക്കറിയാമല്ലോ നിങ്ങളും ഏത് നിങ്ങൾക്കും എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ അറിയാമല്ലോ. സോ എന്തായാലും October 14 മുതൽ ഇപ്രാവശ്യത്തെ ഈ ഒരു സീസൺ 31st സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കളറാക്കാം ഗ്ലോബൽ വില്ലേജ് അങ്ങോട്ട് തുറക്കട്ടെ. എനിക്ക് പവലീനികൾ വെറുതെ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് നടക്കാനും ഫുഡ് സ്റ്റാളുകൾ വിസിറ്റ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ഇത്തവണ പോയിട്ടും നമ്മുടെ സ്റ്റിക്കി മാംഗോ റൈസ് ഒന്നും മിസ്സാക്കിയിട്ടില്ല, എൻജോയ് ചെയ്ത് കഴിച്ചു. പക്ഷേ കൂടുതൽ ആളുള്ളതുകൊണ്ട് ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ, അത്രയും മാത്രമേ വിഷമമുള്ളൂ. കുഴപ്പമില്ല, എവർഗ്രീൻ ഹിറ്റ് കേൾക്കുമ്പോൾ അതങ്ങ് മാറും.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സിഎംആറിൽ ഇടപാടിൽ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. പിണറായിയും റിയാസും വീണയും പ്രതികളാകും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക സാമ്പത്തിക ഇടപാടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ED കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആർ എക്സാലോജിക് കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ ടീക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലിപ്പണമെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആറിൽ ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണാട്ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണാട്ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സിഎംആറിൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ KM

0: ഷാജഹാൻ. വീണയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ സിപിഎമ്മിന്റെ വാദങ്ങൾ പൊളിഞ്ഞെന്നും പരാതി നൽകിയ കെ എം ഷാജഹാൻ. ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽ നടൻ MLA. പിണറായി കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. നിയമപരമായും രാഷ്ട്രീയപരമായും CPM ഇതിനെ നേരിടുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തുവന്നു. ബംഗാളിൽ BJPക്കും തമിഴ്നാട്ടിൽ TVKക്കും ലീഡ്. പശ്ചിമബംഗാളിലെ രണ്ട് സീറ്റുകളിലും BJP മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ പുതുച്ചേരി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നഗോൺ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ തുടരുന്നു, BJPക്ക് ലീഡ്. തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് മണ്ഡലങ്ങളിലും TVKയുടെ മുന്നേറ്റം. അണ്ണാ DMKയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ധാരാപുരത്ത് ഏപ്രിലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ TVK മൂന്നാം സ്ഥാനത്തായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട CJP ഉയർത്തിയ ആരോപണം തള്ളി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കനത്ത UDF തരംഗം കൊണ്ടാണ് കേരളത്തിലെ വിജയം. അട്ടിമറിയാണെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും മന്ത്രി കൂടിയായ KPCC അധ്യക്ഷന്റെ ചോദ്യം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ LDF പരാജയപ്പെടാൻ കാരണമെന്ന് പറയാനാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാമെന്നും ശൈലജ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒപ്പുവിവാദത്തിൽ കൌൺസിൽ ഹാളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന് കോർപ്പറേഷൻ. വിവാദവുമായി ബന്ധപ്പെട്ട ഇടത് കൌൺസിലർ SP ദീപക് ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിലാണ് മറുപടി. ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് തടിതപ്പാനാണ് മേയർ ശ്രമിക്കുന്നതെന്നും ദീപക് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സുഗതൻ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തതിന് തെളിവുണ്ടെന്ന് മേയർ VV രാജേഷ്. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച ശനിയാഴ്ചത്തെ ജന്തർ മന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി പോലീസ്. സമരം നേരിടാനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലാക്കിയിട്ടുണ്ടെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്ക്. ഈ ഭീഷണി വിലപ്പോകില്ല, ഈ രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല, എന്തുതന്നെ സംഭവിച്ചാലും ജന്തർ മന്തറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യുമെന്ന് ദീപ്ക്. ഇടതുപക്ഷ യുവജന സംഘടനകളും NSU CJP സംയുക്ത പ്രക്ഷോഭത്തിൽ ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വൻ സമരപരിപാടികളുമായി ഇന്ത്യ സഖ്യം. രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് നീക്കം. അതിനിടെ ഇന്ന് രാത്രിയോടുകൂടി കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രപതി അനുമതി നൽകിയതായി വിവരമുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 10 MPമാരെ കാണാനാണ് രാഷ്ട്രപതി ഒരുങ്ങുന്നത്. ജ്ഞാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ കേരളത്തിൽ സമരവുമായി BJP. SIR വഴി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെങ്കിൽ കേരള മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് ആവശ്യം. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് ചടങ്ങിൽ പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. യമൻ സൌദി സംഘർഷം അതിരൂക്ഷം. സൌദി വ്യോമാക്രമണം നടത്തിയെന്ന് ഹൂതികൾ പറയുന്നു. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റിയാദിലെ ഇന്ത്യൻ എംബസി. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അതിനിടെ സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികൾ നാളെ വരെയുള്ള റിയാദ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നതിനെ ചൊല്ലിയുള്ള വിമർശനം ശക്തമാക്കി ഇലോൺ മസ്ക്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ ബോസ് അംബാനിയാണോ എന്ന ചോദ്യമാണ് മസ്ക് ഉയർത്തിയത്. യുഎയിൽ ആത്മഹത്യാ ശ്രമം ഇനി ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല. രാജ്യത്തെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും സംബന്ധിച്ച നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതിയിലാണ് നിർണായക മാറ്റം. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനു പകരം ചികിത്സ, മാനസികാരോഗ്യ പിന്തുണ, മുൻകരുതൽ, അടിയന്തര ഇടപെടൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 38%.
2: Weather update.
1: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me. You are listening.

0: मिड मॉर्निंग विद नित्या।
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പൊ നമ്മൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ഗംഭീര പാട്ടുകൾ വേണം അല്ലേ. അപ്പൊ എന്തായാലും പാണ്ടിമേളം അത്തരത്തിലൊരു പാട്ടായിരുന്നു. അതുപോലെ ഇനി അങ്ങോട്ടും ഓരോ വിശേഷങ്ങൾക്കിടയിൽ പുട്ടിന് പീര പോലെ നല്ല നല്ല കിടലും പാട്ടുകളും കേൾപ്പിച്ചു പോവാം. എന്തായാലും ഇന്ന് ഇനി പറയാൻ പോകുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരൻ ബഹുമുഖ പ്രതിഭ നാദൃഷ്ടയ്ക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരത്തെക്കുറിച്ചാണ്, ഒരു സ്പെഷ്യൽ ഒരു വലിയ ഇന്റർനാഷണൽ റെക്കഗ്നിഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് ലിസ്റ്റിലേക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടി കൂട്ടിച്ചേർക്കപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ പെട്ടിരിക്കുകയാണ്, കിട്ടിക്കഴിഞ്ഞു. അപ്പൊ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശസ്തി പത്രത്തിന്റെ ഫോട്ടോസ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടാണ് നാദൃഷി ഈ വലിയ സന്തോഷ വാർത്ത ലോകത്തെ മുഴുവനും അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹനായെന്നൊരു ക്യാപ്ഷനാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ വെച്ച് നടന്ന വളരെ ചരിത്രപരമായിട്ടുള്ളൊരു വമ്പൻ ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാദൃഷയ്ക്ക് ഈ ഒരു അംഗീകാരം കിട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശസ്ത വാദ്യ കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഈ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയ ഭീമൻ ചെണ്ടമേളത്തിനാണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ മേളത്തിന്റെ അമേരിക്കൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സമിതിയുടെ കേരള റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിച്ചത് നാദൃഷയായിരുന്നു. അപ്പൊ ഇത്രയും വലിയൊരു റെക്കോർഡ് നേട്ടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആ സന്തോഷവും നന്ദിയൊക്കെ ആൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഈ നേട്ടം തനിക്ക് ലഭിച്ച വലിയൊരു ബ്ലെസ്സിംഗ് ആണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓർഗനൈസേഴ്സിനും അമേരിക്കയിലെ എല്ലാ മലയാളി അസോസിയേഷൻസിനും ഒപ്പം നിന്ന ഓരോ മലയാളിക്കും ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയുന്നതായിട്ടാണ് പുള്ളി പറയുന്നത്. എന്തായാലും മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തൻ്റെ കരിയർ തുടങ്ങി, പിന്നീട് ആക്ടറായി, സിംഗറായി, ലിറിസിസ്റ്റായി, മ്യൂസിക് ഡയറക്ടറായി, ഫിലിം മേക്കറായി, അങ്ങനെ തൊട്ട മേഖലകളിലൊക്കെ സ്വന്തം മുദ്ര പതിപ്പിച്ച കലാകാരനാണ് നാദൃഷ അല്ലേ. വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു നടനുമാണ്. എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു, ആൾ ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിരിക്കുന്നു. എനിവേ, എന്തൊക്കെയാണെങ്കിലും കിടലനാണ്. അപ്പം അതിന് തൊട്ട് പിന്നാലെയാണ് ഈ വമ്പൻ വേൾഡ് റെക്കോർഡ് അച്ചീവ്മെൻ്റ് ആളെ തേടിയെത്തുന്നത്. അപ്പോൾ ഒരു മലയാളി കലാകാരൻ പ്രവാസി മണ്ണിൽ ഇത്തരത്തിലൊരു ഹ്യൂജ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തമാക്കുമ്പോൾ, ഏതൊരു മലയാളികളെ പോലെ തന്നെ നമ്മളും വളരെ പ്രൗഡ് മൊമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നു. അപ്പൊ നാദൃഷയ്ക്ക് ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും. ഒരു നല്ല അവാർഡല്ലേ തീർച്ചയായിട്ടും. പിന്നെ സിനിമാ സംബന്ധമല്ല, മറ്റൊരു രംഗത്തെത്തിയപ്പോഴാണ് ഇത് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും. അപ്പൊ സിനിമയെ സംബന്ധിച്ച് അങ്ങനെ വേൾഡ് റെക്കോർഡുകൾ ഏറ്റവും കൂടുതൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ജോഡികൾ അങ്ങനെയുള്ളതിനൊക്കെ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഇതൊരു മികച്ച അച്ചീവ്മെന്റ് തന്നെയാണ്, എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്ത പാട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ കേൾപ്പിക്കണം എന്ന് തോന്നിയത് വെട്ടത്തിലെ മക്കസായി മക്കസായി റംബംബോ. സത്യത്തിൽ അതിൽ നാദൃഷ ഇല്ല അല്ലേ, പാട്ടുരംഗത്ത് നാദൃഷ ഉണ്ടോ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് കലാഭവമണിയും നമ്മുടെ ദിലീപുമാണ്, എങ്കിലും അതിനകത്ത് നാദൃഷയുടെ എങ്ങനെന്തൊക്കെയോ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം, എന്നിട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.

0: അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ആള് ആക്ച്വലി മൈക്ക് തപ്പിക്കൊണ്ടിരിക്കുക, ത്രീ ആണെന്ന് തോന്നുന്നു അല്ലേ ഷീബ്സ്? മറ്റാരും അല്ല, നമ്മുടെ ഷീബയാണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇന്ന് പറയാനൊരു കാര്യമുണ്ട്. ഇന്ന് ലോക തപാൽ ദിനമാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: എഗ് ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മുട്ട കഴിച്ചത്,
0: രണ്ടെണ്ണം കഴിച്ചായിരുന്നു. എഗ് ഡേക്കാളും പ്രാധാന്യമുള്ള ഒരു സാധനം കണ്ടാണ് ഞാൻ ഇത്
1: പറഞ്ഞത്.
0: തപാൽ ദിനത്തിന്റെ ഒരു കാര്യം പറയട്ടെ ഷീബ്സേ. ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, വിളിച്ചു, ആരും ഓണെയറിലോട്ട് വരുന്നില്ല. എല്ലാരും രഹസ്യ കഥകളാ പറഞ്ഞേ.
1: അത്
0: കാമുകിക്ക് അയച്ച പ്രണയലേഖനം, അയ്യോ നിത്യ ഓണെയർ കൊണ്ടുവരില്ലേ. പക്ഷെ നമുക്ക് പറയാൻ ഒരുപാട് ഓർമ്മകളില്ലേ ഷീബ്സ്? പറ ഒരു എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ കത്തുകൾ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ടോ പ്രവാസ ലോകത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. എന്നാലും ഞങ്ങളുടെ ഷീബ്സ് പറയുന്ന കേൾക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം.
1: സത്യം പറയട്ടെ, എനിക്കങ്ങനെ ഒരുപാട്
0: എഴുത്ത് കിട്ടിയിട്ടുണ്ടോ?
1: പ്രണയലേഖനമാണോ ഉദ്ദേശിച്ചത്? തപാലിൽ അങ്ങനെ പ്രണയലേഖനം ഒന്നും
0: വന്നിട്ടില്ല. തപാലിനെ ആണെങ്കിൽ നമ്മൾ എഴുതിയ കത്തുകളിലേക്ക് പോകാം.
1: അല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 10th ആ ഒരു സമയം കഴിഞ്ഞ സമയത്തായിരുന്നു എന്ന് തോന്നുന്നു, എനിക്കൊരു ക്രിസ്മസ് കാർഡ്
0: കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: അത് അതൊരു പ്രണയ കാർഡായിരുന്നു.
0: അതാവുമല്ലോ.
1: അല്ലാതെ എനിക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. കത്തുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ യുവജനോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ഇതിനും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാ പരിപാടിക്കും ചേരും. സമൂഹകേരളം നമ്മൾ ആ സമയത്ത് നമുക്ക് എന്തിനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ 8th-ലോ 9th-ലോ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു. മറ്റേ BSASLR ഉണ്ടല്ലോ, മെറൂൺ കളർ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സൈക്കിള് നമ്മൾ വെക്കുന്നത് നമ്മുടെ, ഞാൻ AMH തിരുമല സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ നമ്മുടെ ലൈബ്രറിയുടെ മുന്നിലും പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ സയൻസ് ലാബ് ഉണ്ടല്ലോ, അതിന്റെ റൂം, അതിന്റെ ഫ്രണ്ടിലൊക്കെയാണ് നമ്മുടെ ഈ സൈക്കിള്, പെൺകുട്ടികളുടെ സൈക്കിളും ഉണ്ട് അങ്ങനെ അടുക്കി വെക്കുന്നത്. അങ്ങനെ ഒരു യുവജനോത്സവം കഴിഞ്ഞ സമയത്ത് ഒരു കുട്ടി എന്റെ സൈക്കിളിൽ ഇങ്ങനെ നമ്മുടെ ബെല്ലില് ബ്രേക്കിന്റെ സ്ഥലത്തൊക്കെ റബ്ബർ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതിയിട്ട് ചെറിയ ചെറിയ തുണ്ടുകൾ ഇങ്ങനെ വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്ന സമയത്താണ് എന്റെ ബെല്ലിങ്ങനെ തൊട്ടാൻ നോക്കിയപ്പോ അതിനകത്ത് റബ്ബറിന്റെ ഒരു കഷ്ണത്തിൽ ഒരു പ്രണയലേഖനം. അപ്പൊ അടുത്ത് പുറകിലെ നമ്മുടെ ആ ബാഗ് വയ്ക്കൂലേ, നമ്മൾ ആ പുറകിലെ ഒരു ഇത് ചെറിയ സ്റ്റാൻഡിന്റെ മണ്ടയിൽ നമുക്ക് ബാഗ് വയ്ക്കാനൊരു സ്ഥലം ഉണ്ടാവല്ലോ, അത് വലിച്ചപ്പോ അവിടെ ഒരു ചെറിയ റബ്ബർ ഇട്ടിട്ട് ഈ കുട്ടി വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രണയലേഖനം ഏതെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായി. ഞാനിതെല്ലാം ഇങ്ങനെ പെറുക്കിയെടുത്തപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ വലിയൊരു വയറുമായിട്ട് ഞങ്ങളുടെ സംസ്കൃത സാർ അവിടെ. സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ റിലേറ്റീവും കൂടെയാണ് സാറ്.
0: പ്രത്യേക ഒരു നോട്ടം ഉണ്ടായിരുന്നു.
1: അതെ, സാറിന് ഒരു ഇരട്ട പേരിട്ട് പിള്ളേർ വിളിക്കുമായിരുന്നു. എന്താണെന്നറിയോ,
0: നല്ല ആരും കേൾക്കണ്ട,
1: നിത്യഗർഭിണി,
0: നിത്യഗർഭിണി എന്നും വയറുള്ളത്.
1: അതെ, എന്നും വയറുള്ളതുകൊണ്ട് സാറിനെ അങ്ങനെ വിളിക്കുക. സുകുമാരൻ എന്ന സാറിന്റെ പേര്. സാറ് സംസ്കൃതം പഠിപ്പിക്കുന്നത്, അപ്പൊ ഞങ്ങളുടെ ബന്ധുവും കൂടെയാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും തുള്ളിച്ചാടിയും നടക്കുള്ളൂ. സാറ് പറഞ്ഞു, ഇങ്ങ് കൊണ്ടുപോവാ, എന്തുവാന്ന് നുള്ളി പറിച്ചൊക്കെ എടുക്കുന്നേ. എനിക്ക് അറിഞ്ഞൂടെ സാറിന് നിറയെ തുണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കൊണ്ടെടുത്ത് പറഞ്ഞു, ശരി എന്നാ പോയിക്കോ എന്ന്.
0: എല്ലാം പെറുക്കി എടുത്തായിരുന്നോ?
1: രണ്ടു മൂന്നാണ് എന്റെ കയ്യിൽ കിട്ടിയതൊക്കെ കൊടുത്തു. പക്ഷെ ഒരു ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നത്, അതായത് ഈ ബ്രേക്കിന്റെ സൈഡിൽ ഒരിടത്തുണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് കിട്ടി. അതെനിക്ക് വായിക്കാൻ കിട്ടി. അപ്പൊ അവൻ ഓരോന്നിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കഷ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ എന്റെ കയ്യിൽ കിട്ടിയ സാധനത്തില് എഴുതിയിട്ടുണ്ട്, നാളെ രാവിലെ കുട്ടി വരുന്ന സമയത്ത് പ്രയർ പാടാൻ പോകും ഞങ്ങൾ. കുട്ടികളെല്ലാരും ഒരു മൂന്നാല് കുട്ടികൾ പ്രയർ പാടാൻ പോകില്ല. അപ്പൊ രാവിലത്തെ പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങളുണ്ട്. അപ്പൊ പ്രയർ പാടി കഴിഞ്ഞ ശേഷം നീ സയൻസ് ലാബിന്റെ അവിടെ നിന്ന് നോക്കണം, അപ്പൊ ഞാൻ അപ്പുറത്തുണ്ടാവും എന്നാണ് എഴുതിയിരുന്നത്. ആ തുണ്ട് മാത്രം എന്റെ കയ്യിൽ കിട്ടി.
0: അയ്യോ,
1: പറയുന്നത് ഈ ചെക്കനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവന്റെ പേര് JP എന്ന് മാത്രം എഴുതിയിരുന്നു, വേറെന്താന്നുമല്ല എനിക്കറിയത്തില്ല. അടുത്ത ദിവസം പ്രയർ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു പയ്യനെ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് സാറ് ചൂരലും വെച്ചോണ്ട് അവന്റെ മുന്നിൽ നിൽക്കുന്നു.
0: അവനായിരിക്കും
1: പക്ഷെ എനിക്ക് പുറകു സൈഡ് മാത്രമേ കണ്ടുള്ളൂ. ആരാണ് കുട്ടി? ഇന്ന് ഏത് ക്ലാസ്സിലായിരുന്നു അവൻ പഠിച്ചത്?
0: ബാക്കിയുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ സാറിന്റെ കയ്യിലുണ്ടല്ലോ. ആള് പൊക്കി,
1: ബാക്കി പുള്ളി പഠിച്ചു, ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് മാത്രം ഞാൻ പഠിച്ചു.
0: അയ്യോ, അതൊരു വല്ലാത്ത സിനിമ പോലെ ആയിപ്പോയി.
1: സത്യം, ഞാൻ ഇപ്പോഴും മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരെ ആരായിരിക്കും ആ ജെ പി, ഏത് ക്ലാസ്സിലായിരിക്കും ആ കുട്ടി ഉണ്ടായിരുന്നത്.
0: അയ്യോ, അയ്യോ, എനിക്കും ഇതുപോലെ പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു പ്രണയലേഖനം കിട്ടി, പക്ഷെ എനിക്ക് ഇതുവരെ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. ഒരു ഒരു വിവരമുള്ളവൻ നിറയെ.
1: നിത്തു മലയാളം മീഡിയം ആയിരുന്നു?
0: അല്ല, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അന്നതൊന്നും വായിച്ചു മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. പ്ലസ് ടുവിനാണ് എങ്കിലും പുള്ളി എഴുതി വെച്ചേക്കുന്നൊക്കെ ഷേക്സ്പിയർ തോറ്റുപോകും.
1: എന്നാലും
0: ഭയങ്കരമായിരുന്നു കേട്ടോ. ഏതാണ്ട് ഏറെക്കാലം വരെ കയ്യിലുണ്ടായിരുന്നു. അതൊരു ക്രിസ്മസ് കാർഡായിരുന്നേ. ആ ക്രിസ്മസ് കാർഡിന്റെ കുറെ കുറെ ഭാഗങ്ങളിലായിട്ട് എഴുതിയേക്കോ. എന്താ കയ്യക്ഷരം, എന്തു ഭംഗിയായിട്ട് എഴുതിയേക്കുന്നേ. അതുകൊണ്ട് മാത്രം ഞാൻ അതെന്നും വായിച്ചു നോക്കും. ഓരോ അക്ഷരം പെറുക്കി പെറുക്കി അതിനുള്ളിൽ വരുന്നില്ല. വായിച്ചാൽ അർത്ഥം മനസ്സിലാവും, പക്ഷെ അതിനുള്ളിലെ പ്രണയം മനസ്സിലാക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല.
1: ആ ഒരു കവിത, ആ ഒരു ഫ്ലോ കിട്ടിയില്ല.
0: ആ മനസ്സിലായില്ല. മലയാളത്തിൽ എഴുതി കൂടായിരുന്നു എന്ന് സ്വന്തം മാത്രം എഴുതി. അതുകൊണ്ട് പേര് മനസ്സിലായി.
1: ആ ചിലപ്പോ ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നായിരിക്കണം.
0: ഇംഗ്ലീഷ് മീഡിയം അല്ല, പുള്ളി മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ ഫിഫ്ത് മുതൽ ടെൻത് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടാണ് മലയാളം മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവിലേക്ക് കടന്നത്.
1: എന്റെ പൊന്ന് നിത്തു അത് സൂക്ഷിച്ച് നോക്കാത്ത എന്ത് വല്ല എസ് എയും ആയിരുന്നിരിക്കണം.
0: അല്ലല്ല, അതിനകത്ത് ഉണ്ടായിരുന്ന സംഭവം, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. എന്റെ സ്വന്തമെന്നും ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ എഴുതിയത് കൊണ്ട് മാത്രം അത് എനിക്കുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ തമാശക്ക് പ്രണയലേഖത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ എഴുത്തുകൾക്കൊരു അതിൻ്റെതായ ഒരു ഗാംഭീര്യമുണ്ട്, അതിൻ്റെതായ ഒരു ഡെപ്ത് ഉണ്ട്.
1: സത്യം സത്യം. പിന്നെ ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഈ 2005 ഞാനിവിടെ റേഡിയോയിലേക്ക് റേഡിയോയിൽ വരുന്നത് നമ്മുടെ റാസൽഖൈമയിലായിരുന്നല്ലോ റേഡിയോ ഏഷ്യ. ആ സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഒരു ഒരു കത്ത് നാട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവരും കൂടെ, നമ്മുടെ കണ്ണൂരുള്ള മഹേഷേട്ടൻ ഫാമിലി, അവര് ആ ഫാമിലി അവരെൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടായിരുന്നു. സവിത, മഹേഷേട്ടൻ്റെ വൈഫ്. അപ്പോൾ അന്ന് ഒരു കുഞ്ഞെന്തേ ഉള്ളൂ മഹേഷേട്ടന്. അപ്പോൾ സവിതയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സവിതയ്ക്ക് മഹേഷേട്ടൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി. കാരണം ഞാനിവിടെ അവിടുന്ന് വരുന്ന സമയത്ത് അവരൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു കത്ത് എഴുതിയ ഓർമ്മയുള്ളു. അല്ലാതെ അധികം കത്തുകളൊന്നും എഴുതിയിട്ടില്ല.
0: പിന്നെ എന്റെ രണ്ട് ഓർമ്മകൾ, അതായത് എനിക്ക് ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ നാട്ടിൽ നിന്ന് വന്നപ്പോ ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരുന്നു. ഹരി പി നായർ. പുള്ളി എനിക്ക് എന്റെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ്, എന്റെ ഒരു ഗുരുതുല്യനാണ്, മനുഷ്യനാണ്. അപ്പൊ പുള്ളി ഒരു ദിവസം പറഞ്ഞു, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കട്ടെ, മിടിക്കുകയാണെങ്കിൽ ഒരു കത്ത് എഴുതു. അപ്പൊ എനിക്ക് എന്താണ് അവർക്ക് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് എഴുതുവാണെങ്കിൽ നമുക്ക് അറിയാം ഓരോയിരം കാര്യങ്ങൾ വരും. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി കത്ത് എഴുതാൻ അറിഞ്ഞുകൂടാ. എന്തെഴുതും ഞാൻ, വഴിയെ പോകുന്ന നടക്കുന്നതും കാക്ക പറഞ്ഞതും ഒക്കെ വളരെ വിശദമായിട്ട് എഴുതി. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, കുട്ടികളല്ലേ, അപ്പൊ അതുകൊണ്ട് സ്കൂളിലെ കാര്യങ്ങൾ, നീ ഇതെന്തൊക്കെയാ കുട്ടി എഴുതി വെച്ചേക്കുന്ന, അല്ല എന്തെഴുതണമെന്ന് അറിയില്ല. പിന്നെ കത്തെന്ന് പറയുമ്പോൾ എന്റെ വീട്ടില് കത്തെഴുതാനായിട്ട് ഒരു ദിവസമുണ്ട്. മാസത്തിൽ ഒരു തവണ ഒരു കത്തെഴുതും. അതിന്റെ മെയിൻ പോർഷൻ അച്ഛൻ എഴുതും, പിന്നെ അമ്മ എഴുതും, പിന്നെ ബാക്കിയുള്ളത് എനിക്കും എന്റെ ബ്രദറിനുമായിട്ട് ഇങ്ങനെ പകുത്തു തരും. അവിടെ എഴുതണം. അതായത് അയക്കുന്നത് അച്ഛന്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ്, അത് അയക്കുന്നത് കാസർഗോഡേക്കാണ്. അപ്പൊ ഇവിടുന്ന് ഒരു കത്ത് അവിടെ ചെല്ലുമ്പോൾ അതിന് മറുപടി ആയിട്ട് അടുത്ത കത്ത് വരും. എല്ലാ മാസവും ഒരു കത്ത്.
1: ഓക്കെ,
0: അതിൽ ഞങ്ങൾ നാലുപേരും വിശദമായിട്ട് എഴുതണം.
1: നിത്യു ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് രണ്ട് കത്തുകളുടെ കാര്യം ഓർമ്മ വന്നു. ഞാന് നമ്മുടെ 10th കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത്, ആ സമയത്ത് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് നൂപ്പുര എന്ന് പറയുന്ന ഭയങ്കര വലിയ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ, പൂജ പ്രൊജക്ഷനിൽ. ഞാൻ 5 മുതൽ അവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട് നൂപുരയിൽ. അപ്പൊ നൂപുരയിൽ ഞങ്ങൾക്കൊരു ഗുരുജി ഉണ്ടായിരുന്നു, ഞാൻ ഒഡീസി പഠിപ്പിക്കുന്ന ഗുരുജി. അപ്പൊ ഗുരുജി ഒറീസക്കാരനാണ്, നമ്മുടെ അടുത്ത് വരുമ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുജീനെ. അപ്പൊ ഞങ്ങൾ 5 കുട്ടികളെ ഉള്ളൂ ഒഡീസി പഠിക്കുന്നത്. അപ്പൊ ഗുരുജി ഒരു വർഷത്തിൽ വന്ന് അവിടെ നിന്നിട്ട് 3 നിന്നിട്ടാണ് നമ്മളിത് പഠിപ്പിച്ചിട്ട് പോകുന്നത്. അപ്പൊ എന്താണെന്നറിയോ, ഗുരുജി നമ്മൾ പഠിപ്പിക്കുന്ന ത്രിനാഥ് മൊഹ്റാണ് അദ്ദേഹത്തിന്റെ പേര്.
0: ത്രിനാഥ് മൊഹ്റാണ്,
1: ത്രിനാഥ് മൊഹ്റാണ്, അത് വലിയ ഗുരുവാണ്. അതായത് നമ്മുടെ പ്രതിമ ബേഡിയുടെ ശിഷ്യൻ കേളു ചരൺ മഹാപത്ര, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം ത്രിനാഥ് മൊഹ്റാണ്.
0: അപ്പൊ ഇതൊക്കെ എങ്ങനെ ഓർമ്മ വരുന്നു ഇപ്പോഴും പേരുകൾ.
1: അയ്യോ, ഇഷ്ടം എന്റെ ഗുരു അല്ലേ. എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഡി സി പഠിക്കാനായിട്ട്. അന്നത്തെ സമയത്ത് ട്രിവാൻഡ്രത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇതൊക്കെ അറിയാവൂ. അപ്പൊ ഗുരുജി തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. കാരണം ഇവിടെ വന്ന് അതിന്റെ വർക്ക്ഷോപ്പൊക്കെ നടത്തി നമ്മളെല്ലാരും അതിൽ പങ്കെടുത്ത് ഒരു പ്രോഗ്രാം തന്നെ നടത്തും, ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രോഗ്രാം ഒക്കെ കൊണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അതൊക്കെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഈ ട്രിവാൻഡ്രത്ത് ഒഡീസി ചെയ്യുന്നവര് എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ട് ഭയങ്കര ചർച്ചയൊക്കെ ആയത്. അപ്പൊ എല്ലാ വർഷവും ഗുരുജി ഇങ്ങനെ വരും. അങ്ങനെ ഗുരുജി തിരിച്ചു പോയപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഹിന്ദിയിൽ കത്ത് എഴുതിയത്. അപ്പൊ ഗുരുജിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ, ഭയങ്കര അപ്പൊ അന്ന് പറയും നല്ല ചിരിയാന്നൊക്കെ അന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ ഗുരുജി കത്തെഴുതുന്നതിന്റെ കാര്യം തന്നറിയാം, ഗുരുജിക്ക് 7 മക്കളാണ്. ഗുരുജി ഇടയ്ക്ക് മറന്നു എനിക്ക് 7 ആണോ 9 ആണോ, പക്ഷെ എന്റെ അടുത്ത് അറിയാം അതിൽ 7-ാമത്തെ മോൻ സുശാന്ത് എന്നാണ് അവന്റെ പേര്. സുശാന്ത് ഈ പ്രശാന്ത് അവനെ നിനക്ക് കെട്ടിച്ചേരാ
0: അതുകൊണ്ട് കണക്ഷൻ വെക്കുന്നല്ലേ കള്ളി.
1: അതുകൊണ്ട് ഗുരുജി മറന്നു പോകരുത്, മക്കളുടെ പേര് തന്നെ മറന്നു പോകുന്ന ആളാണ്. അപ്പൊ എന്റെ പേര് മറന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗുരുജിക്ക് 2-3 തവണ ഹിന്ദിയിൽ ഒറീസയിലേക്ക്
0: കത്തയച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ അടിപൊളി കേട്ടോ അത്.
1: അതെനിക്ക് മറക്കാൻ പറ്റും,
0: മകനുള്ളതുകൊണ്ടാ കത്തെഴുതിയത്.
1: ഗുരുജി ചുമ്മാ ഇടയ്ക്ക് ചോദിക്കും, ഗുരുജി ഘർമേ സബ് ലോക് ഠീക്ക് ഹൈ.
0: എനിക്കൊന്ന് പുള്ളി ഉണ്ടോണ്ട് നമുക്ക് ഹിന്ദി കുറച്ചുകൂടെ ഫ്ലുവന്റ് ആയി അല്ലേ.
1: അതെ അതെ, ആപ്കേ ബച്ചേ സബ് കേസി ഹേ എന്നിട്ട് അണ്ടർലൈൻ ഇട്ടിട്ട് സുശാന്ത് യാ പ്രശാന്ത്. ഗുരുജിക്ക് ഞങ്ങൾ മലയാളം പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഗുരുജി പക്വാച്ച് എന്നാണ് അതിനെ പറയുന്നത്, ഈ നമ്മൾ ഒഡീസിക്ക് വായിക്കുന്ന നമ്മുടെ മൃദംഗം പോലെയുള്ള ഒരു
0: ഇൻസ്ട്രുമെന്റിന്
1: പക്വാച്ച്. ഇത് വായിച്ചിട്ടാണ് നമ്മള് പഠിപ്പിക്കുക അതിന്റെ താളത്തിനനുസരിച്ച്. സോറി ഞാൻ സമയം
0: കേൾക്കണം.
1: അപ്പോ ഗുരുജി എപ്പോഴും ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും, നമ്മൾ വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞങ്ങള് വെറുതെ തമാശക്ക്, നമുക്ക് പിള്ളേരല്ലേ തമാശയാണല്ലോ, വരുമ്പോഴേക്കും ആ ഇന്ന് കുളിച്ച പോലെ ഉണ്ടല്ലോ, കുളിച്ചപ്പോ വെളുത്തോന്ന്. അപ്പൊ ഗുരുജിക്ക് അത് മനസ്സിലായില്ല, എന്താണ് നിങ്ങൾ പറഞ്ഞത് ക്യാ ബോണ്ടെന്നൊക്കെ ചോദിച്ച്. അപ്പൊ പറഞ്ഞ് ഞങ്ങള് ഗുരുജി കുളിച്ചപ്പം വെളുത്ത്, കുളിച്ചപ്പം വെളുത്ത്. അപ്പൊ പിന്നെ പുള്ളി എന്താ പറയാ,
0: എപ്പോഴും
1: അങ്ങനെ കൊട്ടും. അയ്യോ ആ സമയത്ത് ഒരുപാട് തമാശകളാണ് നിത്തു. നമ്മുടെ ഇവിടെ ഒരു നന്ദു എന്ന് പറയുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു നൂബ്രയില്, നമ്മുടെ കുറുപ്പ് സാറിന്റെ നൂബ്രയുടെ ഓണറിന്റെ ബന്ധുവാണ് അദ്ദേഹം നന്ദു. അപ്പൊ നന്ദുജന് ഇംഗ്ലീഷ് ഹിന്ദി വലിയ പിടിയില്ല, നമ്മളൊക്കെ ആ സമയത്ത് ഭയങ്കര പ്രോ ആണ്. അപ്പൊ ഒരു ദിവസം നോക്കിയപ്പോ പുള്ളി ഇങ്ങനെ ലഡു പൊടിച്ചു പൊടിച്ചു തിന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഗുരുജി ചോദിച്ചു, നന്ദു ക്യാ കർ റേ? എന്നപ്പോ നന്ദുജയുടെ ഈ ഗുരുജി ഒന്നാമത് പേടിയാണ് ഗുരുജിനെ, കാരണം ഗുരുജി ഈ ലഡു അന്തർജാരഹി
0: ഹിന്ദി അത്ര ഫ്ലുവന്റ് അല്ലെങ്കിൽ ഇത്
1: കേട്ടോ ഗുരുജി ലഡു അന്തർജാരഹിയാണ്. ആ ശരി ജാനേ.
0: ഇപ്പൊ അദ്ദേഹം
1: ഇപ്പൊ അദ്ദേഹം ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല കേട്ടോ, ഉണ്ടായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഇടയ്ക്ക് നോക്കും തൃണാത്മാവ്, ഇതൊന്നും അവരൊന്നും ഇപ്പൊ ഇൻസ്റ്റയിലൊന്നും
0: കാണാറുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ.
1: പിന്നെ പ്രശാന്തി ആ സുശാന്തി എങ്ങനെ അന്വേഷിക്കാനാണ്. ശരി കേട്ടോ,
0: അധികം പ്രായമൊന്നും ആയി കാണില്ലല്ലോ അദ്ദേഹം.
1: ഇല്ലടാ അന്നേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു 50+60 എന്തായാലും ഉണ്ട്, 60 അടുപ്പിച്ച് എന്തായാലും ഉണ്ട്.
0: ഇപ്പൊ ഒരു 20 ഇയേഴ്സിന് മുമ്പ് അല്ലേ,
1: ഒരു 20 ഇയേഴ്സ് അല്ലെ, 25 ഒക്കെ ആവും തോന്നുന്നു.
0: എന്നാലും ഒരു 75 വയസ്സൊക്കെ അന്വേഷിച്ചു നോക്കണം കേട്ടോ.
1: 20 ഇയേഴ്സ് ഒക്കെ എന്തായാലും, ഞാൻ പറയുന്നത് ഏത് സമയത്ത് അതൊരു 10th പഠിച്ചപ്പോ മുതലാണ് ഇതൊക്കെ പറയുന്നത്.
0: സുശാന്തിയെ പ്രശാന്തിനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വെച്ചേക്ക്.
1: അങ്ങനെയല്ല, സുശാന്ത് ഓർ പ്രശാന്ത്,
0: സുശാന്ത്
1: സുശാന്ത് യാ പ്രശാന്ത്, സുശാന്തോ അല്ലെങ്കിൽ പ്രശാന്തോ
0: രണ്ടെങ്കിലും. ശരി, രണ്ടുപേരിലും ഒരാളെ ഉറപ്പിച്ചു പറഞ്ഞുകൂടായിരുന്നു.
1: ഇപ്പൊ ആൾക്കാർ അവിടെ നിന്ന് എന്റെ വയസ്സൊക്കെ കൂട്ടി ശീപ വയസ്സായി. യെസ്, ഐ ആം എ വയസ്സി.
0: നിങ്ങൾ കഷ്ടപ്പെടേണ്ട, പുള്ളിക്കാരി എന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഒരിക്കലും പ്രായമാകില്ല മക്കളെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാരണം വെച്ചാലേ രാവിലെ മുതൽ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ ആരുമില്ലാണ്ട് ഞാൻ സങ്കടപ്പെട്ടുപോയി. വിളിച്ചവരോടെല്ലാം പറയാം, അയ്യോ ഓണേർ വരാൻ പറ്റൂല, ഇത് ആരെങ്കിലും പറഞ്ഞാൽ നാണക്കേടാവും. നമുക്ക് അങ്ങനൊന്നുമില്ല അല്ലേ.
1: എന്തിനാണല്ല,
0: എഴുത്തിനെ കുറിച്ച് പറയണമെങ്കിൽ എഴുത്ത് തന്ന ഒരു സാമ്രാജ്യം ഒന്നും വേറെ ഒന്നിനും തരാൻ പറ്റിയിട്ടില്ല. അല്ല
1: പിന്നെ
0: ഞാൻ എഴുതുന്ന, എനിക്ക് കോളേജിൽ സത്യം പറഞ്ഞാൽ ഈ എഴുതുന്നത് കൊണ്ട് മാത്രം പ്രിയം പിടിച്ചു പറ്റാൻ പറ്റിയത്. കാരണം ഞാൻ ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ട് തുള്ളിച്ചാടി നടക്കുമ്പോൾ എന്നെ ടീച്ചേഴ്സിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബെഞ്ചിലൊന്നും അതായത് മേക്കപ്പ് പൊട്ടിക്കി വന്നോളും പഠിക്കത്തുമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എഴുത്ത്, അതായത് നമുക്കൊരു കോളേജിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനാണ് അതിലെ ഫുള്ള് കാര്യങ്ങളും എഴുതിയത്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരുന്നു. മലയാളത്തിൽ കുറച്ച് ഭാഗം, ഇംഗ്ലീഷിലായിരുന്നു ഫുള്ള്. അപ്പോൾ ഉറങ്ങാതെ ഇരുന്ന് അച്ഛൻ്റെ ഇന്ന് പെന്നൊക്കെ വാങ്ങി, ബ്ലാക്ക് പെന്നൊക്കെ വാങ്ങി ഇരുന്ന് എഴുതി കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുത്തപ്പോൾ എനിക്ക് പാർക്കറിൻ്റെ ഒരു പെന്നാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്, നല്ല ഹാൻഡ് റൈറ്റിങ്ങിന്. അപ്പോൾ അന്ന് മുതൽ ടീച്ചേഴ്സിന് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നെ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ എണീറ്റ് നടി വാങ്ങുന്നത് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഡ്രസ്സിങ്ങിലും എൻ്റെ മേക്കപ്പിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങ് മാറി, നമ്മൾ എഴുതി അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയപ്പോഴേക്കും ഇതൊന്നും അവരൊരിക്കലും കാണാതെയാവുകയും പിന്നെ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും അവർ നമ്മളെ സ്വീകരിക്കുകയും ചെയ്തു. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് കോളേജിൽ പ്ലസ് ടു വരെ അടിയുണ്ട്, പൂളി പോത്തിട്ടുണ്ട്.
1: പക്ഷേ ഞാൻ അത്ര ചട്ടമ്മയൊന്നുമല്ല,
0: ഞാൻ ചട്ടമ്മയായിരുന്നു. അടിയൊക്കെ വരുന്ന് വാങ്ങിക്കായിരുന്നു, ഇപ്പോഴും ഇരുന്ന് വാങ്ങിക്കുക. എനിക്കായിരുന്നു വലിയ കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളു. വരുന്നതൊക്കെ വന്നോട്ടെ, ദാറ്റ്സ് ഓൾ. അപ്പൊ താങ്ക് യു ഡിയർ,
1: താങ്ക് യു.
0: ഓക്കേ,
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ, മോദാനെ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL എക്സാലോജി കേസ്, പിണറായിക്കെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. CMRL കേസിൽ സർക്കാരിന് തിരിച്ചടി, SIT റദ്ദാക്കി. സർക്കാരിന് വിമർശനം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി, രാഷ്ട്രപതിയെ കാണാൻ ഇന്ത്യ സഖ്യം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നാളെ. നേരിടാൻ കേന്ദ്രം, ഡൽഹിയിൽ കനത്ത സുരക്ഷ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. CMRLഉം പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. CMRL എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. CMRL എക്സാലോജി ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന CMRL ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ സർക്കാരും CPMഉം പ്രതിരോധത്തിൽ. ED കണ്ടെത്തിയ തെളിവുകളിൽ നേരിട്ട് കേസെടുത്താൽ വൻ ഡീൽ ആരോപണം കോൺഗ്രസിനെതിരെ വരും എന്ന വിലയിരുത്തൽ നിലവിലുണ്ട്. കൂടാതെ കർത്തയുടെ ഡയറിക്കുള്ളിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളുമുണ്ട്. അതുകൊണ്ടുതന്നെ ഡയറിക്കുറിപ്പ് വെച്ച് അഴിമതി കേസ് എടുക്കാനാകില്ലെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് ED ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. CMRL എക്സാലോജി കേസ് സർക്കാർ വിജിലൻസ് കേസെടുത്തേക്കും. ഡീൽ ആരോപണത്തെ നേരിടാനാണ് സർക്കാർ തീരുമാനം. ED ആവശ്യം അംഗീകരിച്ചത് CPMന് വലിയ തിരിച്ചടിയായി. കോടതി നിർദ്ദേശിച്ചതിനാൽ കേസെടുക്കുന്നു എന്ന വാദമാകും സർക്കാർ മുന്നോട്ട് വയ്ക്കുക. CMRL എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ, വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ CPM വാദങ്ങൾ പൊളിഞ്ഞെന്നും KM ഷാജഹാൻ. ഷാജഹാന്റെ പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കേസിൽ FIR ഇടാനുള്ള കോടതി ഉത്തരവ് ഇന്നുണ്ടായത്. കോടതി ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽ നടൻ MLA. കേസിൽ തന്റെ ഹർജി തള്ളിയ അതേ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി താൻ കാണുകയാണെന്ന് കുഴൽ നടൻ. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഷോൺ ജോർജ്. നിയമപരമായും രാഷ്ട്രീയപരമായും CPM ഇതിനെ നേരിടുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കോടതി എല്ലാം പരിശോധിക്കണം. ഷോൺ ജോർജ് പുറത്തുവിട്ട ലിസ്റ്റിൽ BJPയുടെ തലത്തൊട്ടപ്പന്മാരും ഉണ്ട്. അപ്പോൾ അതെല്ലാം കോടതി പരിശോധിക്കേണ്ടേയെന്നും ജോൺ ബ്രിട്ടാസ്. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വിട്ടി

0: ഘടകത്തിനും പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റജിനഗറിലും ബി ജെ പി, തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും ടി വി കെ. അണ്ണാ ഡി എം കെയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട സി ജെ പി ഉയർത്തിയ ആരോപണം തള്ളി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യു ഡി എഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും മന്ത്രിയുടെ ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല, എസ് ഐ ആർ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എൽ ഡി എഫ് തോൽവി എസ് ഐ ആർ അട്ടിമറിയുടെ ഫലം എന്നായിരുന്നു സി ജെ പിയുടെ ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അനധികൃതമായി വോട്ട് ചേർക്കാനും യു ഡി എഫ് എസ് ഐ ആറിനെ ഉപയോഗിച്ചു. എന്നാൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ജാഗ്രത കാട്ടിയതിനാൽ വലിയ അട്ടിമറി നടന്നിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഭരണമാറ്റത്തിന് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ് ഐ ആർ കാരണമായി എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മുതിർന്ന സി പി എം നേതാവ് കെ കെ ശൈലജ. സർക്കാർ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയുമായി കൂടിയാലോചന ഉറപ്പാക്കാൻ എ ഐ സി സി നിർദ്ദേശം. സർക്കാർ തീരുമാനങ്ങൾ പലതും അറിയുന്നില്ല എന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതി കൂടി കണക്കിലെടുത്താണ് ഇത്. ഏകോപന സമിതി ഉടൻ രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളി സി പി ഐ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ യോഗത്തിനില്ലെന്ന് സി പി ഐ. മറുപടി രേഖാമൂലം അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയെച്ചൊല്ലി തദ്ദേശ വകുപ്പിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമെന്ന വാർത്തകൾ തള്ളി വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. ആരുമായിട്ടും മത്സരമില്ല, പോരുമില്ല. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വകുപ്പ് സെക്രട്ടറി ടി വി അനുപമയും ദിവ്യ എസ് അയ്യരും രണ്ട് പദ്ധതികളുമായി എത്തിയതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വകുപ്പിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ പോരില്ലെന്നും മത്സരമുണ്ടെന്നും മന്ത്രി കെ എം ഷാജി വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ദിവ്യയുടെ പ്രതികരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒപ്പ് വിവാദത്തിൽ കൌൺസിൽ ഹാളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന് കോർപ്പറേഷൻ. വിവാദവുമായി ബന്ധപ്പെട്ട ഇടത് കൌൺസിലർ എസ് പി ദീപക് ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിലാണ് മറുപടി. ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് തടിതപ്പാനാണ് മേയർ ശ്രമിക്കുന്നതെന്നും ദീപക് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ കൌൺസിലർ സുഗതൻ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തതിന് തെളിവുണ്ടെന്നാണ് മേയർ വി വി രാജേഷ് പറയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ പ്രതിഷേധം തുടരുന്നു. ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഇന്ത്യ സഖ്യം കൂടിക്കാഴ്ച നടത്തും. അനുമതി ലഭിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് എംപി പറയുന്നു. 10 പ്രതിപക്ഷ എംപിമാർക്കാണ് രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതെന്നാണ് വിവരം. രാത്രിയിലായിരിക്കും കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എം പിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നിർദ്ദേശം. കേന്ദ്രസേനയടക്കാണി നിർത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർ മന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല, രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും എൻ എസ് യുയും സി ജെ പിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് റാഠിയും സമരത്തിനെത്തും. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ധ്രുവ് റാഠി പങ്കെടുത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി. ധ്രുവിന്റെ പൌരത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ഭാസ്കർ റാവു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. ജർമ്മൻ പൌരത്വമുള്ളയാൾ എസ് ഐ ആർ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതെങ്ങനെയെന്നും സമരത്തിൽ പങ്കെടുക്കാൻ അനുമതി വാങ്ങിയിരുന്നോയെന്നും പരാതിയിൽ ചോദിക്കുന്നു. ജ്ഞാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ കേരളത്തിൽ സമരവുമായി ബി ജെ പി. എസ് ഐ ആർ വഴി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെങ്കിൽ കേരള മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന ആവശ്യം. തിങ്കളാഴ്ചത്തെ നിയമസഭ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ സഭയ്ക്ക് മുന്നിലേക്ക് തുടർച്ചയായി സമരം നടത്താനാണ് തീരുമാനം. കോൺഗ്രസും ഇടതു പാർട്ടികളും ഡൽഹിയിൽ ഒരുമിച്ച് സമരം ചെയ്യുന്നതിനെയും രാഷ്ട്രീയമായി നേരിടാനാണ് ബി ജെ പി തീരുമാനം. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളോ വാർത്തകളോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന് നിർദ്ദേശം. സൌദിയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികളാണ് റിയാദ് സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചതായി അറിയിച്ചത്. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നതിനെ ചൊല്ലിയുള്ള വിമർശനം ശക്തമാക്കി ഇലോൺ മസ്ക്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ ബോസ് അംബാനിയാണോ എന്ന ചോദ്യം മസ്ക് ഉയർത്തി. സ്റ്റാർലിങ്കിന് അനുമതി ലഭിക്കുന്നതിലെ കാലതാമസത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി യുഎസ്. ഇറാനിൽ നിന്ന് ഇന്ധന ഇറക്കുമതി നടത്തിയെന്നാരോപിച്ചാണ് യുഎസിന്റെ ഉപരോധം. ഹോർമസ് കടലിടുക്കിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട്. ഇറാൻ അംഗീകരിക്കാത്ത ജലപാതകളിലൂടെ സഞ്ചരിച്ച എണ്ണക്കപ്പലുകൾ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന കടൽ മൈനുകളിൽ ഇടിച്ചിരിക്കാമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുവയിൽ ആത്മഹത്യാ ശ്രമം ഇനി ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല. രാജ്യത്തെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും സംബന്ധിച്ച നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതിയിലാണ് ഈ മാറ്റം. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നതിന് പകരം ചികിത്സ, മാനസികാരോഗ്യ പിന്തുണ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത വാർത്ത 2 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
2: ടൈം ചെക്ക്. ടൈം ചെക്ക്
1: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
2: Time check.
3: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
2: Weather update.
3: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You are listening to

0: Good morning with Nitya.
1: വെൽക്കം ബാക്ക്, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ നമ്മൾ തിരികെ എത്തുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിന്റെ അവസാനത്തെ മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഞാൻ ഈ പാട്ടിന്റെ കൂടെ ഇവിടെ കിടന്ന് തുള്ളുമായിരുന്നത്, കാരണം എനിക്ക് ശ്വാസം പോയി. ഈ പാട്ടിന് നമ്മൾ വീക്കെൻഡ് ആയില്ലെങ്കിൽ നമ്മൾ ആക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ടെൻഷനും പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ വണ്ടി കിടന്ന് തുള്ളരുത്. സ്വസ്ഥമായിട്ട് വാഹനം ഓടിച്ച് നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തി കൃത്യമായി തിരികെ വീട്ടിലെത്തുക, ഓഫീസിലെത്തുക, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ജുമയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ട്രാഫിക്കിന്റെ അവസ്ഥ വളരെ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കാനുള്ള വിവരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 0585 82 9220 എന്ന നമ്പറിലേക്കാണ്. നമ്മളിപ്പോൾ നേരെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോവാണ് കേട്ടോ. വരുന്നവർക്കെല്ലാം വരാം. അതായത് കടലിന്റെ അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു എന്താ പറയാ, ഒരു ഇരുട്ട് മൂടിയ പോലത്തെ ഒരു കാര്യമാണ്. മനുഷ്യൻ ഇതുവരെയും അധിക കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത എത്രയോ എത്രയോ കാര്യങ്ങൾ കടലിന്റെ അടിത്തട്ടിലുണ്ട്. ഇനിയും ഭൂമിയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എത്തിച്ചേരാത്ത എത്രയെത്രയോ സ്ഥലങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ഒരു സാഹചര്യമാകുമ്പോൾ ഏറ്റവും വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു ജീവിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. 3 ഹൃദയം, നീല നിറത്തിലുള്ള ബ്ലഡ്, 8 കൈകൾ. ഇപ്പൊ മനസ്സിലായി കാണുന്ന ആളെ കേൾക്കുമ്പോൾ ഏതെങ്കിലും എന്താ പറയാ, സൈഫൈ മൂവിയിലെ ഏലിയൻ ആണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഏത് കുട്ടിക്കും 8 കൈയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആള് മനസ്സിലാവും നമ്മുടെ ഒക്ടോപ്പസ് ആണ്, നീരാളിയാണ്. നമ്മളെപ്പോലെ ഒരു ഹാർട്ടല്ല, 3 ഹൃദയമാണ് ആൾക്കുള്ളത്. അതുമാത്രമല്ല, ഇതിൽ 2 ഹാർട്ടുകൾ എന്ന് പറയുന്നത് രക്തത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി ഗിൽസിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ 3 ഹാർട്ടാണ് ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളിലേക്ക് എന്താ പറയുക, ഓക്സിജൻ ജനറേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ, ഈ ഒക്ടോപ്പസ് വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്വിം ചെയ്യുമ്പോൾ ഈ 3 ഹാർട്ട് അതിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്വിം ചെയ്യുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്ന് ടയർഡ് ആവുന്നതും കടലിൻ്റെ അടുത്തട്ടിലൂടെ ക്രൗള് ചെയ്ത് നീങ്ങുമ്പോൾ കൂടുതൽ അതിന് ഇഷ്ടം തോന്നുന്നതും. ഇങ്ങനെ സ്വിം ചെയ്യുമ്പോൾ അത് ഒരെണ്ണം സ്റ്റോപ്പ് ആകുമ്പോൾ അത് ശരിക്കും ടയർഡായിപ്പോവും. ഇനി ഇതിൻ്റെ രക്തത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മനുഷ്യരുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ അല്ലേ. ഒക്ടോപ്പസിൻ്റെ രക്തത്തിന് നീല നിറം കൊടുക്കുന്നത് കോപ്പർ അടങ്ങിയിട്ടുള്ള ഹീമോസിയാനിൻ ആണ്. അപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള തണുപ്പിലും കുറഞ്ഞ ഓക്സിജൻ ഉള്ള അന്തരീക്ഷത്തിലും ജീവിക്കാൻ ഈ നീല രക്തം ഈ നീരാളിയെ സഹായിക്കും. അതുപോലെ തന്നെ 8 കൈ ഉണ്ടെങ്കിലും ഇതിന് ശരിക്കും 9 ബ്രെയിൻ ഉണ്ടെന്ന് പറയാം. കാരണം തലച്ചോറിന് പുറമേ ഇതിന്റെ ഓരോ കൈകളിലും ആയിരക്കണക്കിന് ന്യൂറോൺസ് അടങ്ങിയിട്ടുള്ള മിനി ബ്രെയിൻസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ തന്നെ ഓരോ കൈകൾക്കും സ്വതന്ത്രമായിട്ട് ഓരോ വസ്തുക്കളെയും തൊട്ടറിയാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിവുണ്ട്. ഓ, എന്തൊക്കെ പ്രകൃതിയിൽ എന്തൊക്കെയാണ് ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ശത്രുക്കൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അവരുടെ സ്കിന്നിന്റെ കളറും ടെക്സ്ചറും ആ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതലം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം എന്താണോ അതിനനുയോജ്യമായിട്ട് മാറ്റാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കാഠിന്യമില്ലാത്ത ബോഡി ഉപയോഗിച്ച് വളരെ ചെറിയ വിടവുകളിലൂടെ പോലും ഊർന്നു പോകാനുള്ള കഴിവും ഈ കടലിലെ ഈ എന്താ പറയുക, ഒരു മജീഷ്യൻ എന്ന രീതിയിൽ ഈ നീരാളിക്ക് സാധിക്കും. അത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. ചെറിയൊരു കുപ്പിയിലൂടെ പോലും തൻ്റെ ശരീരം, തലഭാഗം കുറച്ചിനെ വലുതാണ്, കൈകളൊക്കെ ഇറങ്ങിന് വഴുവഴപ്പുള്ളൊരു ശരീരമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് സ്ഥലത്തിലൂടെയും പോയി രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു പ്രത്യേക കഴിവ് നീരാളിക്കുണ്ട്. അപ്പോൾ പ്രകൃതി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, നമുക്ക് ചുറ്റും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇനിയും എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ഒരു കഥ പോലെ പറഞ്ഞു പോയെങ്കിലും ശരി, ഇതുപോലെ എന്താ 3 ഹാർട്ടും നീല രക്തവും 8 കൈകളും ഒക്കെ ഉള്ള ഒരു ജീവി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ അല്ലേ. എന്താണ് വേറൊരു ഒരു ഒരു നോവൽ ഉണ്ടല്ലോ, ഒരു സുഭദ്ര നോക്കുമ്പോൾ 8 കൈകളോടുകൂടി പ്രേതം പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പ്രകൃതി ചുറ്റുമുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു കിടിലൻ പാട്ട് കേട്ട് വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: मॉर्निंग विद नित्या।
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ അവസാനത്തെ വിശേഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പം നമ്മൾ തായ്ലൻഡിലേക്ക് പോവാണ്. ആർ യു റെഡി? യെസ്, ഞാൻ എന്നൊരു ട്രാവൽ അപ്ഡേറ്റ് പറയുമ്പോൾ എൻ്റെ കൂടെ കൂടുന്ന എല്ലാവർക്കും ചേരാം. എല്ലാവരും റെഡി ആണെങ്കിൽ കുടിക്കോ, കാരണം നമ്മളിന്ന് ഒരു വലിയ അതിശയവും രഹസ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാര്യത്തിലേക്ക് പോവാണ് കേട്ടോ. തായ്ലൻഡിലെ ബുവെങ് കാൻ പ്രവിശ്യയിലുള്ള എന്താ ഫു ലങ്ക നാഷണൽ പാർക്കിലെ നക കേവ് അഥവാ നഗ കേവ്, നക്കാന്നും നഗാന്നും പറയാം കേട്ടോ. അവിടുത്തെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കേവിനെ കുറിച്ച്, ഗുഹയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് കാടിനുള്ളിലൂടെ ഒരുപാട് കിലോമീറ്ററുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്ത് നടന്ന് ചെന്നെത്താൻ പറ്റുന്ന ഈ ഗുഹയിൽ ചെല്ലുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിയും ഒരു നിമിഷം അത്ഭുതത്തോടെ ഒന്ന് ഫ്രീസായി പോവും. കാരണം ഒരു ഭീമൻ പാമ്പ്, ഒരു വലിയ ഭീമൻ പാമ്പ് ചുരുണ്ടുകൂടി ശിലയായിട്ട് മാറിയതുപോലെ കിടക്കുന്ന ഒരു കൂറ്റൻ പാറക്കൂട്ടമാണ് നമ്മളവിടെ കാത്തിരിക്കുന്നത് കേട്ടോ. വെറും ഒരു പാമ്പിൻ്റെ രൂപം മാത്രമല്ല, അതിൻ്റെ ഈ തലഭാഗമില്ലേ, അതും പിന്നെ ഈ ചുരുണ്ട ശരീരവും സത്യം പറഞ്ഞാൽ അത്ഭുതം എന്ന് പറയട്ടെ. കാരണം ആ ശരീരത്തിലെ സ്കെയിൽസ് അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ എന്താ പറഞ്ഞ ആ ഒരു ശൽക്കങ്ങൾ അല്ലേ, അതുപോലെയുള്ള ഭാഗങ്ങൾ പോലും ആ പാറയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുള്ളതാണ്. 2020 മാത്രം പുറലോകം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഗുഹയാണ് ഇത്. ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ ഒരുപോലെ ആകർഷിക്കുന്ന ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. ഇനി ഇതിൻ്റെ പിന്നിലെ കഥകളിലേക്ക് വന്നാൽ രണ്ടു തരം വാദങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ഒന്ന്, അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളും ലെജൻഡുകളും അഥവാ ഐതിഹ്യങ്ങളുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു ഒരു ഭീമൻ പാമ്പ്, അതിനെന്തൊക്കെ ശക്തിയുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്, അവിടെയുള്ള ആൾക്കാർ പറയുന്ന കഥകളാണ്. ശാപം ലഭിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ കല്ലുപോലെയായിട്ട് മാറിയെന്നാണ് അവിടുത്തെ ഗ്രാമീണർ വിശ്വസിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക, വളരെ ഭക്തിയോടെയൊക്കെയാണ് അവർ ഈ സ്ഥലത്തെ കാണുന്നത്. പക്ഷേ മറുഭാഗത്ത് ജിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഭൗമശാസ്ത്രജ്ഞർ ഇതിന് പറയുന്നൊരു കാര്യം വെച്ചാൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വ്യക്തതയാണ്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് തുടരുന്ന ഈ ശക്തമായിട്ടുള്ള സൂര്യപ്രകാശം അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ടെമ്പറേച്ചർ, അതിൻ്റെ ആ ഒരു വേരിയേഷൻ, പിന്നെ കടുത്ത ചൂടും രാത്രിയിൽ തണുപ്പും അങ്ങനെയുള്ളൊരു വേരിയേഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒപ്പം മഴയും കാറ്റും കൊണ്ടുള്ള വാട്ടർ ഇറോഷൻ എല്ലാം ചേർന്ന് ഈ പാറയിൽ രൂപപ്പെട്ട വലിയ വിടവുകളാണ് പിന്നീട് കാലക്രമേണ അത് പാമ്പിൻ്റെ പൊതുവെയുള്ള രൂപത്തോടും അതിൻ്റെ ഒരു സ്കിന്നിനോടും ഘടനയോടും ഒക്കെ സാമ്യമുള്ളതായിട്ട് മാറിയെന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ, നമ്മളതിനെ പുച്ഛിച്ചില്ലെങ്കിലും അതിനെ അങ്ങോട്ട് മാനിക്കാം. നമുക്കത് തെറ്റാന്ന് പറഞ്ഞിട്ടോ സത്യമെന്ന് പറഞ്ഞിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല. പോവുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി കാണുക, ദാറ്റ്സ് ഓൾ അല്ലേ. ഇനി ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആ ഗുഹയ്ക്കുള്ളിൽ നേരിട്ട് ചെന്ന് ആ കൂറ്റൻ പാറയ്ക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും വലിയൊരു മിസ്റ്ററി നിറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു നിഗൂഢത നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഈ കഥകളും നിഗൂഢതകളും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ഇത്തരം അത്ഭുതങ്ങൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ആ കൂറ്റൻ പാറയുടെ അല്ലെങ്കിൽ ആ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ ഐ എം സോ ഹാപ്പി. കാരണം ഈ ഒരു മനോഹരമായ ട്രാവൽ മൂഡിൽ നമ്മുടെ ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെ തീർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും വിശേഷം ഞാൻ തിരികെ വരൂട്ടാ. അപ്പോൾ ഈ ഒരു ടൈം അത്യാവശ്യം നല്ല റഷുള്ള ടൈമാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ, കാരണം ഈ ടൈമിൽ തന്നെ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്നിനെ ഒരു രാത്രി 10 മണി 9 മണി വരെ ട്രാഫിക് ആയിരിക്കും. നിങ്ങൾ വളരെ സൂക്ഷിച്ച് വാഹനങ്ങൾ ഓടിക്കുക, കൃത്യമായ നിയമങ്ങൾ പാലിക്കുക. ഞാനിപ്പോൾ ഈ ട്രാഫിക്കിൽ പെട്ട് വരുന്ന ഒരാളായതുകൊണ്ട് എനിക്കെപ്പോഴും പറയാനുള്ളൊരു കാര്യം, മറ്റൊരു വാഹനത്തിന് മുന്നേ പോകാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇപ്പം എന്താ പറയുക, സിഗ്നലിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ അതിനും കയറി പോകാനൊരു സാവകാശം നമ്മൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. യോ, ഇത് പറയുന്നില്ല, ശരിയാവത്തില്ല, വേണ്ട, വിട്ടേക്കാം. കാരണം ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണേ, നമ്മൾ ഓരോരുത്തർ ഓരോ സാഹചര്യത്തിൽ ഓടുന്ന ആൾക്കാരാണ്, നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ വികാരത്തിന് നമ്മൾ മാന്യത കൊടുക്കുക എന്നുള്ളതാണ്, അവരവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ വലുത്. അതുകൊണ്ട് അനാവശ്യമായിട്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിവേ, എല്ലാവരും സൂക്ഷിച്ച് വാഹനം ഓടിക്കുക. എന്തെങ്കിലും നല്ല നല്ല പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരായിട്ടും കുടുംബമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു കിഡിൽ ആൻഡ് ഹാപ്പി വീക്കെൻഡ് നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിൽ നിന്ന് ഞാനും ടാറ്റാ ബൈ ബൈ പറയുന്നു. ഫ്രം ഇറ്റ് മോർണിംഗ് വിത്ത് നിത്യ. അടുത്ത മണിക്കൂറിൽ നല്ല കിഡിലൻ പാട്ടുകളായിട്ട് ഷീബ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജസ് അയക്കാനുള്ളവരെല്ലാം റെഡി ആയിക്കോ. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ, മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one NGCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: കേസ് ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും ജുമയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഈ ടൈമിൽ റോഡിൽ ഉണ്ടാവണം എന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം റോഡുകളിലൊക്കെ നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട്. ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഹാപ്പിനസ് സ്ട്രീറ്റ്, അൽവാസൽ അൽബദ സ്ട്രീറ്റ്, പിന്നെ ബിസിനസ് ബേ, അൽ ഹുദൈബ 21 സ്ട്രീറ്റ്, പോർട്ട് സെയ്ദ്, അൽ ഗർഹൂദ്, നാദ ഇവിടങ്ങളിലെല്ലാം ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ സബീൽ സെക്കൻഡ്, ഡൗൺ ടൗൺ ദുബായ്, സബീൽ ഫസ്റ്റ്, അൽ സൂഖ്, അൽ കബീർ, റാഷിദ് ഹോസ്പിറ്റൽ സ്ട്രീറ്റ്, മംസാർ, ആ ഒരു ഏരിയകളിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഒരു ലിസ്ണർ കൂടി മെസ്സേജ് അയച്ചിരുന്നു, നമ്മുടെ എമിറേറ്റ്സ് റോഡ് വഴി ടുവേർഡ് ഷാർജ പോകുന്ന റൂട്ടിൽ ഭയങ്കര ട്രാഫിക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി പോകുന്ന ഒരു എക്സ്ട്രാ ടൈം കരുതി മാത്രം ഇറങ്ങുക. അപ്പോൾ നിങ്ങളുടെ യാത്രക്കിടയിൽ ട്രാഫിക് അപ്ഡേറ്റ്സ് അറിയിക്കാൻ, അതുപോലെ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 0585829220 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. സേഫ് ഡ്രൈവ് ആൻഡ് ഹാപ്പി വീക്കെൻഡ്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ. നമ്പർ 1 NGCC TNC അപ്ലൈ.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
7: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
8: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും
7: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
9: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
10: ചേട്ടൻ ഗൂഗിൾ ചെയ്തോക്ക്.
11: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
12: യു ആർ

0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആറിൽ എക്സാലോജി കേസ്, പിണറായിക്കെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തിയാണ് നവനീതം പിള്ള. 1995 ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വെള്ളക്കാരില്ലാത്ത വനിതാ ജഡ്ജായി. 1999 മുതൽ 2003 വരെ റുവാണ്ടയ്ക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അവർ 2003 മുതൽ 2008 വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അപ്പീൽ ചേംബർ ജഡ്ജായും പ്രവർത്തിച്ചു. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആറിലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. സിഎംആറിൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. സിഎംആറിൽ എക്സാലോജി ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആറിൽ ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT ആന്റ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ

0: കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ സർക്കാരും സിപിഎമ്മും പ്രതിരോധത്തിൽ. ഇഡി കണ്ടെത്തിയ തെളിവുകളിൽ നേരിട്ട് കേസെടുത്താൽ വൻ ഡീൽ ആരോപണം കോൺഗ്രസിനെതിരെ വരും എന്ന വിലയിരുത്തൽ നിലവിലുണ്ട്. കൂടാതെ കർത്തയുടെ ഡയറിക്കുള്ളിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളുമുണ്ട്. അതുകൊണ്ടുതന്നെ ഡയറിക്കുറിപ്പ് വെച്ച് അഴിമതി കേസ് എടുക്കാനാകില്ലെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ടെന്ന് ഇഡി ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. സിഎംആറിൽ എക്സാലോജി കേസ് സർക്കാർ വിജിലൻസ് കേസെടുത്തേക്കും. ഡീൽ ആരോപണത്തെ നേരിടാനാണ് സർക്കാർ തീരുമാനം. ഇഡി ആവശ്യം അംഗീകരിച്ചത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയായി. കോടതി നിർദ്ദേശിച്ചതിനാൽ കേസെടുക്കുന്നു എന്ന വാദമാകും സർക്കാർ മുന്നോട്ട് വയ്ക്കുക. സിഎംആറിൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ സിപിഎം വാദങ്ങൾ പൊളിഞ്ഞെന്നും കെ എം ഷാജഹാൻ. ഷാജഹാന്റെ പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കേസിൽ എഫ്ഐആർ ഇടാനുള്ള കോടതി ഉത്തരവ് ഇന്നുണ്ടായത്. കോടതി ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽ നടൻ എംഎൽഎ. കേസിൽ തന്റെ ഹർജി തള്ളിയ അതേ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി താൻ കാണുകയാണെന്ന് കുഴൽ നടൻ. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഷോൺ ജോർജ്. നിയമപരമായും രാഷ്ട്രീയപരമായും സിപിഎം ഇതിനെ നേരിടുമെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. കോടതി എല്ലാം പരിശോധിക്കണം. ഷോൺ ജോർജ് പുറത്തുവിട്ട ലിസ്റ്റിൽ ബിജെപിയുടെ തലത്തൊട്ടപ്പന്മാരും ഉണ്ട്. അപ്പോൾ അതെല്ലാം കോടതി പരിശോധിക്കേണ്ടേയെന്നും ജോൺ ബ്രിട്ടാസ്. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വിക്ടറി കഴകത്തിനും പശ്ചിമബംഗാളിൽ ബിജെപിക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും ബിജെപി. തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും ടിവികെ. അണ്ണാ ഡിഎംകെയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട സിജെപി ഉയർത്തിയ ആരോപണം തള്ളി കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യുഡിഎഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും മന്ത്രിയുടെ ചോദ്യം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല. എസ്ഐആർ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എൽഡിഎഫ് തോൽവി എസ്ഐആർ അട്ടിമറിയുടെ ഫലം എന്നായിരുന്നു സിജെപിയുടെ ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽഡിഎഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഭരണമാറ്റത്തിന് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ്ഐആർ കാരണമായി എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മുതിർന്ന സിപിഎം നേതാവ് കെ കെ ശൈലജ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ പ്രതിഷേധം തുടരുന്നു. ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഇന്ത്യ സഖ്യം കൂടിക്കാഴ്ച നടത്തും. അനുമതി ലഭിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് എംപി പറയുന്നു. 10 പ്രതിപക്ഷ എംപിമാർക്കാണ് രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതെന്നാണ് വിവരം. രാത്രിയിലായിരിക്കും കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എംപിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നിർദ്ദേശം. കേന്ദ്രസേനയടക്കാണി നിർത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർമന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല. രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ജന്തർമന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും NSUA സിജെപിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് രാഠിയും സമരത്തിനെത്തും. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. അടുത്ത വാർത്ത 3 മണിക്ക്.
1: Was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, station clock ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0524224501.

0: ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹോം 92.2 FM ഇത് മലയാളി ഡായുടെ സമയമാണ്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇന്ന് ഷീബയാണ് ഉള്ളത്. അപ്പം പിന്നെ എന്നും ആരാണെന്ന് ഞാൻ തന്നെ. ഇന്ന് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, സ്പെഷ്യലായിട്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിപ്പുണ്ട് പാട്ട് പാടാനായിട്ടുള്ള രണ്ട് സുന്ദരികൾ. നേരത്തെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പാട്ട് പാടി തകർക്കണമെന്ന്. നമ്മുടെ വിധി അങ്ങനെ സമാധാനിക്കുക. ആ ആസിഫും പാടണമെന്നോ? ആസിഫ് ഇല്ല ഇല്ല, ഇപ്പം പാടണ്ട, ഇപ്പം പാടണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ആശംസകളൊക്കെ പറയാനുണ്ടാവും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട്. പിന്നെ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ചില സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കാറുണ്ട്. വീക്കെൻഡ് പ്ലാൻസ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ആർക്കൊക്കെയാണോ ആശംസകൾ അറിയിക്കേണ്ടത്, എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയിക്കാവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കാം 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് കേട്ടിട്ട് നമുക്ക് വേഗം തിരികെ എത്താം. അപ്പോഴേക്കും നോക്കാം ആരുടെയൊക്കെ മെസ്സേജ് ഒക്കെയാണ് വന്നിരിക്കുന്നതെന്ന്.
1: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங். സർക്കാരിനും സി പി എമ്മിനും തിരിച്ചടി. പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സി എം ആറിൽ എക്സോളജി കേസ് എസ് ഐ ടി റദ്ദാക്കി കോടതി. പിണറായിക്ക് കുരുക്കു മുറുകിയോ.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1 ൽ. കോൾ നൌ 054-224-5901.

0: മലയാളിയുടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഹോപ്പ് 92.2 FM-ലൂടെ എവന കഥയിൽ നിന്ന് വന്ന എന്നുള്ള പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് ജർമ്മനിയിൽ നിന്നൊരു സുഹൃത്താണ് മെസ്സേജ് അയച്ചത്. ഞാനിങ്ങനെ മെസ്സേജൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അയച്ചതാണ്, പക്ഷെ ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി കേട്ടോ. കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. ജർമ്മനിയിലുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങളുടെ പ്രത്യേക അന്വേഷണവും പറയണം. പിന്നെ ബത്ലഹേം കുടുംബ യൂണിറ്റിലെ എന്ന സിനിമ ഞാൻ 2 മണിക്കൂർ യാത്ര ചെയ്താണ് പോയി കണ്ടത്. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആശംസ എനിക്കല്ല, സിനിമ കൊള്ളാമെന്ന് സന്തോഷം ഹായ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ആശംസയാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷിബി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബെൻ അൽഫോൺസിൻ്റെ മെസ്സേജ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് ബെൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അഞ്ജന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ അഞ്ജനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ അഞ്ജന കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ആസിഫിനെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് എങ്ങനെയാണെന്നറിയോ, ഹാപ്പി ബർത്ത്ഡേ മച്ചാന്ന്. ആ ആ എന്തെങ്കിലും പറയാനുണ്ടോ ആസിഫിന്? ഞാനിപ്പോ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ആസിഫ് വരട്ടെ. ആഹാ, താങ്ക്സ് മച്ചിന്ന്. ആ വൈകിട്ടും ഒക്കെ മെസ്സേജ് അയക്കും കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് നേരിട്ട് തന്നെ നമ്മുടെ ആസിഫിന് മെസ്സേജ് അയക്കാവുന്നതാണ് അഞ്ജന. എന്തായാലും ബർത്ത്ഡേക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയോ വന്ന് പാടാന്നൊക്കെ പറഞ്ഞിരുന്നു. ഹലോ, ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞു. നമുക്ക് ബാബുരാജിന്റെ തലവേദന എടുക്കുന്നോ? ആണോ? ആ നിത്യയാണ് വാക്ക് പാലിക്കാതിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് എന്നോട് നേരത്തെ പറഞ്ഞതാണ് നമുക്ക് മലയാളി ഡയൽ വന്ന് പാട്ട് ചുമക്കണ്ട, കേക്കാം. ഓക്കെ, ബാബുരാജ്. അയ്യോ, ആ ബാബുരാജ് അവിടെ നിന്നും പോയി. ഇവിടുത്തെ ഓരോരോ തമാശകൾ, അതായത് നമ്മുടെ സംഗീത സംവിധായകൻ ബാബുരാജ്, MS ബാബുരാജ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് ഇന്ന് നമുക്ക് പറയാം പാടാം എന്നൊക്കെ പറഞ്ഞാണ് നിത്യ ഇരുന്നത്. അപ്പോഴാണ് നമ്മുടെ ആസിഫ് പറയുന്നത്, ബാബുരാജിൻ്റെ പാട്ടല്ലേ, നമുക്ക് ചെമ്പാവിൻ പുന്നിലിൽ നിന്നുള്ള പാട്ടിടാം സോൾട്ട് ആൻഡ് പെപ്പറിലേ എന്ന്. ഒരാൾ പാട്ടുക എന്താണ് അഭിനേതാവ് ബാബുരാജിനെ കുറിച്ച് പറയുന്നു, മറ്റൊരാൾ സംഗീത സംവിധായകൻ ബാബുരാജിനെ കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നല്ലേ. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയൻ മോഹനൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ, ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗണേഷിൻ്റെ മെസ്സേജ്, അയ്യോ ഇതാരാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്? ആസിഫോ? ഇദ്ദേഹത്തിൻ്റെ പേരും ആസിഫാണ്. അയ്യോ, ആസിഫുമാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇപ്പോൾ എൻ്റെ വീട് തിരുമലയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരുമല അല്ല, പൂജപ്പുര. ഷിബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹംസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, വിനീത് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കൂട്ടുകാരുടെ സഞ്ജുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ് ഹലോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഓരോരുത്തരുടെയും പാട്ടുകൾ ഞാനിങ്ങനെ പ്ലേ ചെയ്യും. അടുത്ത് വരാൻ പോകുന്നത് അജിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടാണ്, തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, കേൾക്കാം നമുക്ക്.
1: Business license, a complete business ecosystem to start, operate and scale in the UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 65 അൽമറേബ്യ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ഡി 79 ഖാലിദ് ബിൻ അൽവലീദ് സ്ട്രീറ്റ് ഇൻ മൻകൂൾ ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം മുഹൈസന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ ഇ 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC, TNC apply.

0: Home 92.2 FM. Home is a feeling.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
5: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
6: സർക്കാരിനും CPM-നും തിരിച്ചടി. പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. CMR എക്സോളജി കേസ് SIT റദ്ദാക്കി കോടതി. പിണറായിക്ക് കുരുക്കു മുറുകിയ.
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

കയ്യത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് മനോജാണ് മെസ്സേജ് അയച്ചിരുന്നത്. മലയാളിയുടെ ആ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് നമ്മളിങ്ങനെ കുട്ടിക്കാലത്തെ കിട്ടുന്ന മിഠായികളെക്കുറിച്ചും ഓരോരോ കുസൃതി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ നിന്ന് മായില്ല. ഈ ഒരു സമയമാകുമ്പോൾ അറിയാതെ റേഡിയോ ഓണാവും ശിവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടിനോട് ചോദിച്ചിരിക്കുന്നത് ഷിജിത്താണ്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷിജിത്ത് RDX പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് പ്ലേ ചെയ്യാം. നമ്മുടെ ഷഹീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മെഹബൂബ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണെന്ന്, തമിഴ് പാട്ട് മെഹബൂബയുടെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നള്ളിയമ്മ അമ്മ ബാംഗ്ലൂരിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കല്യാണ തേന്നിലായാണ് കേൾപ്പിച്ചത്. പിന്നെ നമ്മുടെ കുട്ടി ഷാദയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട്. ഗണേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ജയൻ ഷിബി ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അഞ്ജനയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. സുഖാണോ എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ. നിർമ്മലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സാരമില്ല കേട്ടോ. എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചിട്ട് അബ്ദുൽ അസീസിൻ്റെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

ഇനിയുണ്ട് കുറെ കുറെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് സന്ദേശങ്ങളും പറയാനുണ്ട്. അപ്പൊ അതൊക്കെ അടുത്ത മണിക്കൂറിൽ കൂടുതലായിട്ട് പറയാം. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM-ൽ മലയാളി ഡാ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സമാധാന നൊബേൽ ഇന്ത്യൻ വംശജ നവനീതം പിള്ളിക്ക് സിഎംആറിൽ എക്സാലോജി കേസ്. പിണറായിക്കെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആറിലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. സിഎംആറിൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. സിഎംആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആറിൽ ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിഎംആറിൽ എക്സാലോജി കേസ്, സർക്കാർ വിജിലൻസ് കേസെടുത്തേക്കും. ഡീൽ ആരോപണത്തെ നേരിടാനാണ് സർക്കാർ തീരുമാനം. ED ആവശ്യം അംഗീകരിച്ചത് CPM വലിയ തിരിച്ചടിയായി. കോടതി നിർദ്ദേശിച്ചതിനാൽ കേസെടുക്കുന്നു എന്ന വാദമാകും സർക്കാർ മുന്നോട്ട് വയ്ക്കുക. സിഎംആറിൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ CPM വാദങ്ങൾ പൊളിഞ്ഞെന്നും KM ഷാജഹാൻ. ഷാജഹാന്റെ പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കേസിൽ FIR ഇടാനുള്ള കോടതി ഉത്തരവ് ഇന്നുണ്ടായത്. കോടതി ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽ നടൻ MLA. കേസിൽ തന്റെ ഹർജി തള്ളിയ അതേ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി താൻ കാണുകയാണെന്ന് കുഴൽ നടൻ. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഷോൺ ജോർജ്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തിയാണ് നവനീതം പിള്ള. 1995 ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വെള്ളക്കാരില്ലാത്ത വനിതാ ജഡ്ജായി. 1999 മുതൽ 2003 വരെ റുവാണ്ടയ്ക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അവർ 2003 മുതൽ 2008 വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അപ്പീൽ ചേംബർ ജഡ്ജായും പ്രവർത്തിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വിക്ടറി കഴകത്തിനും പശ്ചിമബംഗാളിൽ BJPക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും BJP, തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും

0: ഡിവികെ. അണ്ണാ ഡി എം കെയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട സി ജെ പി ഉയർത്തിയ ആരോപണം തള്ളി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യു ഡി എഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും മന്ത്രിയുടെ ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല, എസ് ഐ ആർ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എൽ ഡി എഫ് തോൽവി എസ് ഐ ആർ അട്ടിമറിയുടെ ഫലം എന്നായിരുന്നു സി ജെ പിയുടെ ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അനധികൃതമായി വോട്ട് ചേർക്കാനും യു ഡി എഫ് എസ് ഐ ആറിനെ ഉപയോഗിച്ചു. എന്നാൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ജാഗ്രത കാട്ടിയതിനാൽ വലിയ അട്ടിമറി നടന്നിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഭരണമാറ്റത്തിന് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ് ഐ ആർ കാരണമായി എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മുതിർന്ന സി പി എം നേതാവ് കെ കെ ശൈലജ. സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളി സി പി ഐ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ യോഗത്തിനില്ലെന്ന് സി പി ഐ. മറുപടി രേഖാമൂലം അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ പ്രതിഷേധം തുടരുന്നു. ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഇന്ത്യ സഖ്യം കൂടിക്കാഴ്ച നടത്തും. അനുമതി ലഭിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി പറയുന്നു. 10 പ്രതിപക്ഷ എം പിമാർക്കാണ് രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതെന്നാണ് വിവരം. രാത്രിയിലായിരിക്കും കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എം പിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നിർദ്ദേശം. കേന്ദ്രസേനയടക്കം നിരത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർ മന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല, രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല, എന്തുതന്നെ സംഭവിച്ചാലും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും എൻ എസ് യു എയും സി ജെ പിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് റാഠിയും സമരത്തിനെത്തും. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദ ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
2: വെതർ അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്, നമ്പർ 1 ഓട്ടോ എ സി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
3: ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
2: വെതർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യു എ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: ഞാനീ പാട്ടിൽ ലയിച്ച് അങ്ങിരുന്നു പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്, അഭിലാഷം എന്ന ചിത്രത്തിലെ പാട്ട്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ദ ഹോം എടാ, നമ്മുടെ വീടെടാ ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീബയാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും എന്തുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. വിനീത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. ബെൻ അൽഫോൻസ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. പിന്നെ ഇസ്മായിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗണേഷ് ഇത് നമ്മുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. അനോഫിയയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹലോ പറഞ്ഞിട്ടുണ്ട്. നവാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. റിജു ദുബായിൽ നിന്നും ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് റിജു, റിജുവിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം. കാരണം ഇനിയിപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിലേക്കാണ്. ധൂമകേതുവിലെ പാട്ടാണ് ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്, കേട്ടിട്ട് വരാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: സർക്കാരിനും സി പി എമ്മിനും തിരിച്ചടി. പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സി എം ആർ എക്സോളജി കേസ് SIT റദ്ദാക്കി കോടതി. പിണറായിക്ക് കുരുക്കുമുറുകിയോ.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
4: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1 ൽ. കോൾ നൌ 0542245901.

0: ശ്യാമാണ് ഈ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ വൈഫ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞത്. നല്ലൊരു പാട്ടാണ്, എനിക്കും ഇഷ്ടമാണ്. സാഹസം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഹായ് ശ്യാം, താങ്കളുടെ വൈഫ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ട് ഇങ്ങനെ യാത്രയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന്. ഹോം 92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിയുടെ ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത്. പിന്നെ നമ്മുടെ ഇസ്മായിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ജയിലറിന്റെ കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ, മൂവി ടിക്കറ്റ് ഇല്ലേ ഷീബ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂവി ടിക്കറ്റ് ഉണ്ട്, എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ജയിലർ മൂവി അടുത്ത ആഴ്ചയല്ലേ റിലീസ്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് തരാം കേട്ടോ. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ടിക്കറ്റ്, ഷുവറായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ മനോജ് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനോജിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം, കുറച്ചൊന്ന് കാത്തിരുന്നാൽ മതി. ഇനി കുറച്ച് സമയം കൂടെയാണ് നമുക്കുള്ളത് മലയാളിയുടെക്ക്. ഇനിയിപ്പോൾ മെസ്സേജ് അയക്കണ്ട, സാധാരണ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളാം. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലും ഈ മണിക്കൂറിലും ഇത്രയും സമയത്ത് വന്ന പാട്ട് ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ സത്യത്തിൽ ഇനി ഒരുപാട് പേര് പാട്ട് വെച്ചാൽ എനിക്ക് അത് പ്ലേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ പേരൊക്കെ ചേർത്തുകൊണ്ട്, അതൊക്കെ ഞാൻ ഷുവറായിട്ട് പറയാം കേട്ടോ. നിങ്ങളുടെ പേരൊക്കെ പറയാം. ബിനു നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീക്കെൻഡ് ആശംസകൾ ഷീബ, രണ്ടു ദിവസം മിസ് ചെയ്യും. ഓഹോ, നൗഫലാണ് പറഞ്ഞിരിക്കുന്നത്, അത് ശരി, കുഴപ്പമില്ല. നമുക്ക് തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് വീണ്ടും സംസാരിക്കാമല്ലോ കേട്ടോ.
1: ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 92.2 FM. Home is a feeling. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: സർക്കാരിനും സി പി എമ്മിനും തിരിച്ചടി. പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സി എം ആർ എക്സോളജി കേസ് എസ് ഐ ടി റദ്ദാക്കി കോടതി. പിണറായിക്ക് കുരുക്കുമുറുകിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ല.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

മനോജാണ് ഇന്ന് നമ്മുടെ മലയാളി ഡായിലൂടെ കാതോട് കാതോറും കേൾക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചത്. അപ്പോൾ മനോജിന് വേണ്ടിയിട്ട് ഈ പാട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഷീബ, നമ്മുടെ ഫ്രൈഡേ ആയക എന്നുള്ള പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവർക്കും വീക്കെൻഡ് ആശംസകളും പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഭ്രാന്തായാൽ എന്ത് സുഖം, ആ പാട്ടാണ് പാടിയിരിക്കുന്നത്. ഞാൻ കേട്ടു കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ വീക്കെൻഡിൽ എന്തെങ്കിലും ഓണം ഉണ്ടോ ഷീബ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിർമ്മൽ. ഈ വീക്കെൻഡിൽ ഓണമൊക്കെ ഒരുപാട് സ്ഥലത്ത് ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ ഞാനെങ്ങും പോകുന്നില്ല. വീട്ടിലിരുന്ന് ഇത്തവണ ഓണം, ഈ വീക്കെൻഡിൽ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുഹമ്മദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുജിൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല പാട്ട് എനിക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരില്ല. അഭിജിത്തിൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് അഭിജിത്ത്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അപ്ന ഫ്രൈഡേ ആയക കേൾക്കാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സർക്കാരിനും സി പി എമ്മിനും തിരിച്ചടി. പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സി എം ആറിൽ എക്സോളജി കേസ് എസ് ഐ ടി റദ്ദാക്കി കോടതി. പിണറായിക്ക് കുരുക്കു മുറുകിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളിടാ
1: ബ്രോട്ട് ടു യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1 ൽ. കോൾ നൌ 0542245901.

വരുമ്പോ നമ്മുടെ മലയാളിയുടെ സമയം ഇവിടെ കഴിയാറായിരിക്കാണ്. ഇനി ഒരു പാട്ട്, സർവം മായയിലെ പാട്ട്, മായാജാലമേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്ഷമിച്ചേക്കണം. എന്തായാലും ഇനി വരുന്ന പാട്ടുകൾ എല്ലാവർക്കും കൂടെ വേണ്ടി സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ നേരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സമാധാന നൊബേൽ ഇന്ത്യൻ വംശജ നവനീതം പിള്ളിക്ക് സി എം ആറിൽ എക്സാലോജി കേസ്. പിണറായിക്കെതിരെ കേസെടുക്കണമെന്ന ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. CMRലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. CMRൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. CMRൽ എക്സാലോജിക്ക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGPക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന CMRൽ ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. CMRൽ എക്സാലോജി കേസ് സർക്കാർ വിജിലൻസ് കേസെടുത്തേക്കും. ഡീൽ ആരോപണത്തെ നേരിടാനാണ് സർക്കാർ തീരുമാനം. ED ആവശ്യം അംഗീകരിച്ചത് CPMന് വലിയ തിരിച്ചടിയായി. കോടതി നിർദ്ദേശിച്ചതിനാൽ കേസെടുക്കുന്നു എന്ന വാദമാകും സർക്കാർ മുന്നോട്ട് വയ്ക്കുക. CMRൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ CPM വാദങ്ങൾ പൊളിഞ്ഞെന്നും KM ഷാജഹാൻ. ഷാജഹാന്റെ പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കേസിൽ FIR ഇടാനുള്ള കോടതി ഉത്തരവ് ഇന്നുണ്ടായത്. കോടതി ഉത്തരവ് നിറഞ്ഞ

0: ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കേസിൽ തന്റെ ഹർജി തള്ളിയ അതേ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി താൻ കാണുകയാണെന്ന് കുഴൽനാടൻ. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഷോൺ ജോർജ്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തിയാണ് നവനീതം പിള്ള. 1995 ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വെള്ളക്കാരല്ലാത്ത വനിതാ ജഡ്ജായി. 1999 മുതൽ 2003 വരെ റുവാണ്ടയ്ക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അവർ 2003 മുതൽ 2008 വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അപ്പീൽ ചേംബർ ജഡ്ജായും പ്രവർത്തിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്ടി കഴകത്തിനും പശ്ചിമബംഗാളിൽ ബിജെപിക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും ബിജെപി, തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും ടിവികെ. അണ്ണാ ഡിഎംകെയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട സിജെപി ഉയർത്തിയ ആരോപണം തള്ളി കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യുഡിഎഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും മന്ത്രിയുടെ ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല, എസ്ഐആർ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എൽഡിഎഫ് തോൽവി എസ്ഐആർ അട്ടിമറിയുടെ ഫലം എന്നായിരുന്നു സിജെപിയുടെ ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽഡിഎഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അനധികൃതമായി വോട്ട് ചെറുക്കാനും യുഡിഎഫ് എസ്ഐആറിനെ ഉപയോഗിച്ചു. എന്നാൽ അന്നത്തെ എൽഡിഎഫ് സർക്കാർ ജാഗ്രത കാട്ടിയതിനാൽ വലിയ അട്ടിമറി നടന്നിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഭരണമാറ്റത്തിന് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ്ഐആർ കാരണമായി എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മുതിർന്ന സിപിഎം നേതാവ് കെ കെ ശൈലജ. സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളി സിപിഐ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമില്ലാതെ യോഗത്തിനില്ലെന്ന് സിപിഐ. മറുപടി രേഖാമൂലം അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ പ്രതിഷേധം തുടരുന്നു. ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഇന്ത്യ സഖ്യം കൂടിക്കാഴ്ച നടത്തും. അനുമതി ലഭിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് എംപി പറയുന്നു. 10 പ്രതിപക്ഷ എംപിമാർക്കാണ് രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതെന്നാണ് വിവരം. രാത്രിയിലായിരിക്കും കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എംപിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നിർദ്ദേശം. കേന്ദ്രസേനയടക്കാണി നിർത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർ മന്ദർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല, രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും എൻഎസ്യുവയും സിജെപിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് രാഠിയും സമരത്തിനെത്തും. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു.
1: Was brought to you by Dunlaw Group of Companies since 1982. You are listening.

0: ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിപ്പോഴാ ഒരു പ്രശ്നം.
1: എന്ത് പ്രശ്നം?
0: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറെന്തിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
2: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
0: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
2: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമ്മുൽ കൈൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
3: ഉമ്മുൽ കൈൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് UAQFTC.com.
4: You are listening to Home 92.2 FM. Home is a feeling.
5: Let's talk with Mini Padma.
6: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ രസകരമായി എന്ന് പറയാൻ പറ്റില്ല, കാരണം വളരെ ഉദ്വേഗവിരുദ്ധമായിട്ട് നമ്മൾ കുറേ ദിവസമായിട്ട് ഈ ഒരു വിധി എന്തായിരിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വിധി വന്നിരിക്കുകയാണ്. സർക്കാരിന് CPMന് ഒരുപോലെ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന വിധിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. SIT നേരത്തെ രൂപീകരിച്ചത് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. CMR ലെക്സാലോജിക്ക് പിണറായി വിജയനെ കുരുക്ക് മുറുകിയോ ഈ വിഷയത്തിൽ സർക്കാരിനും തിരിച്ചടിയോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-922-0. ആദ്യത്തെ കോളിന് എടുത്താലോ. നമസ്കാരം. വെരി ഗുഡ് ഈവനിങ് സജി, സുഖമായിരിക്കുന്നോ? ഇന്നിവിടെ ഒരു മെസ്സേജ് വന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി, കാരണം ക്ലിയർ ഇല്ലല്ലോ, പോയല്ലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ്. പക്ഷെ കേൾക്കാം അല്ലേ, നന്നായിട്ട് പറയൂ. ഈ കേസില് ഇപ്പൊ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇത് സർക്കാരിനും കൂടി ഒരു തിരിച്ചടിയല്ലേ, കാരണം ഹൈക്കോടതി SIT റദ്ദാക്കി ഇരിക്കുകയാണ് അല്ലേ?
7: തീർച്ചയായിട്ടും. ഞാൻ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, രാജാവ് നഗ്നനാണെന്ന് പറയാൻ നട്ടല്ലുള്ള ഒരു CPM നേതാവും കാണുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാനിപ്പോ സഖാവ് VS അച്യുതാനന്ദന്റെ ഒരു ശൂന്യത മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. 100% ഉറപ്പാണ്
6: അത് പറയുന്നത്. ഷോൺ ജോർജ് ആണ്, BJP നേതാവാണ് അല്ലേ?
7: അതെ,
6: ഇന്നൊരു കോൺഗ്രസ് നേതാവ് പോലും അത് പറയാൻ മുന്നിലില്ല, അതാണ് വാസ്തവം.
7: ആദ്യം പറയുന്നത് VS അച്യുതാനന്ദൻ.
6: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.
7: അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ച ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം അഴിമതി കറപുരളാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കും, മറ്റുള്ള ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത ആ പാർട്ടിയിലുണ്ട് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാം, ഞാൻ പറയുകയാണ്. പിന്നെ ഈ കോടതി വിധി CPMനും പിണറായിക്കും കുടുംബത്തിനും മാത്രമല്ല, ഇത് ആഭ്യന്തര വകുപ്പിനും UDF സർക്കാരിനും ഏറ്റ കനത്ത തിരിച്ചടിയാണ്. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അല്ലൊരു ഡീലാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, ഉറക്കം തൂങ്ങികളായ കുറച്ച് SIT രൂപീകരിച്ച് ഇതിങ്ങനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നാണ് രമേശ് ചെന്നിത്തല വിചാരിച്ചത്. അതിനെയാണ് ഒറ്റയടിക്ക് പൊളിച്ചടിക്കിയത് ഹൈക്കോടതി. ഹൈക്കോടതി വിധി മൂലം ഇപ്പൊ എന്താണ് വന്നിരിക്കുന്നത്? SIT തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്
6: ശരിക്കും
7: പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത നടപടി എന്ന് പറയുന്നത് ഞാൻ എനിക്കറിയില്ല, അത് എന്റെ തെറ്റാണെങ്കിൽ പറയണം. കാരണം വിജിലൻസും ആന്റി കറപ്ഷനും ഉറപ്പായിട്ടും
6: വിജിലൻസ് അന്വേഷണത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. കാരണം ഇനി സർക്കാരിന് വേണമെങ്കിൽ മുന്നോട്ട് വയ്ക്കാം. നോക്ക്, കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്വേഷണത്തിന് മുന്നിട്ടിറങ്ങാതെ വയ്യ എന്ന ഒരു ഓപ്ഷൻ അവർക്കുണ്ട്.
7: അതെ, അപ്പൊ രമേശ് ഇവർക്ക് ഇപ്പൊ ബാലൻസ് കെ നായർ എന്ന് പറയുന്നല്ലോ, അതായത് ഇപ്പൊ കളിക്കാം. അപ്പൊ ഈ വിജിലൻസ് ചോദ്യം ചെയ്യുമ്പോ ഈ വിജിലൻസ് ആന്റി കറപ്ഷൻ ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഈ പിണറായി വിജയൻ ഹാജരാകണം, ഹാജരാകേണ്ടി വരും. വീണ വിജയൻ ഹാജരാകേണ്ടി വരും. മുഹമ്മദ് റിയാസ് ഹാജരാകേണ്ടി വരും. ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് കിടക്കുകയാണ്. അതായത് 1.72 crore കഴിഞ്ഞ 2017 മുതൽ 2020 CMR നിന്ന് ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ സാധാരണ ഇപ്പൊ മറ്റേ അത് ക്യാഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ആരും അറിയില്ല, പക്ഷെ ഇത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. അവിടെ CMR ഓഡിറ്റ് നടന്നപ്പോഴാണല്ലോ ഇത് പുറത്തു വന്നത്. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങിയതിന് അവര് GST അടച്ചു. അവിടെയാണ് കൂടുതൽ ഇവര് കുരുക്ക്.
6: പക്ഷെ സജി, അതിലും വലിയ കുരുക്കായിട്ട് വരുന്നത് കോടതിയുടെ ഒരു പരാമർശം, അല്ലെങ്കിൽ ED റിപ്പോർട്ടിൽ പറയുന്നത് പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലിപ്പണമെന്ന് ED റിപ്പോർട്ട്. അതാണിപ്പോ സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന പ്രതി ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
7: തീർച്ചയായിട്ടും. അത് മാത്രമല്ല മിന്നി പത്മ, നോക്കൂ, ED പറയുന്നത്, കാരണം ED ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ED കത്ത് ഇവർക്ക് കൈമാറിയത്?
6: അതെ, ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്
7: കൈമാറിയത്. എന്തുകൊണ്ടാണ് ED പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് മാത്രമേ അവർക്ക് അന്വേഷിക്കാനുള്ള?
6: തീർച്ചയായിട്ടും PML കേസ്. അതെ,
7: കാരണം ഈ കറപ്ഷൻ, വഞ്ചന, ഗൂഢാലോചന ഇതൊക്കെ അന്വേഷിക്കേണ്ടത് കേരള പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളാണ്. അതുകൊണ്ടാണ് ഇ ഡി ഒരു കത്ത് കൊടുത്തത്. ഇ ഡി കത്ത് കൊടുത്തിട്ട് പോലും എന്ത് ചെയ്തെന്ന്
6: പറഞ്ഞാൽ
7: നിയമോപദേശത്തിന് വിട്ടു. അഡ്വക്കേറ്റ് ജനറല് അവരുടെ നിയമോപദേശം വരട്ടെ വന്ന് കുറച്ചു ദിവസം നീട്ടി വെച്ചു.
6: അല്ല, സ്വാഭാവികമായിട്ടും അവരങ്ങനെ നീട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ശശിധരൻ കർത്തയുടെ ഡയറിക്കുള്ളിൽ എന്തൊക്കെയാണുള്ളത്?
7: നിയമോപദേശം വന്നിട്ട് എന്നിട്ട് വീണ്ടും ഒരു എസ്റ്റേറ്റ് അന്വേഷണത്തിന്റെ പുറത്തൊരു വേറൊരു അന്വേഷണം. ഇതൊക്കെ എന്താ പറഞ്ഞ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഒരു സംഭവമാണെന്ന് നമുക്ക് ഒരു കുറച്ചൊരു സെൻസുള്ള ഒരു കാലം ആലോചിച്ചു കഴിഞ്ഞാൽ.
6: പക്ഷേ ഇന്ന് ജോൺ റിട്ടാസ് പറഞ്ഞ നോക്കൂ, ആ ഡയറിക്കകത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ട്, ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാർ വരെ ഉണ്ട്. അപ്പൊ അതെന്തേ കാണാത്തതെന്നാണ്?
7: ഞാൻ പറയട്ടെ, ഒരു ഡയറിയിൽ കുറെ ആൾക്കാരുടെ പേര് എഴുതി വെച്ചു പറഞ്ഞിട്ട് അത്
6: അവരൊക്കെ കുറ്റക്കാരാവുമോ? അതെ,
7: ഒരിക്കലും. കാരണം അതെ, ഡൽഹിയിൽ ഇതുപോലെ രണ്ട് കോൺഗ്രസ് നേതാവിനെതിരെ ഇതുപോലുള്ള ഒരു അന്വേഷണം വന്നപ്പോ കോടതി എടുത്തിട്ട് വലിച്ചു പറഞ്ഞു, എന്നിട്ട് ഈ പരാതി നൽകിയതിന് എതിരെ ഫൈനടിച്ചു. കാരണം ഒരു ഡയറിയിൽ ആർക്ക് വേണമെങ്കിലും പേര് എഴുതാം.
6: മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് സംഭാവന ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്നതും ഇല്ലാത്ത ഒരു സേവനത്തിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത പണം കൊടുക്കുന്നതും കണക്കിൽപ്പെടാത്ത പണം കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്.
7: തീർച്ചയായിട്ടും. ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെൽ അണ്ടർസ്റ്റുഡ് ആണ്. പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള കൈയുണ്ട്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയനും വീണ വിജയനും അതുപോലെ മുഹമ്മദ് റിയാസൊക്കെ ഒരു പുരക്കീഴിൽ താമസിക്കുന്നവരാണ്. ഇവരിതൊന്നും ഡിസ്കസ് ചെയ്യില്ല എന്നാണോ കരുതിയിരിക്കുന്നത്? ഇത്രയും എമൗണ്ട് വീണയുടെ അക്കൗണ്ടിലും വീണയുടെ എക്സോളോജിക്കിന്റെ കമ്പനി അക്കൗണ്ടിലും വരുമ്പോ വീണയ്ക്ക് എന്താ അറിയില്ല? ഇതൊക്കെ ഇത് നിയമവിരുദ്ധമായിട്ടാണ് നമുക്ക് ഈ പണം വരുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ എന്ത് ഉപദേശമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക?
6: എന്തായാലും വരട്ടെ, ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു സജി. അതുപോലെ ഇനി വിജിലൻസ് അന്വേഷണം, കറപ്ഷൻ വിഭാഗം ഒക്കെ കൂടി അതിൽ അന്വേഷണം നടത്തട്ടെ. തീർച്ചയായിട്ടും പ്രതി സ്ഥാനത്ത് ചേർക്കപ്പെടേണ്ടതാണെങ്കിൽ പ്രതി ചേർക്കപ്പെടട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് CPM പറയുന്നുണ്ട്. സന്തോഷം സജി വിളിച്ചതിൽ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാം. ആരാണ്?
1: നമസ്കാരം മിനി പത്മ, ഗുഡ് ഈവനിംഗ്.
6: വെരി ഗുഡ് ഈവനിംഗ്. പറയൂ.
1: ഇത് പണ്ട് ഒരു സിനിമയിൽ പറയുന്ന പോലെ
6: എന്താണ്,
1: എന്നെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ നന്നായിക്കോളെന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഫോൺ.
6: അത് ശരി, ഇപ്പൊ നന്നായില്ലേ? ഇതുവരെ വളരെ ശരിയല്ലേ കിട്ടുണിയേട്ടാന്ന് പറഞ്ഞ പോലെ വളരെ വളരെ
1: ശരിയായിട്ടുണ്ട്. നമുക്ക് ഇത് സംസാരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് പിണറായി വിജയനെ പറ്റി പറയാൻ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം, ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് അറിയണമെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ഒരു റീസെന്റ് ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബിൽ, അതെല്ലാരും ഒന്ന് എടുത്ത് കാണും.
6: ഞാൻ കണ്ടിരുന്നു, ശരിയാണ്, കാണേണ്ട ഇന്റർവ്യൂ.
1: അതിനകത്ത് ഈ പറഞ്ഞ പിണറായി വിജയനും വീണ വിജയനും മുഹമ്മദ് റിയാസും അല്ലാതെ പല കേസുകളിലും പല ഘട്ടങ്ങളിലും ഉയർന്നു വന്ന പിണറായി വിജയന്റെ മകനെ പറ്റിയും പറയുന്നുണ്ട്.
6: ഇതുവരെ ചിത്രത്തിൽ ഇല്ലാത്തൊരു പേര്
1: പറയുന്നില്ല. ഈ പുറകില് നടക്കുന്ന ആളുകള് ഷോൺ ജോർജ് അടക്കം, മാത്യു വീണാട് അടക്കം, സ്വപ്ന ജോർജിന്റെ സ്വപ്ന സുരേഷിന്റെ വക്കീലുമാരടക്കം, അങ്ങനെ പലരും അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ED നോട്ടീസ് വരെ വന്നെന്ന് പറയുന്നു. നമ്മൾ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ പറയുകയാണെങ്കിൽ പിണറായി വിജയനും ആ ടീമും എല്ലാരും സേഫാണ്. കാരണം എന്താ അറിയോ, ഇവര് കണക്കിപ്പെടാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു 1% പോലും പുറത്തു വന്നിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മളടക്കമുള്ള നമ്മൾ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്നവരാ നോക്കുക.
6: പക്ഷെ എന്തർത്ഥത്തിലായിരിക്കും പിണറായി വിജയനും കുടുംബവും അല്ലെങ്കിൽ മകൾ വീണയും മുഹമ്മദ് റിയാസും ഒക്കെ സേഫ് ആയിരിക്കും എന്ന് പറയാൻ കാരണം എന്താ? ശശിധരൻ കർത്തയുടെ ആ ഡയറിക്കുള്ളിൽ മറ്റു പേരുകൾ ഉള്ളതുകൊണ്ടാണോ?
1: അല്ല, സേഫ് ആയിരിക്കും എന്ന് പറയാൻ കാര്യം എന്താ അറിയോ, ഒരു 25,000 കോടി കട്ടയാള് 1 കോടിയുടെ കേസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അയാൾ സേഫാ. ബാക്കി 24,900 കോടിയോളം അയാൾ സേഫല്ലേ?
6: ഉറപ്പായിട്ടും.
1: അപ്പം ഭൂരിഭാഗം കേസുകളും പുറത്ത് വന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചത് ഇതെന്ത്, ഇതൊരു പെറ്റി കേസ് മാത്രമാണ്. അതാണ് യാഥാർത്ഥ്യം. കണക്കിൽപ്പെടാത്തതും ഡിജിറ്റൽ തെളിവോട് ഇല്ലാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് പല രാജ്യങ്ങളിലായിട്ട്, വിദേശങ്ങളില് എന്നാണ് പറയപ്പെടുന്നത്.
6: പക്ഷേ ഇത് നമുക്ക് ഈ കേസിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ, ഇപ്പോ ഈ ഒരു കേസിൽ ED ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടും അത് DGP കൊടുത്തിട്ടും ഇത്രയും വൈകി അന്വേഷണം വരുന്നില്ല. ഇപ്പൊ ആ SIT തന്നെ വെച്ചു, ആ SIT റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ സർക്കാർ, സാധാരണഗതിയിൽ നമ്മളൊന്ന് ആലോചിക്കൂ, ഇടതുപക്ഷം വലതുപക്ഷവും മാറി മാറി കേരളത്തിൽ ഭരിക്കുന്ന ഒരു സമയത്ത് മറ്റേ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കാൻ കിട്ടുന്ന ഒരു വലിയ കേസ് ഇത്രയധികം ലാഘവത്തോടെ ഒരു ഭരണകക്ഷി കൈകാര്യം ചെയ്യൂ?
1: അല്ല, ഇതിനകത്ത് ഇപ്പൊ ഈ രാഷ്ട്രീയ ചർച്ചകളിൽ തർക്കിക്കാൻ വരുന്നവര് പറയും CPM BJP ആണ് കൂട്ടുകെട്ട്,
6: CPM
1: കോൺഗ്രസും ആണ് കൂട്ടുകെട്ട്, BJP ആണ് ഒറ്റയ്ക്ക്. ഇങ്ങനെ പലരും പല ആരോപണങ്ങളും പറയും. ഇത് സത്യാവസ്ഥ നാട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന എങ്ങനെയാ അറിയോ, ചിലപ്പോ ഒരു ജില്ലയിൽ CPM BJP ആയിരിക്കും, വേറൊരു ജില്ലയിൽ CPM കോൺഗ്രസ് ആയിരിക്കും.
6: ഈ അടവ് നയം എന്നൊക്കെ പറയുന്ന പോലെ അതത് സ്ഥലങ്ങളിൽ അനുസരിച്ച് മാറും അല്ലേ?
1: അതേപോലെ തന്നെയാണ് വിഷയങ്ങളും. ഈ ഈ സ്ഥലം അനുസരിച്ച് ഇതിന് കൂട്ടുകെട്ട് മാറുന്ന പോലെ ഓരോ വിഷയങ്ങളിലും കൂട്ടുകെട്ടുകൾ മാറും. ചിലപ്പോ ഒരേ തരം കേസുകൾ രണ്ട് സ്ഥലത്ത് നടക്കുന്നത് രണ്ട് ടീമുകളായിരിക്കും കൂട്ടുകെട്ട്. മറ്റേ സുരേന്ദ്രന്റെ കുഴപ്പണ കേസില് അല്ലെങ്കിൽ കരിവന്നൂർ ബാങ്കിന്റെ കേസില് രണ്ട് ടീമുകളാണ് കൂട്ടെങ്കിലും വേറൊരു കേസിൽ വേറെ ടീമുകളാണ്. അത് പോലീസിന്റെ ഉള്ളിലുണ്ട്. ഇത് സബ് ഡിവൈഡഡ് ആയിട്ട് ഡിവൈഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഇത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് രാഷ്ട്രീയം പോകുന്നത്. ഇത് ആരാണ് ഏതാണ് ആര് ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നു ആരെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്കിത് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ എത്ര ചർച്ച ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
6: സന്തോഷം, ഇതിന് എനിക്ക് ഇവിടെ വന്ന ഒരു മെസ്സേജ് ഞാനിങ്ങനെ വായിക്കായിരുന്നു. ഐ തിങ്ക് മിനി പത്മ ഹാപ്പി, ഐ ക്യാൻ ഫീൽ ഫ്രം ഹെർ ടോക്ക് എന്ന് പറഞ്ഞിട്ട്. എനിക്കെന്താണ് സന്തോഷം ഈ ഒരു വിഷയത്തിൽ, ഏത് വിഷയം എടുക്കുമ്പോൾ എന്താണ് സഖാക്കൾക്കെതിരായിട്ടുള്ള വിഷയം എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷവും കോൺഗ്രസ്സുകാർക്ക് ഉള്ള വിഷയം എടുക്കുമ്പോൾ എനിക്ക് സങ്കടവും ബി ജെ പിക്ക് ആകുമ്പോൾ സമ്മിശ്ര വികാരവും എന്നൊക്കെ. എങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തുന്നത്? ഇന്നത്തെ വിഷയം എന്താണ്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട സി എം ആർ എൽ എക്സാലോജി കേസിൽ അദ്ദേഹത്തിന് കിട്ടിയ പണം കൈക്കൂലി പണമായിട്ടുള്ളതാണെന്നും മുഹമ്മദ് റിയാസും വീണയും ഒക്കെ ഇതിൽ പ്രതികളാക്കണം, അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിലെവിടെ എനിക്ക്, ഞാൻ പിന്നെ എപ്പോഴും ഹാപ്പിയാണ് കേട്ടോ, അത് തുറന്നു പറയാലോ ഏത് വിഷയം വന്നാലും. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ് ജ്യോതി, പറയൂ. എല്ലാം എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്, പറയൂ. അത് ശരി, ഞാൻ എന്തെങ്കിലും താങ്കളെ കട്ട് ചെയ്തിട്ടുണ്ടോ? സംസാരം നീണ്ടു പോകുമ്പോ ചെലപ്പോ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാറുണ്ടെന്നല്ലാതെ കട്ട് ചെയ്യാറില്ല,
7: പറഞ്ഞോളൂ.
6: ഇന്ന് താങ്കളുടെ സന്തോഷത്തിലാണല്ലോ, ഇതാ എനിക്കിവിടെ മെസ്സേജ് വന്നതേ ഉള്ളു. മിനി പത്മ ഹാപ്പിയാണ്. താങ്കൾക്ക് നല്ല ചിരി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെ അതെ അതെ അതെ, സ്വാഭാവികം. ശരിക്കും അത്രേ ഉള്ളൂ, നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ ഹാപ്പിയാണ്, അതിന്റെ ഇടയിൽ ഹാപ്പിയാണ്. പറയും, സൗഹൃദം വേറെ. അതെ, പറയും.
7: ഒരു കാര്യം വ്യക്തമാണ്, അഴിമതി നടന്നു എന്നത്. കോടതിക്ക് പോലും ചെറിയൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് കേസെടുക്കാൻ പറഞ്ഞത് അല്ലേ?
6: അതെ.
7: കോടതി വിധികളെ നമ്മൾ മാനിക്കണം, കോടതി വിധികളെ വേണം. അത് കോടതി വിധികൾ എതിരാവുമ്പോ അവര് ചുംബന്മാരാവാൻ പാടില്ല. ഓക്കെ.
6: അതെ അതെ, അതിപ്പോ എസ് ഐ ആറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, കേരളത്തിൽ വിജയിച്ചല്ലോ. അപ്പൊ എസ് ഐ ആറിനെതിരെയും വോട്ടേഴ്സ് ലിസ്റ്റിനെതിരെയും വലിയ രീതിയിൽ പ്രക്ഷോഭം നടക്കുന്നു, പക്ഷെ കേരളത്തിൽ വിജയം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ കാണുന്നു?
7: ഈ ഇരട്ടത്താപ്പിനെയാണ് ഞാൻ എനിക്ക് എന്റെ എതിർക്കുന്നത്. ഓക്കെ,
6: ഇന്ന് ഞാൻ മിക്കവാറും സംഘപരിവാർ ആവാൻ സാധ്യതയുണ്ട്.
7: അല്ല, ഒരു കാര്യമുണ്ട്, ഗാഡ്ഗേ തന്നെ പറയുന്നു എസ് ഐ ആറിന് ശേഷം നടന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് മുഖ്യമന്ത്രിമാരാണെന്ന്. എന്നാൽ കേരളത്തിലെ വിവരണം ഇവര് ഒറിജിനൽ ആണ്.
6: ശിവകുമാറില്ലേ, ഡി കെ ശിവകുമാറില്ലേ, കർണാടകയിൽ നോക്കുമ്പോ അല്ലേ? അതെ,
7: രണ്ടുപേരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എസ് ഐ ആർ കൊണ്ട് കോൺഗ്രസിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, ഗുണേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ബംഗാളിൽ നഷ്ടപ്പെട്ടത്,
6: അയ്യോ, നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ തിരിച്ചു വരൂ സി എം ആർ എക്സോളജിക്ക് നമ്മൾ ചർച്ച അങ്ങോട്ടേക്ക് പോയി, തിരിച്ചു വരും, നമുക്ക് ആ വിഷയം വീണ്ടും വരും.
7: ഇതുതന്നെയാണ് പറയുന്നത്. ഇതിൽ വലിയൊരു കാര്യം എന്തറിയോ, ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അഴിമതി നടത്തി എന്ന് അവരുടെ അനുയായികളെ പറഞ്ഞു ബോധിപ്പിക്കാൻ ഇന്ന് ആർക്കും കഴിയില്ല.
6: പക്ഷെ ഈ ഒരു വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും മകളും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ അഴിമതി കാട്ടിയെന്ന രീതിയിൽ മാത്രമായിട്ട് ഇതിനെ ചുരുക്കി കാണിക്കാൻ പറ്റും? ഇത് മൊത്തം രാഷ്ട്രീയ പാർട്ടികളും ആ ബുക്കിൽ വരുന്നില്ല എന്നൊരു ചോദ്യമില്ലേ? കാരണം ഇ ഡി ഇങ്ങനെ ഒരു ശുപാർശ കൊടുത്തിട്ട് അന്വേഷണം എന്തുകൊണ്ട് ഇങ്ങനെ വൈകിപ്പിച്ചു? ഇ ഡിയുടെ ശുപാർശമേൽ വേറൊരു അന്വേഷണം നടത്തിയിട്ട് വേണോന്നാണ് ഇന്ന് കോടതി ചോദിച്ചത്.
7: അവിടെയാണ് ഇവിടുത്തെ ഇവരുടെ യഥാർത്ഥ കള്ളക്കളികൾ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഡയറിയിൽ ആരുടെയെങ്കിലും പേരിടതുകൊണ്ട് ആ വ്യക്തി ഇതിൽ ബന്ധം പെടണം എന്നില്ല.
6: ഉറപ്പില്ല. അതെ,
7: പല വിധത്തിലും ഡയറിയില് പല കാരണങ്ങൾ കൊണ്ടും പേര് വന്നിട്ടുണ്ടാവും, പണം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട്, അത് പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഇലക്ട്രോൾ ബോണ്ടിന്റെ പ്രസക്തി വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇലക്ട്രോൾ ബോണ്ടിന്റെ ഒരു സ്വകാര്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാങ്ങിയതിനും കൊടുത്തവനും വാങ്ങിയവനും കണക്കുണ്ട്. ഇത് പാർട്ടിയുടെ പേരിൽ സ്വന്തം അക്കൗണ്ടിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും വരുന്നു. അപ്പൊ ഇലക്ട്രോൾ ബോണ്ട് വന്നപ്പോൾ ഞങ്ങൾ മാത്രമാണ് പണം വാങ്ങാത്തവരെ എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഇലക്ട്രോൾ സ്വന്തം മക്കളുടെ പേരിലും നേതാക്കന്മാരും വാങ്ങി എന്നതിന് വ്യക്തമായ ഒരു തെളിവ് കോടതി കൊണ്ടുവരുന്നു. ശരിയല്ലേ? ശരി. അപ്പൊ ഇത് ഈ അഴിമതികളും ഇതും പണ്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുംബൈയും ഉണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്നത് ഒന്നുകൂടി ഉറപ്പിട്ട് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കേസ് ഏത് വിധത്തിൽ ഗഡനും വരത്തിനും കൂടി കൊണ്ടുപോകുന്നുള്ളതിൽ ഒരു ആശങ്കയുണ്ട്. കാരണം എത്ര തന്നെ ആയാലും വിജിലൻസ് ആയാലും മറ്റുള്ളതായാലും സംസ്ഥാന സർക്കാരിന്റെ ഒരു കൺട്രോൾ ഉണ്ട് അവിടെ ഇല്ലേ.
6: അതെ.
7: അപ്പൊ ഏത് വിധത്തിൽ ഇവര് കൊണ്ടുപോയി ഒപ്പിക്കോ, ഇവ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഒരു സമരം നടക്കുന്ന സാഹചര്യത്തിൽ, ഒരുമിച്ചിരുന്നുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒത്തുകളിക്കാൻ ഏതുവരെ പറ്റും, കോടതിയെ ഏതുവരെ ഇവർക്ക് പറ്റിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം.
6: യെസ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജ്യോതി, സന്തോഷം കേട്ടോ. ജ്യോതിക്ക് നല്ല കിതപ്പുണ്ട് കേട്ടോ. താങ്കൾ എന്ത് കഴിഞ്ഞാലും ഒന്ന് സമാധാനപ്പെട്ടിരുന്ന് ആയാസം ഇല്ലാതെ ഒന്ന് ഇരിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ ജ്യോതി. എന്തോ എനിക്ക് അങ്ങനെ തോന്നി, കേൾക്കുന്നവർക്കും തോന്നിയില്ല, വളരെ ആയാസപ്പെട്ടിട്ട് ജ്യോതി സംസാരിക്കുന്ന പോലെ. നമസ്കാരം, ഗുഡ് ഈവനിങ്, വിളിക്കാം 800-922-0. ആരാണിത്? അയ്യോ, ഇത് എവിടെയായിരുന്നു?
8: ഞാൻ നാട്ടിലായിരുന്നു.
6: അത് ശരി, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ റേഡിയോ കൂടി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എവിടെ മിസ്റ്റർ ജംഷീദ്. ഇന്നത്തെ ദിവസം താങ്കൾ എന്തായാലും വരണം, ഒരു സഖാവ് വേണ്ട ഇവിടെ. ഇന്നത്തേതേയുള്ളൂ. അതെ അതെ, വെൽക്കം വെൽക്കം. നല്ലൊരു സബ്ജക്ട് തന്നെയാണ് താങ്കളെ സ്വാഗതം ചെയ്യുന്നത്. അന്വേഷണം നടക്കല്ലേ, വിജിലൻസ് അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിക്കല്ലേ,
8: അത്രയല്ലേ ഉള്ളൂ. ഇന്ന് കോടതി പറഞ്ഞത് പിണറായി കുറ്റക്കാരനാണെന്നാണോ കേസ് എഫ്ഐആർ ഇടാമെന്നാണോ ഇടണം എന്നാണോ?
6: എഫ്ഐആർ ഇടണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്?
8: ഇടാമെന്നാണ് എന്റെ ഒരു.
6: അതെ, ഇടാമെന്നായാലും ഇടണം എന്നായാലും ഏതാണ്ട് അർത്ഥം ഒന്ന് തന്നെയല്ലേ?
8: അല്ലല്ല, ഇടണം ഇടാമെന്ന് കോടതിയിൽ കോടതിയിൽ ആരെങ്കിലും ഒരു അന്വേഷണമോ ഉന്നയിച്ചാൽ കോടതിക്ക്
6: അപ്പം ഹൈക്കോടതി എസ് ഐ ടി റദ്ദാക്കിയത്
8: തട്ടിപ്പൂട്ട് ടീമല്ലേ അത്? അത്
6: സ്വാഭാവികമായിട്ടുള്ളതല്ലേ?
8: ഇനി ഇത്രയും തെളിവുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല? അതാണ് എന്റെ ചോദ്യം. അല്ല, അറസ്റ്റ് ചെയ്താൽ ആ തീരു പരിപാടി അവിടെ ഇത് പുതമറ നിർത്തണം. രാവിലെ എന്തല്ലായിരുന്നു നമ്മൾ പുതമറ നിർത്തണം?
6: ലാവ്ലിൻ കേസ് ജംഷീദ്, താങ്കൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, അതിൽ സംശയിക്കാനൊന്നുമില്ല. കാലങ്ങളായിട്ട് അതൊരു പുകമറയായിട്ട് പുറത്ത്, അത് ആരും കുത്തിവെക്കുന്നില്ല. പക്ഷെ സിആർആർഎൽ എക്സോളജിക്ക് അങ്ങനെയാണോ?
8: അങ്ങനെ അതിനും എന്താണ് ഏജൻസി?
6: എന്തോ
8: ഏജൻസി എന്താണ്? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്താണ്?
6: അതെ, എന്താണ്? അതിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്യാത്ത സേവനത്തിനാണ് അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊന്നുമില്ല. ഒരു സംഭവം വന്നിട്ട് അത് കേടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനി സേവനം നൽകിയില്ല എന്ന് പറയുന്ന തെറ്റല്ലേ? അത് ആ കാര്യത്തിൽ നമുക്ക് ആർക്കും ആശയക്കുഴപ്പമില്ല.
8: പിന്നെ എവിടെയാണ് പ്രശ്നം? ഇതെങ്ങനെയാണ് പൈസ ഓർഡറിന് മേടിക്കും? അത് ഞാൻ ആദ്യം കോൺടാക്ട് ആണ്, പൈസ മേടിക്കാം അല്ലേ?
6: അതെ,
8: പൈസ മേടിക്കുന്നു, അതിന് ടാക്സ് അടയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളും ലീഗലായി. അവിടെ
6: മാസം 5 ലക്ഷം രൂപ വീതം സേവനത്തിന് വാങ്ങുകയും ചെയ്യാം.
8: വാങ്ങുന്നു, അത് അവിടെ അതവിടെ ഒരു സർവീസ് വന്നാലും മാത്രമാണ് കൊടുക്കേണ്ടത്. നമ്മളെന്താ ചർച്ചയാണത്? ഇപ്പോഴെന്താ ചർച്ച ചെയ്യണം? ചെയ്യാത്ത സേവനം ഏജൻസി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ മാതിരിയാണ്, ചെയ്യാത്ത സേവനം. നിങ്ങൾ അവിടെ ഒരു സർവീസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൈസ കമ്പനിക്ക് കിട്ടി, അത്രേ ഉള്ളത്. രണ്ട്, ഈ എന്താണ് വേറെ തെളിവുകൾ? തുണ്ട് കടലാസ്, ഡയറക്ട് കുറിപ്പുകൾ, ഈ നാല് എത്ര വർഷമായി ഈ കേസ് നടന്നിട്ട് വീണ ഇപ്പോഴും ഇഡി ഇന്ന് വരും പറഞ്ഞിട്ട് ഒരു ഡയറിയിൽ ഓരോ തുണ്ട് കടലാസ് എഴുതി വെച്ചിരിക്കുകയാണ് ഇഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവര്
6: റെഡ് ബുക്ക് ആയിട്ട് പിന്നെ അത് മാറുന്നുണ്ട് അല്ലേ?
8: മാറുന്നു, റെഡ് ഡയറി റെഡ് ബുക്ക്, ബ്ലൂ ഡയറി ബ്ലൂ ബുക്ക്, ഇതൊക്കെയാണ് തെളിവ്. വാട്സപ്പ് ചാറ്റ് ആദ്യമാണ് റിയാസ് അവരുടെ ഇതിലുണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ജയ്പൂരിൽ ഉണ്ടാക്കിയ ഒരു അവരെ വിഭജന വേണ്ടി ഉണ്ടാക്കിയ അത്
6: വാട്സ്ആപ്പ് ഗ്രൂപ്പ്, അത് ഹവാല ഇടപാടിനുണ്ടാക്കിയെന്നാണ് പിന്നീട് അതിന്
8: അതാണ്. ഇനി എന്തെങ്കിലും ഒരു കടുക മണി തെളിഞ്ഞുണ്ടെങ്കിൽ എന്നോ ഇഡി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി പിണറായി വിജയനെ പോസ്റ്റിനോ
6: എന്തെങ്കിലും. നമ്മളെല്ലാവരും അതല്ലേ സംശയിക്കുന്നത്? ഇത്രയും വലിയൊരു കേസ് സർക്കാരിന്റെ മുന്നിൽ കിട്ടിയ ഏറ്റവും വലിയ ആയുധം ഇഡി, കേന്ദ്ര ഏജൻസി ബി ജെ പി ആണ്. അവരുടെ മുന്നിലൊക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ അവരുടെ ആജന്മ ശത്രുവിനെതിരെ കിട്ടുന്ന ഒരു ആയുധം ഇങ്ങനെയാണോ അവർ കാണേണ്ടത്? അതെ അതെ,
8: അതൊക്കെ വന്നു അന്വേഷിച്ചു, എല്ലാവരും അന്വേഷിച്ചു. ഇനി കേന്ദ്രത്തിൽ ഇനി ഒരു ഏജൻസി അന്വേഷിക്കാത്തില്ല, നമുക്ക് കേൾക്കാത്ത ഏജൻസികൾ അടക്കം വന്നു, അവരൊക്കെ അന്വേഷിച്ചു പോയി, ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോ ഇതാ പുകവറ അടുത്തത് വരട്ടെ, നിങ്ങൾ അന്വേഷിച്ചു അറസ്റ്റ് ചെയ്യൂ, ധൈര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യൂ.
6: ന്യായമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പൊ ജംഷീദ് ചോദിച്ച, കുറെ കാലത്തിന് ശേഷമാണ് ജംഷീദിനെ കേൾക്കുന്നത്. താങ്ക് യു സോ മച്ച് ജംഷീദ്. എന്തായാലും ജംഷീദ് പറഞ്ഞ പോലെ ഇത്രയും വലിയ ഒരു അലിഗേഷൻ വന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ അതിന് വളരെ ക്യുക്കായിട്ട് ഇങ്ങനത്തൊന്നും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേസെടുക്കും, അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ വേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ മറുപടി എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയനെ തൊടാത്തത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
9: ഹായ്, ഗുഡ് ഈവനിംഗ്.
6: അനവാസ് അജ്മാൻ, സുഖമായിരിക്കുന്നോ?
9: ഓ സുഖായിരിക്കുന്നു. എന്താണ് മിനി പത്മ വിശേഷം?
6: നല്ല വിശേഷം, നല്ല വിശേഷം. സുഖായിരിക്കുന്നു. വീക്കെൻഡ് ഒക്കെ അല്ലേ?
9: വീക്കെൻഡാണ്. വർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകും.
6: ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പറയുന്നതുകൊണ്ടായിരിക്കും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്.
9: പിണറായി വിജയന് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, മിനി പത്മക്ക് സമ്മതിക്കാൻ പറ്റുമോ?
6: എനിക്ക് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
9: ബുദ്ധിമുട്ടാണ്. അപ്പം ഈ എന്താ പറയാ, ഇതൊക്കെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ വെളിച്ചത്തില്ലേ, അതായത് പകൽ വെളിച്ചത്തിൽ കത്തിക്കുന്ന പൂത്തിരിമാരെ ആണ് സംഭവം. ഇതൊന്നും ഒരു എന്താ പറയാ ഒരു രീതിയിലേക്കും മുന്നോട്ട് പോകില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ ലിസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ലിസ്റ്റിൽ വരുന്നുണ്ട്. ആരാണ് വരാത്തത്? എല്ലാവരും വരുന്നുണ്ട്. ഒരുവിധം മുതിർന്ന നേതാക്കന്മാരെല്ലാവരും വരുന്നുണ്ട്. ഈ പിണറായി വിജയൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇന്ന് കോടതി പറഞ്ഞെന്ന് വെച്ചാൽ കോടതി നിർബന്ധമായിട്ട് കേസെടുക്കുന്ന നിർബന്ധമായിട്ട് പിണറായിക്കെതിരെ നീങ്ങാനോ അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടില്ലല്ലോ.
6: പക്ഷെ അത് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്താണെന്നറിയോ, ആ ഒരു എസ് ഐ ടി റദ്ദാക്കുന്നു, ഒരു എസ് ഐ ടി റദ്ദാക്കുന്നു ഈ കേസിൽ. ഇ ഡി നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇനി പ്രത്യേകിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾ പിന്നെ കേസെടുക്കേണ്ട രീതിയിലേക്ക് പോണ്ട. പ്രതിപട്ടികയിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് വരാൻ വേണ്ടി പോവാണ്. അതൊരു വാസ്തവാണ് കേട്ടോ.
9: കോടതി നിഗമനം വെച്ചെന്നാണ് പറയാൻ പറ്റുള്ളൂ.
6: ഓ ആയിക്കോട്ടെ, വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു വ്യക്തത വരുമല്ലോ നമുക്ക്. ഇന്നിപ്പം ഞാൻ പറയാം. ഇപ്പൊ കുറച്ച് മുമ്പ് ഈ ഒരു കേസിലെ ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. വിധി പഠിച്ച ശേഷം തീരുമാനം. അപ്പൊ വിധി പഠിക്കാൻ ഇനി കുറച്ച് നേരം വേണം. നമ്മൾ അതിന് മുമ്പ് ഒരു തീരുമാനത്തിൽ എത്തണ്ട. പിണറായി കുറ്റക്കാരനിൽ നിന്ന് ഇതെത്തണ്ട.
9: നമ്മുടെ ചെന്നിത്തല ആ വിധി പഠിച്ചിട്ട് എന്താണ് പറയുന്നത് നമുക്ക് കാണാം.
6: അതുവരെ കാത്തിരിക്കാതിന് മുമ്പ് അദ്ദേഹത്തിനെ പിടിച്ച ഒരു പ്രതിയാണെന്നും അദ്ദേഹം കുറ്റം ചെയ്തു എന്നൊരു നിഗമനത്തിലേക്ക് എത്തണ്ട എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ നവാസ്? താങ്ക് യു സോ മച്ച്. വിളിക്കാം 800-9220. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്? വിഷ്ണു. ആരാണ്?
10: ജിഷിൻ.
6: എന്തെങ്കിലും പതുക്കെ പറയുന്നത്? എവിടെയാണ് താങ്കൾ ഉള്ളത്? അത് ശരി. ജിഷിൻ എവിടെയാണ്? നാട്ടില്? കണ്ണൂരഴീക്കൽ. നമ്മുടെ ധർമ്മടത്തിന്റെ അടുത്തൊക്കെ ചേർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ നാട്ടുകാരൻ, ജില്ലക്കാരനാണ്. പറയൂ.
10: അല്ലല്ല, ഇത് വേറെയാണ്.
6: ശരി, കണ്ണൂരല്ലേ?
10: അഴീക്കോട്. അഴീക്കോട്, അഴീക്കൽ.
6: ഞാൻ ജില്ല എന്നാണ് പറഞ്ഞത്. കണ്ണൂർ അഴീക്കലാണോ അഴീക്കോടാണോ?
10: അഴീക്കലാണ്.
6: അഴീക്കലാണ്. ഓക്കെ, പറഞ്ഞോളൂ.
10: എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ BJP ചേർന്നിരുന്നെങ്കിൽ ചിലപ്പോ ഈ ED കേസ് ഉണ്ടായിരുന്നില്ല, ഈ പുകയൊന്നും ഉണ്ടാവായിരുന്നില്ല.
6: ശരി,
10: ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. ഹിമന്ത
6: വിശ്വശർമ്മ, അറിയാലോ. അതെ.
10: 2014 ശാരദ ചിറ്റിഫണ്ട്.
6: യെസ്.
10: CBI അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു.
6: ശേഷം കണ്ടത് എന്താണ്? അല്ലേ, കേസില്ലാണ്ടാവുന്നു. ആരും മിണ്ടുന്നില്ല.
10: അതേപോലെ അടുത്താണ് സുവേന്ദു അധികാരി.
6: ഇന്നിപ്പോ ആരാണ് പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി അല്ലേ?
10: ശാരദ ചിറ്റിഫണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ വരെ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീഡിയോ വരെ
6: പുറത്തുവിട്ടിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നല്ലേ. പിന്നെ അതേ മുഖ്യമന്ത്രിയായിട്ട്, അതേ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നു.
10: BJP മുഖ്യമന്ത്രി. എന്നാ അടുത്താണ് പ്രഫുൽ പട്ടേൽ, 3,000 കോടി രൂപയുടെ വിമാന ഇടപാട്. NCP നേതാവ് BJP സഖ്യത്തിൽ വന്നു, അങ്ങനെ ഒരു കേസേ ഇല്ല. അടുത്ത ആളെ കൂടി പറയാം, അശോക് ചവാൻ, ഹൗസിംഗ് സൊസൈറ്റി, BJP ചേർന്നു, അതോടുകൂടി അദ്ദേഹത്തിന്റെ അഴിമതി. ഇതുപോലെ 100 കണക്കിന് ആൾക്കാർ, ഒന്നും രണ്ടും അല്ല, 100 കണക്കിന് ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയാം. പിണറായി വിജയനെ ഉപയോഗിച്ച് കേരളം പിടിച്ചെടുക്കാൻ BJP ശ്രമിച്ചു. ആ ശ്രമം ഫലം കണ്ടില്ല. അതിനുശേഷമാണ് ഈ കേസൊക്കെ കുത്തിപ്പൊക്കാൻ തുടങ്ങിയത്.
6: എന്തുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്തില്ല അല്ലേ?
10: അതെ, അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഒരു പുകമറ അപ്പോഴേ സൃഷ്ടിച്ചോണ്ടിരുന്നു. വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കല്.
6: പക്ഷെ എന്താ ചോദ്യം ജിഷിനെ, ഇങ്ങനെയൊക്കെ പുകമറ സൃഷ്ടിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പൊ അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പെട്ടെന്നൊരു കേസിലേക്കും പെട്ടെന്നൊരു അന്വേഷണത്തിലേക്കും പെട്ടെന്ന് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത ആ നടപടിക്രമങ്ങളിലേക്ക് എന്തുകൊണ്ട് പോയില്ല?
10: എന്തുകൊണ്ട് പോയ 100% ക്ലിയർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലില്ല. BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ. ഇനി കോൺഗ്രസിന്റെ ഇതിനേക്കാൾ വല്ല അഴിമതി കേസ് അവർ പുറത്തുകൊണ്ടുവരും, CPMന്റെ കയ്യിലും ഉണ്ടാവും. അതുപോലെ BJPയുടെ അഴിമതി കേസ് ഉണ്ടാവും. ഇത് 3 ആൾക്കാരും കൂടി ഇന്ത്യ കട്ടുമുട്ടിക്കുകയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ പിണറായി വിജയനെ ഒറ്റതിരിന് ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം BJPയിലേക്ക് ചേരുകയായിരുന്നെങ്കിൽ ആ വാഷിംഗ് മെഷീനിലിട്ട് തലക്കി വെളുപ്പിച്ചിട്ട് തരുമായിരുന്നു.
6: ജിഷൻ എന്തായാലും നമുക്ക് സമയക്കുറവുണ്ട്, ഒരു കോളം കൂടി എടുക്കാം. ജിഷൻ വളരെ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. താങ്കൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്നും ഇടയ്ക്ക് തോന്നിയിരുന്നു, പക്ഷെ അതല്ലാതെ മൂന്ന് പാർട്ടികളെയും
10: കിട്ടും.
6: സിപിഎം അനുഭാവി, അതെ, അത് തുറന്നു പറഞ്ഞൊരു സന്തോഷം. ജിഷിനെ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒറ്റ കോളും കൂടി പെട്ടെന്ന് എടുത്താലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: ഹലോ, ഞാനാണ് ചന്ദ്രോസ്.
6: ആരാണ്?
11: കോള് കട്ടാക്കി ഓടണ്ട,
6: കോള് കട്ടാക്കി. എനിക്ക് അങ്ങനെ ഒരു ദുഷ്പേരുണ്ടല്ലേ. ഷമീർ ഒതുക്കുങ്ങൽ, താങ്കൾക്ക് സംസാരിക്കാം, ഒരു മിനിറ്റ് ഉണ്ട്, പറഞ്ഞോളൂ.
11: ഇത് സത്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് പറയാൻ ഞാൻ ഒരു പാർട്ടിയുടെ ആളായിട്ടില്ല.
6: അങ്ങനെയുള്ള അങ്ങനെയുള്ള ഷമീറിനെയാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. പറയും,
11: പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്, അതൊരു പക്ക 100% നമ്മൾ പബ്ജി പോലത്തെ ഒരു ഗെയിമാണ്. അതില് ഇതിപ്പോ ഇവരെ പേരിൽ നടപടി എടുത്തു കഴിഞ്ഞാലും കേരളത്തിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങളും കൊലവിളികളും ആണോ? അല്ലേ,
6: അല്ല, അത് നടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പാർട്ടിയുടെ സമ്പന്നതനായിട്ടുള്ള നേതാവിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം കേസും വരുമ്പോ അത് ED അന്വേഷിക്കുമ്പോ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവില്ലേ?
11: അപ്പൊ ഇത് ഇതിന്റെ നടപടികളൊക്കെ എന്ന് പറഞ്ഞാൽ സാവധാനം ചെയ്യേണ്ട പരിപാടികളാണ്. പണ്ട് മറ്റേ ഇയാളെ പാലക്കാട് മുൻ MLA അറസ്റ്റ് ചെയ്ത പോലെ ചാടിക്കേറി ചെയ്യേണ്ട ഒരു കേസല്ലേ? എല്ലാത്തിനൊരു സമയെടുത്ത് ചെയ്യേണ്ട ഒരു.
6: പാലക്കാട് മുൻ MLA അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തു താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
11: യെസ്, ഉണ്ടല്ലോ. ആ കേസ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഞങ്ങൾ കട്ടാക്കി പോയത്.
6: ഇല്ല, ഞാൻ കട്ടാക്കിട്ട് പോയിട്ടൊന്നുമില്ല. ഷമീറിപ്പന്റെ സമയം കഴിയുമേ പറഞ്ഞോളൂ.
11: ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്യാത്ത വേറൊരു വിഷയം കൂടെ ഉണ്ട്.
6: എന്താണാവോ?
11: മലപ്പുറത്ത് CPM MLA ആയിരുന്ന ഒരാള് പറഞ്ഞ ഒരു പ്രസ്താവന, മലപ്പുറം ജില്ല ഒരു കൂടാരമാണ്.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറില്ല. നമ്മൾ ഏത് പുറത്തൊരു രാജ്യത്തിരുന്നിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആളുകൾ വയ്ക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായം വരും. അതിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു ഉത്തരവാദിത്തം, ഒരു പ്രതിബദ്ധതയൊക്കെ ഈ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ളതിലൊന്നും നമ്മൾ ഉണ്ടാവില്ല. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. അടുത്ത ആഴ്ച നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം.
12: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സമാധാന നൊബേൽ ഇന്ത്യൻ വംശജിക്ക് നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ വീണിട്ടല്ല തുറമുഖം നിർമ്മിക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞത്തെ ആളുകളുടെ നടക്കാതെ പോയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു ന്യായീകരണവുമില്ല. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബിൽ അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളും അദ്ദേഹം പറയുന്നു. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവന്നു, അതിപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ബില്ലിന്റെ കരട് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ സഭാ സമ്മേളനത്തിൽ ബിൽ പാസാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി. സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഈ സഭായോഗം അംഗീകരിച്ചു എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ സഭാ സമ്മേളനത്തിൽ ബിൽ പാസാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി.

ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. സിഎംആർ ലെക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ കേരള സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സിഎംആർ ലെക്സാലോജിക്ക് ഇടപാടിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ ടീക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലിപ്പണമെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആറിലാകെ 2,78,00,000 രൂപ നൽകി. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. വീണയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്നും വിധി പഠിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൺമുന്നിൽ അഴിമതിക്ക് വ്യക്തമായ തെളിവുണ്ടായിട്ടും കേസെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ പകരം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പ്രാഥമിക അന്വേഷണം നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തെയാണ് ഹർജിക്കാരൻ ചോദ്യം ചെയ്തത്. പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. സിഎംആർ ലെക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പരാതി നൽകിയ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ. ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. പിണറായി കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞുവെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. അതേസമയം നിയമപരമായും രാഷ്ട്രീയപരമായും പാർട്ടി ഇതിനെ നേരിടുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വിക്ടറി ഘടകത്തിനും പശ്ചിമബംഗാളിൽ BJPക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും BJP, തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും TV. അണ്ണാ DMK സിറ്റിംഗ് സീറ്റുകളാണ് പിടിച്ചെടുത്തത്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവട നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് വിജയം കണ്ടു. അസമിലെ നഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ BJP. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് BJP വിജയം കണ്ടത്. രാജ്യസഭയിലേക്ക് 10 BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. ഉത്തർപ്രദേശിൽ 8, ഉത്തരാഖണ്ഡിലും പശ്ചിമബംഗാളിലും ഓരോ സ്ഥാനാർത്ഥിയും എതിരില്ലാതെ വിജയിച്ചു. സമാജ്വാദി പാർട്ടിയുടെ 2 പേരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. റിലയൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ധൻരാജ് നഥാനിയും UPയിൽ നിന്ന് SP ടിക്കറ്റിൽ വിജയിച്ചു. ഉത്തർപ്രദേശിൽ മത്സരിച്ച 10 സ്ഥാനാർത്ഥികളെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തതായി രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ അജിത് വർമ്മ അറിയിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CJP ഉയർത്തിയ ആരോപണം തള്ളി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിന്റെ വിജയം കനത്ത UDF തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും KPCC അധ്യക്ഷന്റെ ചോദ്യം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ LDF പരാജയപ്പെടാൻ കാരണമെന്ന് പറയാനാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ്. കേസിലെ ED ശുപാർശ സംബന്ധിച്ച ചോദ്യത്തിന് സർക്കാർ ഇക്കാര്യത്തിൽ അനാവശ്യ ധൃതി കാണിച്ചില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ED കത്തിനെ നിയമപരമായി തന്നെയാണ് സർക്കാർ കൈകാര്യം ചെയ്തതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറയുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് താൻ നേരത്തെ പറഞ്ഞു, അതിനനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി. വ്യക്തിപരമായ ഒന്നിലേക്കും പോയില്ല, നിയമപരമായി തന്നെയാണ് കേസിനെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ധൃതി വയ്ക്കാതിരുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഇന്ത്യ സഖ്യം കൂടിക്കാഴ്ച നടത്തും. ഇതിന് അനുമതി ലഭിച്ചു. 10 പ്രതിപക്ഷ MPമാർക്കാണ് രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി. രാത്രിയിലായിരിക്കും കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് MPമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രസേനയടക്കം അണിനിരത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച ശനിയാഴ്ചത്തെ ജന്തർ മന്ദർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലാക്കിയിട്ടുണ്ടെന്ന് CJP സ്ഥാപകൻ. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ ധ്രുവ് രാഠി പങ്കെടുത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP ജർമ്മൻ പൌരത്വമുള്ളയാൾ SIR വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതെങ്ങനെയെന്ന BJPയുടെ ചോദ്യം. ഫ്ലൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർന ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരത പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് ചടങ്ങിൽ പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു.

0: വീക്കെൻഡ് ഒക്കെ ആയിട്ട് പവർ പാക്ഡ് ആയിട്ട് ഇതുപോലെ ഒരു ട്രാക്കൊക്കെ കിട്ടി എനർജറ്റിക് ആയിട്ട് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ നമ്മളൊരു വീക്കെൻഡ് സ്പെഷ്യൽ ബാക്ക് ടു ഹോമിന്റെ ഭാഗമായിട്ട് ദേ തലയുടെ സ്വന്തം, അതായത് മലയാളത്തിന്റെ നമ്മുടെ സ്വന്തം തലയുടെ, ഞാൻ തലയില്ലപ്പാ തല എടുക്കറവൻ എന്ന് ഇവിടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും തലയായി നമുക്ക് മുന്നിലേക്ക് എത്തിയ ചോട്ടാ മുംബൈയിലെ അടിത്തടകൾ പാട്ടോടുകൂടി നമ്മൾ ഈ ഒരു വീക്കെൻഡ് സെഷൻ അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും, ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുന്നു. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ആസ് യൂഷ്വൽ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മൾ റോഡിൽ കാണുന്ന പ്രതിഭാസം, വലിയ തിരക്കുകളൊക്കെ നേരത്തെ തന്നെ ഒഴിഞ്ഞിട്ടുണ്ട്. കുറേ പേര് ഉച്ച സമയത്ത് ആൻഡ് കുറേ പേര് ഇന്ന് ചിലപ്പോൾ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ടായിരിക്കും. ഷാർജയ്ക്ക് അവധി ആയതുകൊണ്ടും ഒക്കെ തന്നെ റോഡിലെ തിരക്കുകൾ ഏറെക്കുറെ സാധാരണ ഈ ഒരു ആഴ്ചയിലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല കുറവായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ വാഹനം ഓടിച്ചു പോകുന്നവരായിരിക്കും. പക്ഷേ നാളെയും വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. മാത്രമല്ല വെള്ളിയാഴ്ച ഒരു സമാധാനമാണല്ലോ. സന്തോഷം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും നമുക്ക് ആ ഒരു വർക്കിംഗ് സൈക്കിളിൽ നിന്നും ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഒക്കെ ഇടവേളയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും ആശ്വാസവും ഉണ്ടല്ലോ. കുറച്ച് നേരം എക്സ്ട്രാ കിടന്ന് ഉറങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾക്കുള്ള സമയം കിട്ടും. ആൻഡ് ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനൊപ്പം ഒക്കെ കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എന്നിരുന്നാലും ഓരോ ആഴ്ചയും ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ആഴ്ചയും അവസാനിച്ച് വെള്ളിയാഴ്ചയിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഈ വക പലവിധ കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട്. ആ സമാധാനത്തിൽ തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സമയത്ത് നിങ്ങളെ ചെറു ചെയ്യാൻ വേണ്ടുന്ന എല്ലാ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. മാത്രമല്ല നമ്മൾ ഒരു കിഡിലൻ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതാണെന്നുള്ളത് സർപ്രൈസ് ഒന്നുമല്ല. മലയാളികൾ മാത്രമല്ല, തമിഴരും തെലുങ്കരും കന്നഡികരും ഹിന്ദിക്കാരും ഉൾപ്പെടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിലീസ് അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന തലൈവർ രജനീകാന്തിൻ്റെ മലയാളത്തിൻ്റെ ലാലേട്ടൻ്റെ കന്നഡയുടെ കന്നഡ ചക്രവർത്തി എന്ന് മറ്റുമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കരുനാട ചക്രവർത്തിയോ അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത്. ശിവരാജ് കുമാറിൻ്റെ ഹിന്ദിയുടെ സ്വന്തം ഹൃതിക് റോഷൻ്റെ ജയിലർ ടു ജയിലർ ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ച മൊത്തം അത്യാവശ്യം മൂടൽമഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഏറ്റവും അധികം വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിരുന്ന പ്രശ്നമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് പതിയെ പതിയെ ഇല്ലാതെയായി മാറുന്നുണ്ട്. എന്തായാലും എൻസിഎമ്മിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത ആഴ്ചയെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അത് ഞാൻ കൃത്യമായിട്ട് എത്തിച്ചേക്കാം. ഇപ്പോൾ ഒട്ടും തന്നെ പവർ കുറയ്ക്കാതിരിക്കാൻ വേണ്ടി അതേ പവറിൽ കേൾക്കാൻ പറ്റിയ ഒരു കിഡിലൻ ട്രാക്കോടുകൂടി ട്രെൻഡിങ് ട്രാക്കിലൂടെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഇറ്റ്സ് തൂക്കി ഫ്രം വാഴാറ്റൂർ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.

ഇപ്പൊ എങ്ങനെയുണ്ട് വൈബ്? കുറച്ചെങ്കിലും എനർജി ഒന്ന് താഴ്ന്നു നിന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് അങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും എനർജി ഇങ്ങനെ ബൂസ്റ്റ് ആയിട്ട് തലയിലേക്ക് കരച്ച് കയറുള്ളൂ എന്നല്ലേ. കാരണം ഇതൊരു തെലുങ്ക് സിനിമയിലെ പാട്ടായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്ന പാട്ടായതുകൊണ്ട് നമ്മുടെയും ഒക്കെ നൊസ്റ്റാൾജിയുടെ ഭയങ്കര ഭാഗമായിട്ടുള്ള ഈ അല്ലു അർജുൻ്റെ പീക്ക് എറ, കേരളത്തിൽ മലയാളികൾ അദ്ദേഹത്തെ മല്ലു അർജുൻ എന്ന് വിളിച്ചു തുടങ്ങിയ സമയത്ത് വന്നിട്ടുള്ള ഒരു പാട്ട് കൂടിയല്ലേ. ഇപ്പോൾ അത് റീ റിലീസ് ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു പാട്ടൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു, തിയേറ്റർ മൊത്തത്തിൽ ഇങ്ങനെ ഇളകി തുള്ളുകയായിരുന്നു. എനിവേ, എന്തായാലും ഈ സമയത്ത് അസ് പ്രോമിസ്ഡ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ് 2026 എന്ന വർഷത്തിൽ ഇന്ത്യ എമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിനുള്ള ടിക്കറ്റ്സ്. യെസ്, ഇസ് നന്നത് ദാൻ ജയിലർ 2. യെസ്, തലീവർ രജനീകാന്ത്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ശിവരാജ് കുമാർ, ഹൃതിക് റോഷൻ, വിദ്യാബാലൻ, മിഥുൻ ചക്രവർത്തി ആൻഡ് ഞാൻ ഇന്നലെ കാണുമായിരുന്നു കേട്ടോ. അതായത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ആൻഡ് അതിൽ തന്നെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷം, 3 ഫാൽക്കെ പുരസ്കാര ജേതാക്കൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അണിനിരക്കുന്നുവെന്ന്. അതായത് മിഥുൻ ചക്രവർത്തി, മോഹൻലാൽ ആൻഡ് രജനീകാന്ത്, 3 പേരും ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിനിമാ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തികളാണ്. ഇവർ 3 പേരെയും ഒരു സിനിമയിൽ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ മാജിക്. അപ്പോൾ ആ ഒരു മാജിക് നമുക്ക് കാണാം ഈ വരുന്ന വ്യാഴാഴ്ച ദിവസം. ഈ വ്യാഴാഴ്ച ഇന്നലെ കഴിഞ്ഞല്ലോ, ഈ ആഴ്ചത്തെ കഴിഞ്ഞു. ഇനി അടുത്ത വ്യാഴാഴ്ച ഒക്ടോബർ 15 നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിന്നൊരു ചോദ്യം, നിങ്ങൾക്ക് കപ്പിൾ ഇൻവൈറ്റ്സ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ റീ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചെയ്തോ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലേ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്, മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക്കുകളിലൊന്നാണ് തേന്മാവിൻ കൊമ്പത്ത്. ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് ഒരു തമിഴ് റീമേക്ക് വന്നിട്ടുണ്ട്. തമിഴ് റീമേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കഥയുടെ ആത്മാംശത്തെ മാത്രം എടുത്തിട്ട് അതിനകത്ത് വേണ്ട ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അതിനെ തമിഴിലേക്ക് റീമേക്ക് ചെയ്ത സമയത്ത് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ലാലേട്ടൻ ചെയ്ത തേന്മാവിൻ കൊമ്പത്ത് തമിഴിലേക്ക് വന്നപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് രജനീകാന്താണ്. ആൻഡ് അതൊരു വലിയ കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയ സിനിമയായി മാറിയിട്ടുണ്ട്. രജനീകാന്തിന് ജപ്പാനിൽ പോലും വലിയൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സിനിമ കാരണമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സിനിമ ഏതാണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു BGM കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും.

0: കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു സിനിമയിലെ രജനീകാന്തിന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് സിനിമയ്ക്കും. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആൻഡ് യെസ്, അപ്പൊ ഇത് ഏതാണ് ഈ സിനിമ എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഉത്തരങ്ങളേക്കേണ്ട ഫോർമാറ്റ്: HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. HT ആണ്, HT. എന്റെ പ്രൊനൗൺസിയേഷന്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. പലരും ഫോർമാറ്റ് ഒക്കെ തെറ്റിച്ചയക്കാറുണ്ട്, അതൊന്നും നമ്മൾ പരിഗണിക്കത്തില്ല. എന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും ഞാൻ അങ്ങ് വീടും കേട്ടോ, ക്ഷമിച്ച് വീടും. എന്നാലും കുഴപ്പമില്ല, ഇനി അത് തെറ്റിക്കല്ലേ. ഹോം തിയേറ്റർ, ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. തേന്മാവിൻ കൊമ്പത്തിന്റെ കഥാംശത്തെ എടുത്തുകൊണ്ട് അതിന്റെ റീമേക്ക് എന്ന നിലയിൽ തമിഴിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം ഏത് എന്നുള്ളത് ആണ് എന്റെ ചോദ്യം. ഈ ബി ജി എം കേൾക്കുമ്പോൾ
1: മനസ്സിലായിട്ടുണ്ടാവും.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: Come on, let's have a look onto the roads. എവിടെയൊക്കെയാണ് ട്രാഫിക് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് റോഡ് കുറച്ച് ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. കാരണം മൽഖേൽ റോഡിലൊന്നും ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ, ഓൾമോസ്റ്റ് ആ ഒരു ദുബായ് ഹിൽ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്നും സാധാരണഗതിയിൽ ഏറ്റവും പീക്ക് ട്രാഫിക് റിപ്പോർട്ട് ചെയ്യാറുള്ള ബർഷയിൽ നിന്നുള്ള എക്സിറ്റ് എടുത്ത് മൽഖേൽ റോഡ് എടുക്കുന്നവർക്കൊക്കെ മെർക്കത് ഭാഗം ഓൾമോസ്റ്റ് ബിസിനസ് ബൈക്ക് സമാന്തരമായി എത്തുന്നവരെയുള്ള ഒരു ട്രാഫിക് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. റാസൽഖോ റോഡും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷേഖ് സായദ് റോഡും അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണ്. ബിസിനസ് ബൈ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഡൗൺ ടൗൺ ഭാഗത്തൊക്കെയുള്ള ഇന്നർ റോഡ്സിലാണ് കുറച്ചധികം കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് രണ്ട് മൂന്ന് ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഷേഖ് സായദ് റോഡിൽ അൽസഫ ഭാഗത്തായിട്ട് ഒരു മേജർ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ട്രാഫിക്കിനെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ള, എന്നിരുന്നാലും ആ ഒരു ഏരിയയിൽ ചെറിയ കുറച്ചധികം കണ്ടീഷൻസ് മാത്രമേ ഇത് രണ്ട് മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. ചിലപ്പം അത് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കാരണമായേക്കാമെന്ന് തോന്നുന്നു. ആൻഡ് അൽക്കോസിൻ്റെ ഇന്നർ റോഡ്സ് അല്ലസൈൽ സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. രണ്ട് ആക്സിഡന്റുകൾ മാത്രമല്ല ഈ ഒരു സമയത്ത്, എല്ലാ ദിവസവും അതിപ്പോൾ റെസ്പെക്റ്റീവ് ഓഫ് ഡേയ്സ് എല്ലാ ദിവസവും അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചഷൻ ഉണ്ടാവുന്ന റോഡ്സാണ് അല്ലസൈൽ സ്ട്രീറ്റൊക്കെ ഈ സമയത്ത്. പക്ഷേ ഇന്ന് കുറച്ചധികം ട്രാഫിക് കാണാൻ പറ്റുന്നുണ്ട്. അൽമറാബി സ്ട്രീറ്റിലും നല്ല കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തും കുറച്ചധികം ട്രാഫിക് സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി റോഡ്സൊക്കെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. അതർ ദാൻ ദുബായ് ഷാർജ റോഡ്സ്. ദുബായ് ഷാർജ റോഡ്സ് ആസ് യൂഷ്വൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലും അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ കുറച്ച് മുൻപേ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റാസൽഖോറിൽ നിന്ന് തന്നെ ട്രാഫിക്ക് പീക്കായി തുടങ്ങുന്നുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ കേട്ടോ. ഇത്തിഹാദ് ടോൾ റോഡിലും ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്.
0: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC Cargo and Courier, number 1 NGCC, TNC apply.
5: You are listening to Home 92.2 FM. Home is a feeling.
6: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ഞാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കും, മുടി ശരിയാണോ, ഡ്രസ് ശരിയാണോ അല്ലേ. പക്ഷേ സ്വന്തം ബ്രസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് അവസാനമായിട്ട് എപ്പോഴാ ശ്രദ്ധിച്ചേ? നീ എന്താ ഉദ്ദേശിച്ചത്? ബ്രസ്റ്റിലെ പുതിയ ലംബ്, സ്വെല്ലിംഗ്, ഷേപ്പ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള അൺയൂഷ്വൽ ചേഞ്ച്, അതുമല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കണം. ശരിയാ, നമ്മളും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം.
6: ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൂ, എന്തെങ്കിലും അസാധാരണ മാറ്റങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് ഡോക്ടറുടെ ഉപദേശം തേടൂ. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്, ദുബായ്. കോൾ 0508609611.
7: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
8: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
7: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
6: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
9: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
10: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. നോബൽ സമ്മാനത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് രസതന്ത്രത്തിനുള്ള നോബൽ ആൻഡ് സാഹിത്യത്തിന്റെ നോബലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ യെസ്, ഫൈനലി നമ്മൾ കാത്തിരുന്ന പോലെ ലോകമെമ്പാടുമായി ലോക സമാധാനത്തിന് വേണ്ടി ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ തേടിയെത്തുന്ന ഏറ്റവും വലിയ പുരസ്കാരം, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടിരിക്കുകയാണ്. ആൻഡ് പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫെമിലിയാരിറ്റി തോന്നും, കാരണം ഒരു മലയാളത്തമുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ചുവയുള്ള പേരെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ ആള് സൗത്ത് ആഫ്രിക്കൻ നിയമജ്ഞയാണ്, മനുഷ്യാവകാശ പ്രവർത്തകയാണ്, ഇന്ത്യൻ വംശജയായിട്ടുള്ള നവി പിള്ളയ്ക്കാണ് 2026 നോബൽ പുരസ്കാരം, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ കോർട്ടുകളിലൂടെയും ആൻഡ് രാഷ്ട്ര തലവന്മാരെ അവരുടെ ഉത്തരവാദികളാക്കാനും ആൻഡ് യുദ്ധകുറ്റങ്ങൾക്കും നരഹത്യകൾക്കും ഒക്കെ എതിരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കാനുമൊക്കെ അവർ വഹിച്ച പങ്ക് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു അംഗീകാരത്തിലേക്ക് നോർവേജിയൻ നോബൽ കമ്മിറ്റി അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ഒരു പേരിലെ കൗതുകം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പ്രത്യേകിച്ചും മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് നോക്കുമേ, നമ്മുടെ പ്രത്യേകിച്ചും ഇനി മലയാളി ഇങ്ങാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ആള് മലയാളിയല്ല പക്ഷേ തമിഴ് വംശജയാണ്. തമിഴ് വംശജരായിട്ടുള്ള ഇന്ത്യൻ ദമ്പതികൾക്ക് 1941 സൗത്ത് ആഫ്രിക്കയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. നവനീതം പിള്ള എന്നാണ് ഫുൾ, നവി പിള്ളയുടെ യഥാർത്ഥ പേര് നവനീതം പിള്ള എന്നാണ്. 2008 മുതൽ 2014 യു എൻ്റെ മനുഷ്യാവകാശ സംഘടനയുടെ ഹൈക്കമ്മീഷണറായിരുന്നു. റവാണ്ട ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണലിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ആൻഡ് അത് കൃത്യമായ നടപടികൾ എടുത്തതിൻ്റെ പേരിലൊക്കെ ലോകമാധ്യമങ്ങളിൽ ഒരുപാട് അംഗീകരിക്കപ്പെട്ട പേരാണ് നവി പിള്ളയുടെ പേര്. ആൻഡ് മാത്രമല്ല അവരുടെ ഇടപെടൽ അന്നൊക്കെ വലിയ ശ്രദ്ധേയമായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാലോ വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ ഇന്ത്യൻ പേരുള്ളവർ ഈ പറഞ്ഞ പോലെ നോബലിലേക്ക് ചെന്നെത്തിയിട്ടുള്ളത്. സി വി രാമൻ സർ, അമൃത്യ സെൻ ആൻഡ് ഈ പറഞ്ഞ പോലെ രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് അങ്ങനെ നമുക്ക് വിരലെണ്ണി പറയാം അത്രയധികം, മദർ തെരേസ, അങ്ങനെ കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിലേക്ക് നമുക്ക് ഈ ഒരു പേരും ചേർത്ത് പറയാവുന്നതാണ്. പ്രത്യേകിച്ചും സമാധാനത്തിന് ഇത്രയും വലിയൊരു പുരസ്കാരം, സമാധാനത്തിന് എനിക്ക് തോന്നുന്നു അതായത് ഇത് ഒരു ഡയറക്റ്റ് ഇന്ത്യൻ കണക്ഷൻ അല്ല, ഇതിനു മുൻപ് സമാധാനത്തിന് ഒരു ഡയറക്റ്റ് ഇന്ത്യൻ കണക്ഷനുള്ള ഒരു കൈലാഷ് സത്യാർത്ഥി, യെസ്, മലാല യൂസഫ് സായിക്കൊപ്പം ഏറ്റവും സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ബാലാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്ന കൈലാഷ് സത്യാർത്ഥി. അതിനുശേഷം ഒരു ഇന്ത്യൻ പേര് നോബൽ വേദിയിൽ ഉയർന്നു കേൾക്കുന്നത് മിക്കവാറും നവി പിള്ളയുടെ തന്നെയായിരിക്കും.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആറിൽ എക്സാലോജി കേസ്, പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ SIT അന്വേഷണം റദ്ദാക്കി ഹൈക്കോടതി, സർക്കാരിന് വിമർശനം. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയനെതിരെ വിജിലൻസ് കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജ്ഞാനേഷ് കുമാറിന്റെ രാജി, രാഷ്ട്രപതിയെ കാണാൻ ഇന്ത്യ സഖ്യം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നാളെ. സമാധാന നൊബേൽ ഇന്ത്യൻ വംശജയ്ക്ക്. പശ്ചിമേഷ്യ അശാന്തം, സൌദിയിൽ റൺവേയിലെ വിമാനത്തിനു നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആറിലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. സിഎംആറിൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. സിഎംആറിൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ

ധൃതി കാണിച്ചില്ല. ഇഡി കത്തിനെ നിയമപരമായാണ് സമീപിച്ചത്. നിയമ നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞു. വ്യക്തിപരമായി ഈ കേസിനെ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്നും വിധി പഠിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സിഎംആർ ലെക്സാലോജിക്ക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് എംഎൽഎയ്ക്കും വീണ ടീക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ഇഡി റിപ്പോർട്ടിൽ പറയുന്നു. ഐടി കൺസൾട്ടൻസി മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആറിൽ ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ ഐടി ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിഎംആറിൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ സിപിഎം വാദങ്ങൾ പൊളിഞ്ഞെന്നും കെ എം ഷാജഹാൻ. ഷാജഹാന്റെ പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കേസിൽ എഫ്ഐആർ ഇടാനുള്ള കോടതി ഉത്തരവ് ഇന്നുണ്ടായത്. കോടതി ഉത്തരവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കേസിൽ തന്റെ ഹർജി തള്ളിയ അതേ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി താൻ കാണുകയാണെന്ന് കുഴൽനാടൻ. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കോടതിക്ക് തെളിഞ്ഞെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ്. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഷോൺ ജോർജ്. നിയമപരമായും രാഷ്ട്രീയപരമായും സിപിഎം ഇതിനെ നേരിടുമെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. കോടതി എല്ലാം പരിശോധിക്കണം. ഷോൺ ജോർജ് പുറത്തുവിട്ട ലിസ്റ്റിൽ ബിജെപിയുടെ തലത്തൊട്ടപ്പന്മാരും ഉണ്ട്. അപ്പോൾ അതെല്ലാം കോടതി പരിശോധിക്കേണ്ടേയെന്നും ജോൺ ബ്രിട്ടാസ്. അടൂർ പ്രകാശിന്റെ ആരോപണത്തിൽ മറുപടി പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ തയ്യാർ. നയപരമായ കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച് ചെയ്യും. താൻ പാർട്ടിക്ക് വിധേയനാണ്, വിമർശനത്തിന് അതീതനല്ലെന്ന തോന്നലില്ലെന്നും മുഖ്യമന്ത്രി. ഹെലികോപ്റ്റർ കരാർ പുതുക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിമാനയാത്രയുടെ സ്പോൺസർ ആരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിമാനയാത്രാ വിവാദം അടഞ്ഞ അധ്യായമെന്നും മുഖ്യമന്ത്രി. എസ്ഐആർ വോട്ട് നിഷേധിച്ചെന്ന പരാതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബിജെപിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് അട്ടിമറി നടന്നതെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് സിജെപി ഉയർത്തിയ ആരോപണം തള്ളി കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിലെ വിജയം കനത്ത യുഡിഎഫ് തരംഗം കൊണ്ടാണെന്നും കേരളത്തിലേതും അട്ടിമറിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വൻ വിജയം നേടാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും മന്ത്രിയുടെ ചോദ്യം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല. എസ്ഐആർ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എൽഡിഎഫ് തോൽവി എസ്ഐആർ അട്ടിമറിയുടെ ഫലം എന്നായിരുന്നു സിജെപിയുടെ ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ എൽഡിഎഫ് പരാജയപ്പെടാൻ കാരണമെന്ന് പറയാൻ കഴിയില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ. വോട്ടർ പട്ടിക പരിഷ്കരണം പല കാരണങ്ങളിൽ ഒന്നാകാം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അനധികൃതമായി വോട്ട് ചേർക്കാനും യുഡിഎഫ് എസ്ഐആറിനെ ഉപയോഗിച്ചു. എന്നാൽ അന്നത്തെ എൽഡിഎഫ് സർക്കാർ ജാഗ്രത കാട്ടിയതിനാൽ വലിയ അട്ടിമറി നടന്നിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ ഭരണമാറ്റത്തിന് വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ എസ്ഐആർ കാരണമായി എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മുതിർന്ന സിപിഎം നേതാവ് കെ കെ ശൈലജ. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വിക്ടറി കഴകത്തിനും പശ്ചിമബംഗാളിൽ ബിജെപിക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും ബിജെപി. തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും ടിവികെ. അണ്ണാ ഡിഎംകെയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയെച്ചൊല്ലി തദ്ദേശ വകുപ്പിൽ ഐഎഎസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തർക്കമെന്ന വാർത്തകൾ തള്ളി വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. ആരുമായിട്ടും മത്സരമില്ല, പോരുമില്ല. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വകുപ്പ് സെക്രട്ടറി ടി വി അനുപമയും ദിവ്യ എസ് അയ്യരും രണ്ട് പദ്ധതികളുമായി എത്തിയതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വകുപ്പിൽ ഐഎഎസ് ഉദ്യോഗസ്ഥർ തമ്മിൽ പോരില്ലെന്നും മത്സരമുണ്ടെന്നും മന്ത്രി കെ എം ഷാജി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ദിവ്യയുടെ പ്രതികരണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ പ്രതിഷേധം തുടരുന്നു. ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ഇന്ത്യ സഖ്യം കൂടിക്കാഴ്ച നടത്തും. അനുമതി ലഭിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് എംപി പറയുന്നു. 10 പ്രതിപക്ഷ എംപിമാർക്കാണ് രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചതെന്നാണ് വിവരം. രാത്രിയിലായിരിക്കും കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് എംപിമാരോട് എത്തിച്ചേരാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നിർദ്ദേശം. കേന്ദ്രസേനയടക്കം അണിനിരത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ.
വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും

0: കുറച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർ മന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടാനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല, രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല, എന്തു തന്നെ സംഭവിച്ചാലും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും NSUA CJP സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് രാഠിയും സമരത്തിനെത്തും. കോക്രോച്ച് ജനതാ പാർട്ടി നാളെ നടത്താനിരിക്കുന്ന പ്രതിഷേധത്തിന് മുന്നോടിയായി ഡൽഹിയിൽ കേന്ദ്രം പ്രഖ്യാപിച്ച കടുത്ത നിയന്ത്രണങ്ങളിൽ വിമർശനവുമായി സുപ്രീംകോടതി. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളിൽ ആശങ്ക പ്രകടിപ്പിച്ച കോടതി മെട്രോ സർവീസ് പൂർണ്ണമായി അടച്ചിടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. അടച്ചിടുന്ന മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തിയാണ് നവനീതം പിള്ള. 1995 ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വെള്ളക്കാരില്ലാത്ത വനിതാ ജഡ്ജായി, 1999 മുതൽ 2003 വരെ റുവാണ്ടയ്ക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അവർ 2003 മുതൽ 2008 വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അപ്പീൽ ചേംബർ ജഡ്ജായും പ്രവർത്തിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കി. സൌദിയിൽ റൺവേയിലെ വിമാനത്തിനു നേരെ ആക്രമണമുണ്ടായി, പൈലറ്റ് കൊല്ലപ്പെട്ടു. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ഹൂതി ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചു. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളോ വാർത്തകളോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന് നിർദ്ദേശം. സൌദിയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് MLA ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികളാണ് റിയാദ് സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചതായി അറിയിച്ചത്. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. AI ഏജന്റ്സ് ചലഞ്ച് പ്രഖ്യാപിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. 2.5 മില്യണിലധികമാണ് സമ്മാനത്തുക. ലോകമെമ്പാടുമുള്ള ഇന്നോവേറ്റർമാർക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
2: ദുബായിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ചൂട് പറയ പതിയെ കുറയുന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് 34 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കുകയാണ്. കംപ്ലീറ്റ്ലി ഈ ഒരു ആഴ്ച നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അല്ലെ, ഹ്യൂമിഡിറ്റി സ്റ്റാൻസ് അറ്റ് 57%.
3: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening

0: വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. നമ്മൾ പണ്ട് മുതലേ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു പഴഞ്ചൊല്ലായിരിക്കാം. പക്ഷേ അതിനെ അന്വർത്ഥമാക്കും വിധമാണ് ടെക്നോളജി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ കാണുന്ന സമയത്ത് ഓർമ്മ വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പല സംവിധാനങ്ങളെയും അതിലെ ലൂപ്പ് ഹോൾ കണ്ടെത്തി അതിലൂടെ നുഴഞ്ഞു കയറാൻ കാത്തിരിക്കുന്ന ഒരുപാട് തട്ടിപ്പുകാരുടെ ഒരു ഇടമായിട്ട് സൈബർ ഇടം മാറിക്കഴിയാറുണ്ട്. പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകളുടെ കൂട്ടത്തിൽ നമുക്കൊട്ടും പുതുമ തോന്നാത്ത ഒരു തരം സൈബർ തട്ടിപ്പ് തന്നെയാണ്. ഇത് ഓൾറെഡി കേട്ടിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഈ CCTV ഹാക്ക് ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചിട്ടല്ലേ. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ അതോറിറ്റീസ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ഇറ്റ്സ് മീ ആസിഫ് വിത്ത് യു. ആൻഡ് യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വീടുകളിലും പരിസരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളൊരു കാര്യമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ റെസിഡൻസിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ക്യാമറകളുടെ ഡിഫോൾട്ടായിട്ടുള്ള പാസ്വേഡുകളൊക്കെ മാറ്റി ഏറ്റവും പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാസ്വേഡുകളും കാര്യങ്ങളുമൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഉപയോഗമില്ലാത്ത സമയത്ത് ക്യാമറാസ് ഓഫ് ചെയ്യണം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. വിശ്വാസമില്ലാത്ത ലിങ്കുകൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ ക്യാമറയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് വരുമല്ലോ, അതിനൊന്നും തന്നെ തുറക്കരുത് എന്നുള്ളൊരു കാര്യവും ലോഗിൻ വിവരങ്ങളൊക്കെ തന്നെ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് എന്നുമൊക്കെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ. ചെറിയ സുരക്ഷാ വീഴ്ചകൾ പോലും നമ്മുടെ പ്രൈവസിക്ക് വലിയ ഭീഷണിയാകും എന്നുള്ളതുകൊണ്ടാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് ത്രെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് റെസിഡൻസിന് വേണ്ടിയിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്. തീർച്ചയായിട്ടും അവർ കൃത്യമായി ഇതിൻ്റെ പിറകിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള ത്രെട്ടുകൾ വന്നു തുടങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള ശ്രമങ്ങൾ പലതരത്തിലുള്ള ഫിഷിംഗ് തട്ടിപ്പുകൾക്കുള്ള ശ്രമങ്ങൾ വന്നു തുടങ്ങുന്ന സമയത്താണ് നമ്മൾക്കെപ്പോഴും മുനിസിപ്പാലിറ്റി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകാറുള്ളത്. സോ ഇത്തവണത്തെ മുന്നറിയിപ്പ് ഇതിനെ കാര്യമായിട്ട് തന്നെ എടുക്കുക. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ സാധാരണ ഫ്ലാറ്റിലാണെങ്കിൽ പോലും നമ്മളൊരു ടേബിൾ ടോപ്പ് ക്യാമറയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളവരായിരിക്കും. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ പ്രൈവസിയെ തന്നെയായിരിക്കും എന്നുള്ളതാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ஒரு ஆபீஸ்ல நின்னா எங்க கூட ஒரு ஜனம் இல்ல.
4: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.

0: നമ്മൾ ഈ പ്രവാസി സുഹൃത്തുക്കളുടെ ഹെൽത്ത് ഡിസ്കഷൻസ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ ആ ഒരു കൂട്ടത്തിലേക്ക് കടന്നു വരുന്ന വിഷയങ്ങൾ ഒന്ന് തന്നെയാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ വയറിന്റെ ആരോഗ്യം അല്ലെ. വയറിന്റെ ആരോഗ്യം ഗട്ട് ഹെൽത്ത് തകരാറിലാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അത് പലപ്പോഴും നമ്മൾ കാണുന്നത് അതൊരു പീക്ക് സിറ്റുവേഷനിലേക്ക് എത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത്. എന്നാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമായി തുടങ്ങുകയാണ് എന്നുള്ളത് ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ അറിയാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിനെ കുറിച്ച് നോക്കിയാലോ.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. Advanced scan assured future for men and women.
0: That's right. നമ്മുടെ ഗട്ട് ഹെൽത്ത് തകരാറിലാണ് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് MVR ഹെൽത്ത് ടിപ്സിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം അതിന് വേണ്ടുന്ന ചെക്കപ്പുകളും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുകയും ഒക്കെ തന്നെ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഗ്യാസ് നിറയുന്ന ഒരു സാഹചര്യം ആൻഡ് കോൺസ്റ്റിപേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറ്റിലുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ കുറയുന്നതിൻ്റെ വലിയ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിക്കടി പനികൾ വരിക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള നീർക്കെട്ടുകൾ, വേദന, ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമാകുന്നതിൻ്റെ ഒരു വലിയ സൂചനയായിരിക്കാം എന്നുകൂടി ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. നമ്മുടെ പകൽ സമയങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തല്ല പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ നല്ല രീതിയിൽ ബ്രഷൊക്കെ ചെയ്ത് വായും പല്ലുമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിലൊക്കെ വായ്നാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതും പലപ്പോഴും ഗട്ട് ഹെൽത്ത് മോശമാവുന്നതിൻ്റെ കാരണമായിട്ടാണ് പറയുന്നത്. ഒരുപാട് മുഖക്കുരുവും ചർമ്മത്തിൽ പലതരത്തിലുള്ള അലർജികളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ഗട്ട് ഹെൽത്ത് മോശമാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. എപ്പോഴും തളർച്ചയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും ഗട്ട് ഹെൽത്ത് മോശമാവുന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ സൈക്കോളജിക്കലി പറയുന്ന ഒരു സംഗതി ഉണ്ട്, അതായത് വിഷാദവും പെട്ടെന്നുള്ള ആങ്കർ ഇഷ്യൂസും ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പലതരത്തിൽ ഈ ഗട്ട് ഹെൽത്ത് അതിനെ കോംപ്ലിമെന്റ് ചെയ്തേക്കാം. ഗട്ട് ഹെൽത്ത് മോശമാവുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് അതിനെയും പരിഗണിക്കാം എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പലതരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കാം പലവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് മുന്നേ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങുന്നത്. നമുക്കത് വളരെ നോർമലായിട്ട് ഒരു സാധാരണ പനി പോലെ അല്ലെങ്കിൽ സാധാരണ തലവേദന പോലെ സ്ട്രെസ് മൂലമുണ്ടാവുന്ന പ്രശ്നം പോലെ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നത് കൊണ്ടുണ്ടാവുന്ന നടുവേദന പോലെയൊക്കെ കരുതി നമ്മൾ തെള്ളിക്കളയും. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ മറ്റെന്തെങ്കിലും വലിയ ഭീകരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലായ്പ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കണം എന്നുള്ളത്. പല ഗുരുതര രോഗങ്ങൾക്കും തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണില്ല. ക്യാൻസറോ ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളോ ആന്തരിക അവയവങ്ങളിലെ മാറ്റങ്ങളോ ഇതൊക്കെ തന്നെ വളരെ വൈകിയാണ് കണ്ടെത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ചികിത്സ വൈകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അത്രത്തോളം കോംപ്ലിക്കേറ്റഡായി മാറാറുള്ളത്. ആ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കൃത്യമായ ഇടവേളകളിൽ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. പലപ്പോഴും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത് നാട്ടിലാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രീമിയം നിലവാരത്തിലുള്ള ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇത്തരം ചെക്കപ്പുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരിടം ദുബായിൽ തന്നെയുണ്ട്. ദുബായ് ഗർവൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കാണത് കേട്ടോ. എല്ലാത്തരം പാക്കേജുകളും, ലേഡീസിനും ജെന്റ്സിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് പാക്കേജുകൾ, പിന്നെ ഓരോരോ രോഗങ്ങൾക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ ഓരോരോ അവയവങ്ങൾക്കനുസരിച്ചുള്ള സ്പെസിഫൈഡ് പാക്കേജുകൾ, പലതരത്തിലുള്ള ടെക്നിക്കൽ പാക്കേജുകൾ എല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിൽ, 50% മുകളിൽ വില കുറച്ച് ഡിസ്കൗണ്ടിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അത് ഒരുപാട് പേർക്ക് ഗുണകരമായി മാറുന്ന ഒരു സേവനം തന്നെയാണ് MVR ഭാഗത്തു നിന്ന് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനീ പറയുന്ന നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക, 050-860-9611. MVR നമ്പറാണ്, ഏത് സമയത്തും വിളിക്കാം. വിളിക്കുന്ന സമയത്ത് ഈ കോളിന്റെ മറുതലേക്കൽ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി കൃത്യമായി നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോസസ്സിലൂടെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ടിന്റെ സേവനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 050-860-9611. പിന്നെ ഒക്ടോബർ മാസമാണ്, പിങ്ക് മന്താണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ ഭാഗമായിട്ട് ധാരാളം സ്കാനുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഡിസ്കൗണ്ട് പ്രൈസസിൽ MVR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹെൽത്ത് കൺസേൺസിനുള്ള വലിയൊരു ആൻസറാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് പകർന്നത്.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ അഷ്യോർഡ് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ ദ ദമൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ, മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

മലയാള സിനിമാ വ്യവസായം, നമ്മൾ പറയുമ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് പ്രോപ്പർലി ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ്, അതായത് ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കിട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. മലയാള സിനിമയ്ക്ക് അങ്ങനെ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ്, ഇതൊരു ഇതിനെ ഒരു ഏറ്റവും വലിയ, മലയാള സിനിമ വലിയൊരു വ്യവസായം തന്നെയാണ്, ഓഫ് കോഴ്സ് എല്ലാ സിനിമകളും വലിയ വ്യവസായം തന്നെയാണ്, പക്ഷേ സാധാരണഗതിയിൽ വ്യവസായങ്ങൾക്ക് ചേർന്ന് പോകുന്ന തരത്തിലേക്കുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും ഒന്നും സിനിമാ വ്യവസായം എന്ന നിലയിൽ മലയാള സിനിമയെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ആ ഒരു ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകാൻ വേണ്ടിയിട്ട് കേരളം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾക്ക് ബാങ്ക് വായ്പകളും ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഒരു കലാമേഖലയായി മാത്രം കാണാതെ ഒരു പൂർണ്ണ വ്യവസായമായിട്ട് പരിഗണിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേരള സർക്കാർ നടത്തിയിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കൂടിയാലോചനകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ടൂറിസം സാംസ്കാരിക മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് പലപ്പോഴും. ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം തങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടം മനസ്സിലുണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് അതിനുവേണ്ടി വരുന്ന ബജറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആശങ്കപ്പെടുന്നവർക്കൊക്കെ ഓഫ് കോഴ്സ് ഇപ്പോൾ ചെറിയ ബജറ്റിലൊന്നും ഒരിക്കലും നമുക്ക് ഈ പറയുന്നത് പോലെ പരിമിതമായ ഒരു തുകയിൽ നമുക്കൊരു സിനിമ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമാത്രം അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അൺലെസ് യു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആൻഡ് അൺലെസ് യു ആർ ജോൺ അബ്രഹാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ ഏറ്റവും മികച്ചൊരു ക്യാമറ സിസ്റ്റം ആവട്ടെ അല്ലെങ്കിൽ ലൈറ്റിംഗ് സിസ്റ്റം ആവട്ടെ അങ്ങനെ ചേരുവകൾ ചേർത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബജറ്റ് ആവും. അപ്പോൾ അതിന് പോലും നമുക്ക് ബാങ്കുകളെ പോലും ആശ്രയിക്കാവുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സംവിധാനങ്ങളൊക്കെയാണ് ഇതിലൂടെ വരാൻ വേണ്ടി പോകുന്ന നേട്ടം. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം തന്നെയാണിത്. You are listening to Home 92.2 FM. Home is a feeling. You are listening

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogy Kesa. പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. സമാധാന നൊബേൽ ഇന്ത്യൻ വംശജയ്ക്ക്. പശ്ചിമേഷ്യ അശാന്തം, സൌദിയിൽ റൺവേയിലെ വിമാനത്തിനു നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആർഎല്ലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. സിഎംആർഎൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിജിലൻസ് FIR ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ അനാവശ്യ ധൃതി കാണിച്ചില്ല. ED കത്തിനെ നിയമപരമായാണ് സമീപിച്ചത്. നിയമം നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞു. വ്യക്തിപരമായി ഈ കേസിനെ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്നും വിധി പഠിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സിഎംആർഎൽ എക്സാലോജിക്ക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി മാർക്കറ്റിംഗ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന

0: ഇൻഷുറൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിഎംആറിൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ, വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ സിപിഎം വാദങ്ങൾ പൊളിഞ്ഞെന്നും കെ എം ഷാജഹാൻ. ഷാജഹാന്റെ പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കേസിൽ എഫ്ഐആർ ഇടാനുള്ള കോടതി ഉത്തരവ് ഇന്നുണ്ടായത്. അടൂർ പ്രകാശിന്റെ ആരോപണത്തിൽ മറുപടി പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ തയ്യാർ. നയപരമായ കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച് ചെയ്യും. താൻ പാർട്ടിക്ക് വിധേയനാണ്, വിമർശനത്തിന് അതീതനല്ലെന്ന തോന്നലില്ലെന്നും മുഖ്യമന്ത്രി. ഹെലികോപ്റ്റർ കരാർ പുതുക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. വിമാനയാത്രയുടെ സ്പോൺസർ ആരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിമാനയാത്രാ വിവാദം അടഞ്ഞ അധ്യായമെന്നും മുഖ്യമന്ത്രി. എസ്ഐആർ വോട്ട് നിഷേധിച്ചെന്ന പരാതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബിജെപിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് അട്ടിമറി നടന്നതെന്ന് മുഖ്യമന്ത്രി. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്ടി കഴകത്തിനും പശ്ചിമബംഗാളിൽ ബിജെപിക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും ബിജെപി. തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും ടി വി കെ. അണ്ണാ ഡി എം കെയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും. കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർ മന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല. രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും എൻ എസ് യു എയും സി ജെ പിക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. സി ജെ പി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് റാഠിയും സമരത്തിനെത്തും. കോക്രോച്ച് ജനതാ പാർട്ടി നാളെ നടത്താനിരിക്കുന്ന പ്രതിഷേധത്തിന് മുന്നോടിയായി ഡൽഹിയിൽ കേന്ദ്രം പ്രഖ്യാപിച്ച കടുത്ത നിയന്ത്രണങ്ങളിൽ വിമർശനവുമായി സുപ്രീംകോടതി. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളിൽ ആശങ്ക പ്രകടിപ്പിച്ച കോടതി മെട്രോ സർവീസ് പൂർണ്ണമായി അടച്ചിടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. അടച്ചിടുന്ന മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തിയാണ് നവനീതം പിള്ള. 1995 ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വെള്ളക്കാരില്ലാത്ത വനിതാ ജഡ്ജായി. 1999 മുതൽ 2003 വരെ റുവാണ്ടയ്ക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അവർ 2003 മുതൽ 2008 വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അപ്പീൽ ചേംബർ ജഡ്ജായും പ്രവർത്തിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കി. സൌദിയിൽ റൺവേയിലെ വിമാനത്തിന് നേരെ ആക്രമണമുണ്ടായി. പൈലറ്റ് കൊല്ലപ്പെട്ടു. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ഹൂതി ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചു. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളോ വാർത്തകളോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന് നിർദ്ദേശം. സൌദിയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് എംഎൽഎ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികളാണ് റിയാദ് സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചതായി അറിയിച്ചത്. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. എഐ ഏജൻസ് ചലഞ്ച് പ്രഖ്യാപിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. 2.5 മില്യണിലധികമാണ് സമ്മാനത്തുക. ലോകമെമ്പാടുമുള്ള ഇന്നോവേറ്റർമാർക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ஒரு ஆபீஸ்ல முன்ன எந்த கூட ஒரு ஜனம் இல்ல.
4: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: You are listening to Home 92.2 FM. Home is a feeling.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ, മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC Cargo and Courier. Number 1 NGCC. TNC apply.
4: You are listening to Home 92.2 FM. Home is a feeling.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ല.
6: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL എക്സാലോജി കേസ്, പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി. സമാധാന നൊബേൽ ഇന്ത്യൻ വംശജിക്ക്. പശ്ചിമേഷ്യ അശാന്തം, സൌദിയിൽ റൺവേയിലെ വിമാനത്തിനു നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനും തിരിച്ചടി. ഇരുവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ കേസ് വൈകുന്നതിനെതിരെ പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ വിധി. സിഎംആർഎല്ലും പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെന്ന സർക്കാർ നിലപാടാണ് കോടതി തള്ളിയത്. സിഎംആർഎൽ എക്സാലോജി കേസിൽ അന്വേഷണത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം റദ്ദാക്കി ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിജിലൻസ് FIR ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ അനാവശ്യ ധൃതി കാണിച്ചില്ല. ED കത്തിനെ നിയമപരമായാണ് സമീപിച്ചത്. നിയമം നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞു. വ്യക്തിപരമായി ഈ കേസിനെ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്നും വിധി പഠിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സിഎംആർ എക്സാലോജിക്ക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് MLAക്കും വീണ ടിക്കും എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED DGP നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് പുറത്ത്. പിണറായി വിജയന് ലഭിച്ചത് കൈക്കൂലി പണമെന്ന ED റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്ന വ്യാജേന സിഎംആർഎൽ ആകെ 2,78,00,000 രൂപ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എക്സാലോജിക് സൊല്യൂഷൻസുമായി പ്രതിമാസം 3,00,000 രൂപ റിട്ടൈനറായി ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒപ്പം വീണ ടിയെ വ്യക്തിപരമായി പ്രതിമാസം 5,00,000 രൂപ നിരക്കിൽ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചു. എന്നാൽ വീണ ടിയോ അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിഎംആർഎൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി നടത്തി. വിഷയത്തിൽ CPM വാദങ്ങൾ പൊളിഞ്ഞെന്നും KM ഷാജഹാൻ. ഷാജഹാൻ ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിഎംആർഎൽ എക്സാലോജി കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തിയെന്ന് പൊതുപ്രവർത്തകൻ KM ഷാജഹാൻ. വീണ ടിയും മുഹമ്മദ് റിയാസും അഴിമതി

0: െന്ന് മുഖ്യമന്ത്രി. വിമാനയാത്രയുടെ സ്പോൺസർ ആരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിമാനയാത്രാ വിവാദം അടഞ്ഞ അധ്യായമെന്നും മുഖ്യമന്ത്രി. SIR വോട്ട് നിഷേധിച്ചെന്ന പരാതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. BJPക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് അട്ടിമറി നടന്നതെന്ന് മുഖ്യമന്ത്രി. ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വിട്ടി കഴകത്തിനും പശ്ചിമബംഗാളിൽ BJPക്കും നേട്ടം. ബംഗാളിൽ നന്ദിഗ്രാമിലും റിജിനഗറിലും BJP, തമിഴ്നാട്ടിൽ മധുരാന്തകത്തും ധാരാപുരത്തും TVK. അണ്ണാ DMKയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഇവ. പുതുച്ചേരിയിലെ തട്ടൻചാവടി നിയമസഭാ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് വിജയിച്ചു. അസമിലെ നൌഗോൺ ലോക്സഭാ മണ്ഡലത്തിൽ BJP. വോട്ടർ പട്ടിക അട്ടിമറി ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച നാളത്തെ ജന്തർ മന്തർ പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹവുമായി ഡൽഹി പോലീസ്. സമരം നേരിടുന്നതിനായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് യുവാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ടെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഈ ഭീഷണി വിലപ്പോകില്ല. രാജ്യത്തെ യുവാക്കൾക്ക് ഇനിയൊട്ടും ഭയമില്ല. എന്തുതന്നെ സംഭവിച്ചാലും ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷ യുവജന സംഘടനകളും NSUA CJPക്കൊപ്പം സംയുക്ത പ്രതിഷേധത്തിൽ ഉണ്ടാകും. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അശുതോഷ് റങ്ക, സൌരവ് ദാസ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം യൂട്യൂബർ ധ്രുവ് രാഠിയും സമരത്തിനെത്തും. കോക്രോച്ച് ജനതാ പാർട്ടി നാളെ നടത്താനിരിക്കുന്ന പ്രതിഷേധത്തിന് മുന്നോടിയായി ഡൽഹിയിൽ കേന്ദ്രം പ്രഖ്യാപിച്ച കടുത്ത നിയന്ത്രണങ്ങളിൽ വിമർശനവുമായി സുപ്രീംകോടതി. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളിൽ ആശങ്ക പ്രകടിപ്പിച്ച കോടതി മെട്രോ സർവീസ് പൂർണ്ണമായി അടച്ചിടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. അടച്ചിടുന്ന മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തിയാണ് നവനീതം പിള്ള. 1995 ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതിയിലെ ആദ്യത്തെ വെള്ളക്കാരില്ലാത്ത വനിതാ ജഡ്ജായി. 1999 മുതൽ 2003 വരെ റുവാണ്ടയ്ക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അവർ 2003 മുതൽ 2008 വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അപ്പീൽ ചേംബർ ജഡ്ജായും പ്രവർത്തിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കി. സൌദിയിൽ റൺവേയിലെ വിമാനത്തിനു നേരെ ആക്രമണമുണ്ടായി. പൈലറ്റ് കൊല്ലപ്പെട്ടു. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ഹൂതി ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചു. ഹൂതി ആക്രമണങ്ങളെ തുടർന്ന് സൌദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. നിലവിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളോ വാർത്തകളോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന് നിർദ്ദേശം. സൌദിയിലെ വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ട് MLA ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ കമ്പനികളാണ് റിയാദ് സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചതായി അറിയിച്ചത്. ഫ്ളൈ ദുബായ് വിമാനം തകർക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരം നൽകി ആദരിക്കും. വിമാനം തകരാതെ രക്ഷിക്കാൻ സഹായിച്ച 6 ഇസ്രായേലി യാത്രക്കാർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ സിവിലിയൻ ഹീറോയിസം സമ്മാനിച്ചു. AI ഏജൻസ് ചലഞ്ച് പ്രഖ്യാപിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. 2.5 മില്യണിലധികമാണ് സമ്മാനത്തുക. ലോകമെമ്പാടുമുള്ള ഇന്നോവേറ്റർമാർക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലൈബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽ ബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06 553-3424. Ensure your peace. Ensure your future.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ല.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ്

You're listening to Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling.

നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Lost your home.